ಅಯ್ಯಪ್ಪನ್ನ

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 8, 2026 ജൂൺ 22 തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. മിത്രം എന്ന വാക്കിൽ നിന്ന് ശത്രു എന്ന വാക്കിലേക്കുള്ള ദൂരം ഒരേ ഒരു അക്ഷരം മാത്രമാണ്. എന്നാൽ ഒന്നോർക്കുക, ശത്രുവിൽ നിന്ന് മിത്രത്തിലെത്തിക്കുവാൻ കേവലം ഒരു പുഞ്ചിരി, ഒരു വാക്ക് ഇത്ര മാത്രം മതിയാകും. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സായന്തുവനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം, 8:30 സുന്ദര സഞ്ചാരം, 9 മണിക്ക് പ്രത്യേക പരിപാടി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1:30 സമാഗമം, 3 മണിക്ക് പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം, വൈകുന്നേരം 4 മണിക്ക് ജനപദം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ഇന്നിസൈ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്.

0: രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി സോവിയറ്റ് റഷ്യയെ ആക്രമിച്ചത് 1941 ജൂൺ 22 ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ചത് 1946 ജൂൺ 22 2007 ജൂൺ 22 സുനീത വില്യംസ് തന്റെ ടീമിനൊപ്പം ഭൂമിയിലേക്ക് മടങ്ങിയത്. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായത് 2009 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ISRO ബഹിരാകാശത്ത് ചരിത്രം സൃഷ്ടിച്ച് 20 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് 2016 ജൂൺ 22 കാനഡയിലെ ജനസഭ വധശിക്ഷ നിർത്തലാക്കിയത് 1976 ജൂൺ 22 പ്ലൂട്ടോയോടൊപ്പമുള്ള കുള്ളൻ ഗ്രഹം ഷാരോൺ കണ്ടെത്തിയത് 1978 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. മുൻപ് ഇത് പ്ലൂട്ടോയുടെ ഉപഗ്രഹമായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൗദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4-ാം തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി T.സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യം

0: മാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. 1 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2 അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3 അലോട്ട്മെന്റ് 28 പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6 ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൗദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൗണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെ കൂടിയാണ് സ്പെയിൻ റൗണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൗദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനു വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സബാലിന് വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4-ാം ഗോൾ സൗദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും വീറോടെ പൊരുതി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ സൗദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിലും മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2-ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചു.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2-ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രഭാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജി എം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങും വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം

0: പാലാ പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാൻഡ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

is Radio Santanam 90.4 FM. Stay tuned. Welcome to Radio Santanam 90.

0: പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 goals പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800

0: 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. യുജിസി നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%-ൽ അധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന്റെ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി. 10th minute കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരവും 2 ഗോളുകളുടെ സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലാന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യപകുതി പിന്നിടുമ്പോൾ ന്യൂസിലാന്റ് 1 ഗോളിന് മുന്നിലാണ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 പേർ അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്കിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെയർ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19th മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യപ്രദേശിലെ പുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെ കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളിന് പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ.

0: പൊടിപ്പിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം നെല്ലിമുക്ക് മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: കേൾക്കാം ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. നമ്മൾ ഇന്ത്യക്കാരുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഏതാണ് എന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾക്ക് വരെ കൃത്യമായ മറുപടി ഉണ്ടാകും, ജനഗണമനയും വന്ദേ മാതരവും. എന്നാൽ മിക്കപ്പോഴും നാം പാടുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ രണ്ട് ഗാനങ്ങളുടെയും ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് യാത്ര ചെയ്താലോ. ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം ഭാരതത്തിന്റെ ദേശീയ ഗാനമാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നോബൽ സമ്മാനാർഹനായ ബംഗാളി കവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതയിലെ വരികളാണ് പിന്നീട് ദേശീയ ഗാനമായി ഇന്ത്യൻ ജനത സ്വീകരിച്ചത്. 1911 December 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ടാഗോറും സരളാദേവിയും ചേർന്നാണ്. ബംഗാളിയിൽ രചിച്ച ആ ഗാനത്തിന് ഭാഗ്യവിധാത എന്നാണ് ആദ്യം പേരിട്ടിരുന്നത്. ശങ്കരാഭരണ രാഗത്തിൽ രാം സിംഗ് ടാക്കൂർ സംഗീതം നൽകിയ ഈ ഗാനം പിന്നീട് ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും മൊഴിമാറ്റി. 1950 January 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത്. നിയമപ്രകാരം ഇന്ത്യയുടെ ദേശീയ ഗാനം പൂർണമായി 52 സെക്കൻഡിനുള്ളിൽ ആലപിക്കേണ്ടതാണ്. ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടുള്ള രീതിയിൽ ദേശീയ ഗാനം ആലപിക്കണമെന്നും ആലാപന വേളയിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നവരെല്ലാം ദേശത്തോടുള്ള ആദര സൂചകമായി എഴുന്നേറ്റു നിൽക്കണമെന്നും വ്യവസ്ഥയുണ്ട്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നിവ ആഘോഷിക്കുമ്പോഴും മറ്റ് ഔദ്യോഗിക ചടങ്ങുകളുടെ ആരംഭത്തിലും ചില നിശ്ചിത ചടങ്ങുകളുടെ അന്ത്യത്തിലും ദേശീയഗാനം ആലപിക്കണം എന്ന ചട്ടമുണ്ട്. വിദേശ ഭരണാധികാരികൾ ഭാരതം സന്ദർശിക്കുമ്പോഴുള്ള ചടങ്ങുകളിലും ഭാരതം വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഔദ്യോഗികമായി പങ്കെടുക്കുന്ന ചടങ്ങുകളിലും ബന്ധപ്പെട്ട രണ്ട് രാജ്യത്തിന്റെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കണമെന്നാണ് വ്യവസ്ഥ. അന്തർദേശീയ കലാ കായിക മേളകളിലും മറ്റും ദേശീയ ഗാനം ആലപിക്കുന്ന സമ്പ്രദായം അന്തർദേശീയമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് എഴുതിയതും ടാഗോർ തന്നെയാണ്. ഭാരതത്തിന്റെ ദേശീയ ഗീതമെന്ന നിലയിൽ പ്രസിദ്ധമാണ് വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനം. 1870 സ്വാതന്ത്ര്യ സമരസേനാനിയും കവിയുമായ ബങ്കിംചന്ദ്ര ചാറ്റർജി സംസ്കൃതത്തിലും ബംഗാളിയിലുമായി എഴുതിയതാണ് വന്ദേ മാതരം. 1937 കോൺഗ്രസ് ഇതിനെ ദേശീയ ഗീതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ഈ കവിത ആലപിച്ചതോടെയാണ് ഇത് ശ്രദ്ധയാകർഷിക്കുന്നത്. ഭാരതാംബയെ സ്തുതിക്കുന്ന ഗീതമായാണ് ഇതിന്റെ രചന. ദേശ് എന്ന രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആലാപന സമയം 3 മിനിറ്റ് 10 സെക്കൻഡ്. 1882 പുറത്തുവന്ന ആനന്ദമഠം എന്ന പുസ്തകത്തിലാണ് ഈ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പിന്നീട് ജഡുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ ശബ്ദമായി വന്ദേ മാതരം മാറി. ഭാരത മാതാവ് എന്ന സങ്കല്പം ആദ്യമായി പങ്കുവച്ചത് ഈ കവിതയിലാണ്. 1950 January 24 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് വന്ദേ മാതരം ദേശീയ ഗീതമായി പ്രഖ്യാപിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് എഴുതിയത് അരവിന്ദ ഘോഷാണ്, മദർ ഐ ബൗ ടു ദീ എന്ന പേരിൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനവും വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതവും തമ്മിൽ ചരിത്രപരമായും ഘടനാപരമായും ചില വ്യത്യാസങ്ങളൊക്കെയുണ്ട്. എന്നാൽ അവ നൽകുന്ന ആത്യന്തികമായ സന്ദേശം ഒന്നാണ്, മാതൃരാജ്യത്തോടുള്ള അതിരറ്റ സ്നേഹവും ആദരവും. ജനഗണമന ഭാരതമെന്ന ഈ മഹാരാജ്യത്തിന്റെ വൈവിധ്യത്തെയും പരമാധികാരത്തെയും വാഴ്ത്തുമ്പോൾ പറയുമ്പോൾ വന്ദേ മാതരം മാതൃഭൂമിയോടുള്ള ആഴമേറിയ ഭക്തിയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീര്യവുമാണ് ഓരോ ഭാരതീയനിലും ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം പ്രഖ്യാപിച്ചതുപോലെ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്കൊപ്പമുള്ള തുല്യ പദവിയും ആദരവുമാണുള്ളത്. വിഭിന്നമായ ചരിത്ര പശ്ചാത്തലവും ഈണവുമുള്ള ഈ രണ്ട് ഗാനങ്ങളും വൈവിധ്യങ്ങൾക്കിടയിലും ഓരോ ഭാരതീയനിലും ഒരുപോലെ ദേശസ്നേഹത്തിന്റെ അഗ്നി പടർത്തുന്നു. ഭാരതമെന്ന ഒരൊറ്റ വികാരത്തിന് കീഴിൽ നമ്മെ എന്നും ഒരുമിപ്പിക്കുന്നു. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ അറിവുകളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം തിരിച്ചെത്താം. സൈനിങ് ഓഫ് പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഇൻസൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം.

0: ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: റേഡിയോ സ്വന്തനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യാത്രകളെ മാറോട് ചേർക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിപക്ഷവും എന്നാണ് അനുഭവം. ഓരോ യാത്രയും സമ്മാനിക്കുന്ന ആനന്ദവും പുത്തൻ ഉണർവും പുതു രുചിഭേദങ്ങളും നവ്യാനുഭവങ്ങളും സൗഹൃദങ്ങളും തന്നെയാണ് ഇതിന് ആധാരമെന്ന് തീർച്ചയായും കരുതാം. 4 ചുവരുകൾക്കുള്ളിലെ ചെറിയ ഇലക്ട്രോണിക് സ്ക്രീനിൽ നിന്നുള്ള മോചനം കൂടിയാണല്ലോ യാത്രകൾ. എന്നാൽ സ്വന്തം പട്ടണത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ പോലും കാണാത്തവരും ഉണ്ടാകും. ഞങ്ങൾ നാളിതുവരെ നടത്തിയ യാത്രകളുടെ സംക്ഷിപ്തമാണ് സുന്ദര സഞ്ചാരമെന്ന യാത്രാ പങ്ക്തിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ ടി സദാശിവ്. ഇത്രയൊന്നും യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് സാഹസികമായി യാത്രകൾ നടത്തി അവയൊക്കെ പുസ്തകങ്ങളാക്കി മലയാളികൾക്ക് സമ്മാനിച്ച എസ് കെ പൊറ്റക്കാടിനെ അഭിമാനത്തോടെ ഓർക്കാതിരിക്കാൻ ആകില്ല. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണല്ലോ സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകളുടെ കൂട്ടായ്മയായ ലക്ഷദ്വീപിൽ 10 തുരുത്തുകളിൽ മാത്രമേ ആൾവാസമുള്ളൂ എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. വിമാനത്താവളമുള്ള ഏക ദ്വീപായ അഗത്തി ദ്വീപ് വിശേഷങ്ങൾ പങ്കിട്ടപ്പോൾ അന്താൻ ബീച്ചിൻ്റെയും ലഗൂൺ ബീച്ചിലെ അസ്തമയ കാഴ്ചകളും പറഞ്ഞിരുന്നു. പട്ടിയും പന്നിയും പാമ്പും കളവുമില്ലാത്ത ഈ നാടിൻ്റെ നന്മയിൽ സന്തോഷിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. നാളികേരവും മത്സ്യവും കൊണ്ടു മാത്രം ജീവസന്ധാരണം നടത്തുന്ന ദ്വീപുകാരുടെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാകില്ല. ലാളിത്യവും ആദിത്യ മര്യാദയും ഏറെയുള്ള ദ്വീപ് നിവാസികൾ ശാന്തശീലരും ആണ്. ആൾ താമസമില്ലാത്തതും ചെറുതുമായ കൽപ്പേറ്റി ദ്വീപ് യാത്രാവിശേഷങ്ങൾ പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ബ്രിട്ടീഷ് നാവികന്റെ പ്രേമാഭ്യർത്ഥനയിൽ നിന്നും രക്ഷപ്പെടാൻ കടൽ തീരത്തെ പാറക്കെട്ടിൽ അഭയം തേടിയ ബീക്കുഞ്ഞിയെക്കുറിച്ചും ബീക്കുഞ്ഞിപ്പാറയ്ക്ക് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്ന സഞ്ചാരികളെക്കുറിച്ചും പറഞ്ഞിരുന്നു. നമ്മുടെ അഭിമാനമായ അശോകമുദ്ര ആലേഖനം ചെയ്തിരിക്കുന്ന സ്തൂപത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. സ്തൂപത്തിന് സമീപം നിന്ന് കുറച്ച് ചിത്രങ്ങൾ പകർത്തിയ ശേഷം ബോട്ട് അടുപ്പിച്ചിരിക്കുന്ന തീരത്തേക്ക് നടന്ന കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. അപ്പോഴേക്കും കടുത്ത ചൂട് വർഷിച്ചിരുന്ന പകലോൻ ശക്തി കുറഞ്ഞ് കടലിനെ പുൽകാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഇവിടെ നിന്നുള്ള അസ്തമയ കാഴ്ചയായിരുന്നല്ലോ കൽപ്പേറ്റി യാത്രയുടെ പ്രധാന ലക്ഷ്യം. മലിനീകരണം തീരെയില്ലാത്ത ലക്ഷദ്വീപിൻ്റെ തെളിഞ്ഞ ആകാശത്ത് വിരിയുന്ന അസ്തമയ കാഴ്ചയുടെ ചാരുതയാകെ നുകരാനായി സഞ്ചാരികളുടെ തിരക്കായി. നീലാകാശത്തിന് ചന്തം ചാർത്താൻ വെമ്പൽ കൊണ്ട വെൺമേഘങ്ങളാകെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു തെളിഞ്ഞ ആകാശം നിറയെ നിറവിസ്മയം. പ്രകൃതിയുടെ ഇന്ദ്രജാലം മുഴുവൻ ആകാശത്ത് നിറപൊലിയായി നിറഞ്ഞു. ചുവന്നു തൊടുത്ത അസ്തമയാർക്കിന് ചുറ്റും വർണ്ണപ്പൊലിമ തീർക്കുന്ന ആകാശം. ഹോളി ഉത്സവകാലത്ത് വാരി വിതറുന്ന നിറങ്ങളുടെ കൂട്ടായ്മ പോലെ ആകാശം പ്രോജ്വലിച്ചൊരു വർണ്ണചിത്രമായി സഞ്ചാരികൾക്ക് വിരുന്നേകി. ചുവന്ന സൂര്യൻ പ്രഭമങ്ങി സാഗരം പൂകി. ഇരുളിൻ്റെ കറുപ്പുമായി സാവധാനം സന്ധ്യ കടന്നു വന്നു. കടലിൻ്റെ നിറം ഇരുണ്ട നീല നിറമായി. ആകാശം കൂടുതൽ കറുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. മടക്കയാത്രയും ആവേശകരമായിരുന്നു. പാഞ്ഞു പോകുന്ന ബോട്ടിലേക്ക് വീശിയടിക്കുന്ന കാറ്റിൽ സന്ധ്യയുടെ തണുപ്പുണ്ടായിരുന്നു. ആകാശത്തപ്പോഴും ചെറു വെളിച്ചം തെളിഞ്ഞു നിന്നു. 7 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോം സ്റ്റേക്ക് സമീപമുള്ള തീരത്ത് ബോട്ടെത്തി. അടുത്ത ദിവസത്തെ പരിപാടികളുടെ ചെറിയൊരു രൂപരേഖ നൽകി ഗൈഡ് ഞങ്ങളെ യാത്രയാക്കി. നേരെ ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക്. മനസ്സ് നിറയെ ആനന്ദ കാഴ്ചയുടെ ചിത്രങ്ങൾ അപ്പോഴും മിന്നി മറയുന്നുണ്ടായിരുന്നു. രാവിലെ മുതലുള്ള യാത്രയുടെയും അലച്ചിലിൻ്റെയും

ആവേശത്തിന്റെയും കിതപ്പുമായി ഹോം സ്റ്റേയിൽ എത്തുമ്പോൾ ഞങ്ങൾക്കുള്ള ഭക്ഷണവുമായി പ്രിയപ്പെട്ടവർ എത്തിയിരുന്നു. വേഗം തന്നെ ഓരോരുത്തരായി കുളിച്ച് ഉപ്പുകാറ്റിൽ കിട്ടിയ ഉപ്പുപാട കഴുകി കളഞ്ഞ് ഭക്ഷണത്തിനായി ഡൈനിങ് ഹാളിൽ ഹാജരായി. രുചിയൂറും അത്താഴത്തിൻ്റെ ഒരു പ്രദർശന മേഖലയായി തീൻമേശ മാറിയിരുന്നു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കൽപ്പേറ്റി ദ്വീപ് സന്ദർശന വിശേഷങ്ങളാണല്ലോ പറഞ്ഞു വന്നത്. ബി കുഞ്ഞിപ്പാറയുടെ കഥയും പറഞ്ഞിരുന്നു. കൽപ്പേറ്റി ഐലൻഡിൽ നിന്നുള്ള അന്തിക്കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. നിറങ്ങളുടെ മായാജാലം തീർക്കുന്ന സായം സന്ധ്യയിൽ അനുഭവിച്ച ആഹ്ലാദവും പറഞ്ഞിരുന്നു. കടലിലെ കുളിർകാറ്റേറ്റ് സന്ധ്യയ്ക്ക് തിരിയെ അകത്തിലേക്കുള്ള യാത്രയുടെ സുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും കുളിരുകോരുന്നു. രാത്രി ഹോം സ്റ്റേയിലെത്തിയപ്പോൾ അത്താഴവുമായി കാത്തിരിക്കുന്ന ദീപശ്രീ പ്രവർത്തകരെയാണ് കാണാനായത്. പെട്ടെന്ന് കുളിച്ചു വന്ന് ഡൈനിങ് ഹാളിലിരുന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ

അത്താഴവിശേഷങ്ങളിലേക്ക് കടക്കാം. രുചിയുറും വിഭവങ്ങളുടെ ഒരു പ്രദർശന മേഖലയായി തീൻമേശ മാറിയിരുന്നു. ചോറ്, തോരൻ, സാമ്പാർ, ട്യൂണ മീൻകറി, അച്ചാർ, പപ്പടം എന്നിവയായിരുന്നു രാത്രി ഭക്ഷണത്തിനായി ഒരുക്കിയിരുന്നത്. ലക്ഷദ്വീപ് സസ്യാഹാരികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം ദ്വീപിന് പുറത്തുനിന്നും വരുന്നതിനാൽ വില വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ പച്ചക്കറികളുടെ ഉപയോഗം ഇവിടെ തുല്യവും തുച്ഛമാണ്. നാളികേരവും മത്സ്യവും മാത്രമാണല്ലോ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവയുടെ ധാരാളിത്തം തന്നെയാണ് ദ്വീപിലെ ഭക്ഷണത്തിലും തെളിയുന്നത്. മത്സ്യസമ്പത്തിന് ഏറെ പേരുകേട്ട കൊല്ലം ജില്ലയിലാണ് താമസമെങ്കിലും ഐസിടാത്ത മത്സ്യം ലഭിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണല്ലോ. ഇവിടെ അപ്പപ്പോൾ പിടിക്കുന്ന മത്സ്യം കൊണ്ടാണ് കറിയും ഫ്രൈയും ഉണ്ടാക്കുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ രുചിയും ഗുണവും വേറിട്ടതും മേന്മയേറിയതും ആയിരിക്കുമെന്ന് പറയാൻ പാഴൂർ പടിവരെ പോകേണ്ട കാര്യമില്ല. കുഴമ്പ് പരുവത്തിലുള്ള മസാലയിൽ വെന്ത് കിടക്കുന്ന മീൻകറി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയും. അത്രമേൽ ഹൃദ്യം. മീൻ കറിയായി ഉണ്ടായിരുന്നില്ല, പകരം മീനിൽ പറ്റിപ്പിടിച്ചിരുന്ന കുഴമ്പ് പരുവത്തിലുള്ള അരപ്പാണ് കറിയായി ഉപയോഗിച്ചത്. തമിഴ് ഭാഷയിലെ മീൻ കുളമ്പ് ഓർത്തുപോയി. സാമ്പാറിൽ പച്ചക്കറികളുടെ ധാരാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. വാഴക്കായ് തോരനും ക്യാബേജ് മെഴുക്കുപുരട്ടും ഗംഭീരം തന്നെ. പുളിശ്ശേരിയിൽ തേങ്ങയുടെ നേർക്കാഴ്ച അറിയാനുണ്ടായിരുന്നു. രാത്രിയാണെന്ന ബോധം മറന്നായിരുന്നു അന്നത്തെ അത്താഴം കഴിച്ചത്. ഏകദേശം അവിടെ എത്തിയ മത്സ്യവിഭവങ്ങൾ പൂർണ്ണമായി തീർന്നിരുന്നു എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അങ്ങനെ രണ്ടാം ദിനവും കാഴ്ചകളുടെയും അത്ഭുതങ്ങളുടെയും നിറച്ചാർത്തുമായി നിദ്രയിലേക്ക് നടന്നു നീങ്ങി. മൂന്നാം ദിനം ഉണർന്നത് തന്നെ കാറ്റിൻ്റെയും തിരമാലയുടെയും ശബ്ദം കേട്ടുകൊണ്ടാണ്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം പ്രഭാത സവാരിക്കായി ഞങ്ങൾ കടൽ തീരം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. വെള്ളമണൽ വിരിപ്പിട്ട തീരം തൊടാൻ മത്സരിച്ചെത്തുന്ന തിരമാലകളുടെ ചന്തം കണ്ടു നടക്കാൻ ബഹുരസമായിരുന്നു. സീ ബ്രീസ് എന്ന കടൽക്കാറ്റ് തലോടുന്ന പ്രഭാതം, സൂര്യനൊപ്പം കുളിരും കരയെ ഉണർത്തുന്ന സുപ്രഭാതം. ലക്ഷദ്വീപിൽ പൊതുവെ പക്ഷികൾ കുറവാണെങ്കിലും രാവിലെ കടൽ തീരത്ത് ഭക്ഷണം തേടിയെത്തിയ കുറച്ച് കിളികളെ കാണാൻ കഴിഞ്ഞത് കൗതുകമായി. പുതുമണ്ണിൽ ചവിട്ടിയുള്ള നടത്തത്തിന് വേഗത കുറവായിരുന്നു. ചൂണ്ടയിട്ട ശേഷം മരക്കോലും കോമ്പയിൽ കോർത്ത മത്സ്യങ്ങളുമായി നടന്നു പോകുന്ന ദ്വീപുകാർ, അകലെ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ, നീലാകാശത്തിൻ്റെ ചന്തമാകെ വാരിപ്പൂശി ദർശന സൗഭാഗ്യം സമ്മാനിക്കുന്ന കടൽ, ആഴം കുറവുള്ള ഭാഗത്ത് ചലനരഹിതം, തീരത്താകട്ടെ വലിയ വടങ്ങൾ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുന്ന ധാരാളം ബോട്ടുകൾ, തീരയിൽ ഉലയുന്ന ചന്തമുള്ള കാഴ്ച. ഇവിടെ കാവൽക്കാർ ആരും തന്നെ ഇല്ല എന്ന സത്യവും ഓർക്കണം. ക്രമസമാധാന നിലയുടെ ഭദ്രതയിൽ ഇവിടത്തുകാർ സമാധാനത്തോടെയാണല്ലോ കഴിയുന്നത്. കള്ളന്മാരോ നായ്ക്കളോ പന്നികളോ പാമ്പുകളോ ലക്ഷദ്വീപിൽ ഇല്ല എന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. ഓരോ പുരയിടത്തിലും കൊന്നു കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരത്തിൽ നിന്ന് ഒന്നുപോലും നഷ്ടപ്പെടില്ല എന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ എത്തിയവർ പറഞ്ഞത്. പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളായി നമുക്ക് ദ്വീപവാസികളെ വിശേഷിപ്പിക്കാം. ഒഴിവ് സമയങ്ങളിൽ വീട്ടിന് മുന്നിൽ ഇരിപ്പിടങ്ങളിട്ട് അവയിലിരുന്ന് വർത്തമാനം പറയുന്ന ദ്വീപിലെ വനിതകളുടെ കാഴ്ച ആഹ്ലാദം പകരുന്നതായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്ന ഈ നാട്ടിൽ വധുവിൻ്റെ വീട്ടിലേക്ക് വരനെ വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നടക്കുമ്പോൾ തന്നെ പലവിധ ചിന്തകൾ ഞങ്ങളെ ദ്വീപിൻ്റെ അസുലഭതയിലേക്ക് നയിച്ചു. അരമണിക്കൂർ നീണ്ട പ്രഭാത നടത്തം അവസാനിപ്പിച്ച് തിരികെ ഹോം സ്റ്റേയിലേക്ക് മടങ്ങി. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ സുന്ദരസഞ്ചാരത്തിലൂടെ പങ്കുവച്ചു വരുന്നത്. കൽപ്പേറ്റി ഐലൻഡിലെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. മടക്കയാത്രയുടെ കുളിർമയും രാത്രി ഭക്ഷണത്തിൻ്റെ മേന്മയും പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ഓർക്കുമല്ലോ. പ്രഭാത സവാരിയിൽ കണ്ട കടലിൻ്റെ പ്രഭാത കാഴ്ചയും ചൂണ്ടയിട്ട് മീൻ പിടിച്ചെത്തുന്ന ദ്വീപുകാരെ കുറിച്ചും പരാമർശിച്ചിരുന്നു. നാളിതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനം ഹൃദയത്തോട് ചേർക്കുന്നു. തുടർന്നും ശ്രോതാക്കളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹനിധികളായ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848557785 എന്ന മൊബൈൽ നമ്പറിൽ അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. വിനോദ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. രാവിലെ 8 മണിക്ക് തന്നെ പ്രാതലെത്തി. ലക്ഷദ്വീപിലെ പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങളിൽ ഏറെ പ്രശസ്തമായ കിലാഞ്ചിയായിരുന്നു പ്രഭാത ഭക്ഷണമായി ലഭിച്ചത്. തേങ്ങാപ്പീരയും അരിപ്പൊടിയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകതരം പലഹാരമാണ് കിലാഞ്ചി. ഞങ്ങൾക്ക് ലഭിച്ച കിലാഞ്ചി വളരെ നേർത്തതും അതീവ രുചികരവും ആയിരുന്നു.

എന്നാൽ ചില ദ്വീപുകളിൽ ചെറിയ പത്തിരി രൂപത്തിലും ഇത് തയ്യാറാക്കാറുണ്ട്. അരിപ്പൊടിയിൽ ഉപ്പും ചൂടുവെള്ളവും ചേർത്ത് മാവ് മൃദുവായി കുഴച്ച് അതിലേക്ക് ചിരങ്ങിയ തേങ്ങ ചേർത്ത് യോജിപ്പിച്ച് ജീരകമോ ചെറിയുള്ളിയോ ചേർത്ത് ഇതിൻ്റെ രുചി വർദ്ധിപ്പിക്കാവുന്നതാണ്. കുഴച്ചു വച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി കൈകൊണ്ട് പരത്തി ഇലയിൽ പൊതിയുകയോ തവയിൽ ചുട്ടെടുക്കുകയോ ചെയ്യാം. എന്നാൽ ഇതിനെ ആവിയിൽ വേവിച്ചും തയ്യാറാക്കാവുന്നതാണെന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. പ്രാതലായോ വൈകുന്നേരത്തെ കാപ്പിയോടൊപ്പമോ ആണ് ദ്വീപ് നിവാസികൾ കിലാഞ്ചി ഉപയോഗിക്കുന്നത്. കിലാഞ്ചിയോടൊപ്പം നൽകുന്ന പഴം ചേർത്ത മധുരക്കറിയാണ് വിശേഷം. ഇതിനെ പഴക്കറിയെന്നോ മധുരക്കറിയെന്നോ വിളിക്കുന്നു. രുചികരവും വേറിട്ടതുമായ പ്രാതൽ കഴിഞ്ഞതോടെ ഡോൾഫിൻ ബാച്ചിന് പോകാനുള്ള അറിയിപ്പുമായി ഞങ്ങളുടെ ഗൈഡ് എത്തിച്ചേർന്നു. ഹോം സ്റ്റേക്ക് സമീപമുള്ള കടൽ തീരത്ത് നിന്ന് തന്നെയായിരുന്നു ഈ യാത്ര. എല്ലാവരും വേഗം റെഡിയായി. നീന്തുവാൻ പാകത്തിലുള്ള വേഷം ധരിച്ച് യാത്രയ്ക്കായി പുറത്തിറങ്ങി. ആവേശം ഇരട്ടിച്ചിരുന്നതിനാൽ നടത്തത്തിന് വേഗത കൂടിയിരുന്നു. സാധാരണയിൽ നിന്നും കുറച്ചുകൂടി വലിപ്പമുള്ള ബോട്ടായിരുന്നു യാത്രയ്ക്കായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കരയിൽ നിന്നും കുറച്ച് മാറിയായിരുന്നു ബോട്ട് നങ്കൂരമിട്ടിരുന്നത്. കടലിലൂടെ കുറച്ചു ദൂരം നടന്നു മാത്രമേ ബോട്ടിൽ കയറാൻ കഴിയുമായിരുന്നുള്ളൂ. ബോട്ടിൽ നിന്നും കരയിലേക്ക് ഇറക്കി വച്ചിരിക്കുന്ന ഏണിയിലൂടെ കയറിയാൽ മാത്രമേ നമുക്ക് ബോട്ടിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. സാഹസികമായ ഈ കയറ്റം നന്നായി ആസ്വദിക്കുവാൻ കഴിഞ്ഞതിൽ ആഹ്ലാദിക്കുന്നു. ലക്ഷദ്വീപിൽ നടത്തിയ ഓരോ പ്രവൃത്തികളിലെയും സാഹസികത ഒരു കീഴടക്കലിൻ്റെ സന്തോഷവും അഭിമാനവും നേടിത്തരുന്നതായിരുന്നു. ഡോൾഫിൻ ബാച്ചിന് ഞങ്ങളോടൊപ്പം മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു. വടക്കൻ മലബാറിൽ നിന്നെത്തിയ അവരുമായി ചങ്ങാത്തം കൂടാൻ അധികം സമയം ആവശ്യം ഇല്ലായിരുന്നു. ബോട്ടിൻ്റെ ശരവേഗത്തിലുള്ള യാത്ര അമ്പരപ്പിക്കും വിധം ആനന്ദദായകമായിരുന്നു. കടലിൻ്റെ വിരിമാറിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് ബോട്ടുകളിലെ യാത്രക്കാർ കൈവീശി അഭിവാദ്യം ചെയ്ത് കടന്നു പോകുമ്പോൾ ബോട്ടിന് പിന്നാലെ സഞ്ചരിക്കുന്ന ഓളപ്പാത്തിയിൽ നിന്നും ഇടയ്ക്കിടെ മത്സ്യങ്ങൾ പൊങ്ങിച്ചാടുന്നത് കാണാമായിരുന്നു. ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. ബോട്ടിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റ് ധരിപ്പിക്കുവാൻ ബോട്ടിലുണ്ടായിരുന്നവർ മറന്നില്ല. ബോട്ടിൻ്റെ പിറകുവശത്ത് ഒരു കൂട്ടം സഞ്ചാരികൾ വനിതാ കൂട്ടായ്മ ഇടം പിടിച്ച് ഡോൾഫിൻ വാച്ച് സാർത്ഥകമാക്കുവാൻ മുൻകൈയെടുത്ത് ഇരുന്നു. ഞങ്ങൾ ബോട്ടിലെ കസേരകളിലിരുന്നാണ് ഡോൾഫിനുകളെ കാണാൻ ശ്രമിച്ചത്. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾ

0: ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സംഗീത അധ്യാപകനായ ശ്രീ കുമ്മനം ശശികുമാറുമായിട്ടുള്ള പ്രത്യേക അഭിമുഖം. അവതരണം പി ജയചന്ദ്രൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം, ഞാൻ ജയചന്ദ്രൻ. റേഡിയോ സാന്ത്വനം 90.4 FM-ലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ളത് കോട്ടയം കുമ്മനം സ്വദേശി ശ്രീ ശശികുമാർ അവർകളാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ സംഗീത ലോകത്ത് ഒരു സംഗീതത്തിൻ്റെ ഉപാസകനും പ്രചാരകനുമൊക്കെയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ ശശികുമാർ സാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സാർ, ഈ അരനൂറ്റാണ്ട് കാലമായിട്ട് നമ്മുടെ സംഗീത ലോകത്ത് എല്ലാ നിലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണല്ലോ താങ്കൾ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമ്മുടെ സംഗീതത്തിനെ മനുഷ്യൻ്റെ ജീവിതവുമായിട്ടുള്ളൊരു ബന്ധം അതൊന്ന് വിശദീകരിക്കാവോ?
3: തീർച്ചയായിട്ടും അത് വിശദീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം സംഗീതത്തിൻ്റെ ഉൽപ്പത്തി മുതൽ സംഗീത ശാസ്ത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ശാസ്ത്രത്തിലും അതിനപ്പുറയും ശാസ്ത്രത്തിനപ്പുറം സത്യങ്ങളുണ്ടല്ലോ. ഈ സത്യങ്ങളെല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്കും പ്രാചീന കാലഘട്ടത്തിൽ നിന്നാണ് സംഗീതത്തിൻ്റെ വികസനം മനുഷ്യരിലേക്ക് കടന്നു വന്നത്. അതായത് ഭാഷയുണ്ടാകുന്നതിന് മുമ്പ് സംഗീതം രൂപപ്പെട്ടു എന്ന് തന്നെ പറയാം. ആദ്യ മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ അവർ കൂട്ടായിട്ടുള്ള കായികാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു, പാർപ്പിട സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ പാർപ്പിട സൗകര്യം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ മരങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗം, വലിയ കല്ലുകൾ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂട്ടായിട്ട് യജ്ഞം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂട്ടായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഈ വലിയ കഠിന പ്രവർത്തനത്തിൻ്റെ ലഘൂകരിക്കുന്നതിന് വേണ്ടി അവർ ശബ്ദം റിയാക്ട് ചെയ്തിരുന്നു. ആയാസം കുറയ്ക്കാൻ വേണ്ടി, അതായത് തുണി വീശി അലക്കുന്ന അലക്കുകാരൻ എന്ന് വെക്കും. അതുപോലെ തന്നെ ഭാരം കയറ്റുമ്പോൾ അവര് ഹോയ്
2: ഐലസ,
3: ഹോയ് ഹോയ് ഹോയ് എന്ന ഐലസ എന്നൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു വ്യത്യാസം, ഹോയ് ഹോയ്. ആദ്യം അത് വെറും ഹൊയ് ഹൊയ് എന്നല്ല, ഹൊയ് ഹൊയ് ഹൊയ് എന്നായിരിക്കും. പക്ഷെ കുറച്ച് കാലങ്ങൾ കൊണ്ടാണ് ഹൊയ് ഹൊയ് ഹൊയ് ഹൊയ്
2: എന്ന ഒരു താളബോധം,
3: ആ ശബ്ദ വ്യത്യാസം വന്നു, താളബോധം വന്നു. ഈ ഈ ഡെവലപ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ സംഗീതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായി തീരുമാനിക്കാം. പിന്നീട് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്ന് എന്ന് പറഞ്ഞാൽ ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സംഗീതം ആവിർഭവിച്ചിരുന്നു എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഗീതത്തിലേക്ക് വരാനുള്ള ഒരു വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ.
2: ഈ ലോകത്ത് എല്ലാ ഭാഷകളിലും എല്ലാ സമൂഹത്തിലും ഒരു സംഗീതം കാണുമല്ലോ അവരുടേതായിട്ടുള്ള. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും ഒരു തനതായിട്ടുള്ള ഒരു സംഗീത ശാഖയുണ്ടോ?
3: പൊതുവെ ഇന്ത്യയിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പിന്നെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംഗീതം എന്ന് പറയുന്ന, അതായത് കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കിടന്ന ഒരു സംഗീത സമ്പ്രദായവും, പിന്നെ അതിനപ്പുറത്തോട്ട് പോയ മറ്റൊരു സമ്പ്രദായവും, മറ്റൊന്ന് ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ
2: കർണാട്ടിക് സംഗീതമെന്നും ഹിന്ദുസ്ഥാനി സംഗീതമെന്നും പറയുന്നത്.
3: അതെ അതെ, അതായത് ഇന്ത്യയിലെ സംഗീതത്തെ രണ്ടായിട്ട് വിഭജിക്കാം. അതായത് ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതവും രണ്ട് കർണാടക സംഗീതവും. ഇത് കേരളവും കർണാടകവും തമിഴ്നാടും ഒന്നും ആക്രമണങ്ങൾക്കൊന്നും ഇരയായിരുന്നില്ല. പക്ഷേ പല ഭരണമാറ്റങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയായത് മറ്റുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പം ആദ്യം ഒരേ സമ്പ്രദായം നിലനിന്നിരുന്നെങ്കിൽ പോലും ആ മാറ്റങ്ങളിലൂടെ ഇവിടെ ഈ പൊതുവായ ഒരു സംഗീത സമ്പ്രദായം നിലനിന്നു. അതായത് തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും
2: കേരളത്തിനുമൊക്കെ
3: അത് കർണാടക സംഗീതം എന്ന് നമ്മൾ പറയപ്പെടുകയും മറ്റത് ഹിന്ദുസ്ഥാനി സംഗീതം എന്നുള്ള രീതിയിൽ രൂപപ്പെടുകയും ചെയ്തു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിച്ച ചില കാര്യങ്ങളാണ്. കൂടുതൽ ആധികാരികതയോടുകൂടി നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ ഊന്നി പറയാൻ പരിമിതികളുണ്ട്.

0: കർണാട്ടിക് സംഗീതം എന്ന് പറയുമ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗീതശാഖ,
1: അതെ,
0: മറ്റേത് ഹിന്ദുസ്ഥാനി സംഗീതം.
1: അതെ.
0: അപ്പോൾ ഇതിൽ തന്നെ ഈ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിന് തമിഴ്നാട്ടിന് കർണാടകത്തിന് ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഒരു സംഗീത രൂപമുണ്ട്. ഇപ്പം ഞാൻ എവിടെയോ വായിച്ചു ഓർക്കുന്നു കേരളത്തിൻ്റെ സംഗീത രൂപമെന്ന് പറയുന്നത് ഈ സോപാനത്ത് പാട്ടാണെന്ന്. അത് വല്ല വാസ്തവമാണോ?
1: കേരളത്തിൽ സോപാനം സംഗീതം കേരളത്തിലല്ല ശരിക്കും പറഞ്ഞാൽ ഉടലെടുക്കുന്നത്, ഒറീസയിലാണ്. അതായത് ഇതിൻ്റെ 11-ാം നൂറ്റാണ്ടിൽ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഈ സോപാന സംഗീതം രൂപപ്പെടുന്നത് എന്ന് പറയാം. അതായത് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലായിരുന്നൊരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ നൂറ്റാണ്ട് ഏതാണെന്ന് നമുക്കറിയാം. പക്ഷേ 11-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നു ഡെവലപ്മെൻ്റ് എന്നുള്ള കാര്യം നമുക്കും അറിയാം, നമുക്ക് ചിന്തിക്കാനുള്ളതുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഒരു സംഗീതജ്ഞനായിരുന്നു ജയദേവർ, ഗീതാ ഗോവിന്ദം രചിച്ച ജയദേവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്നായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നായിരുന്നു സോപാനത്തെ സംഗീതത്തിൻ്റെ വളർച്ച എന്നാണ് എന്നെപ്പോലെയുള്ള ഒരാളിനെ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അന്ന് ഒരു ഡെവലപ്മെൻറ്റും ഇല്ല, ഒരു ഡെവലപ്മെൻറ്റും ഒരു വികസനങ്ങളും ഒന്നിനും ഇല്ലാത്ത പോലെ തന്നെ സംഗീതത്തിലും ഇല്ലായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് 17-ാം നൂറ്റാണ്ടിൽ ആണ് ത്യാഗരാജസ്വാമികളുടെയും മുത്തുസ്വാമി ദേശികളുടെയും ശ്യാമശാസ്ത്രികളുടെയും അതുപോലെ തന്നെ സ്വാതിരിനാളിൻ്റെയും കാലഘട്ടം വരുമ്പോഴത്തേക്കിനാണ് സംഗീതത്തിൽ വികസനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 11-ാം നൂറ്റാണ്ടിൽ എഴുതിയ ജയദേവരുടെ അഷ്ടപതി പോലും സംഗീതപരമായി വളർച്ച പ്രാപിക്കുന്നത് സ്വാതിരിനാളിൻ്റെയും ചെമ്മാങ്കുടി സ്വാമിയുടെയൊക്കെ കാലഘട്ടത്താണ്. അപ്പം അന്ന് തുടങ്ങി എന്നുള്ളത് ശരിയാണ്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ചരിത്രം.
0: മനുഷ്യൻ്റെ ഈ സ്വഭാവ രൂപീകരണത്തിന് പൊതുവെ ഈ കലയ്ക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അതിൽ തന്നെ സംഗീതത്തിന് കുറേ കൂടെ പ്രാധാന്യം ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തെ ഏത് രീതിയിൽ ഈ സംഗീതകല സ്വാധീനിക്കുന്നു എന്ന് പറയുമോ?
1: അതായത് ഏകാഗ്രത ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു കലയാണ് സംഗീതം എന്ന് പറയുന്ന കല. സംഗീതം മാത്രമല്ല, കലകളെല്ലാം തന്നെ അങ്ങനെയാണ്. ഇത് വളരെ നമ്മുടെ മനസ്സിനെ സമന്വയിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ എല്ലാ കലകളിലുമുണ്ട്, അതുപോലെ തന്നെ സംഗീതത്തിലുമുണ്ട്. അതായത് ഒരു കുട്ടി പാടുമ്പോൾ ശ്രുതി എന്ന് പറയുന്നൊരു സംഗതിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറയുന്ന ഒരു സംഗീതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത് കാണാപ്പാടം, ഞാൻ എന്താ പാടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കാണാപ്പാടം ഉണ്ടെങ്കിലല്ലേ പാടാനെ കൊള്ളു. അപ്പോൾ ശ്രുതി ഉണ്ടാവണം, കാണാപ്പാടം ഉണ്ടാകണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ, ഈ രണ്ടും കിട്ടിക്കഴിഞ്ഞുകൊണ്ട് മാത്രം പാട്ടാവില്ല, സ്വരസ്ഥാനങ്ങൾ ശരിയായിരിക്കണം, രാഗം രാഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഇങ്ങനെ 3-4 ഘടകങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു തലച്ചോറ് പ്രവർത്തിക്കുമ്പോഴാണ് അതിനകത്തൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ ഒരു ചിട്ടയ്ക്കും വ്യക്തിത്വ വികസനത്തിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, കാര്യങ്ങളിലൊന്നാണ് സംഗീതകല. അതുപോലെ തന്നെ മറ്റു കലകളും അതുപോലെ തന്നെയാണ്.
0: ഈ അങ്ങനെ ഈ ഒരു ഏകാഗ്രതയും സ്വഭാവ ശുദ്ധീകരണത്തിനൊക്കെ സംഗീതം നല്ലൊരു ഉപാധിയാണെന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സംഗീത അധ്യാപകർ സ്കൂളിൽ കാണും. സാറും ഒരു സംഗീത അധ്യാപകനായിരുന്നല്ലോ, അപ്പം സംഗീതം പഠിപ്പിക്കുന്ന സാറന്മാർ കാണും. പക്ഷേ ഒന്നും ഞങ്ങളെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഇതൊരു പോസ്റ്റ്, ആ സ്കൂളിൽ ഒരു പോസ്റ്റ് ഉണ്ട്, അങ്ങനെ ഏറ്റിൽ മാസ്റ്റർ, പിന്നെ ക്രാഫ്റ്റ് മാസ്റ്റർ, സംഗീത മാസ്റ്റർ, ഇങ്ങനെയൊക്കെ പോസ്റ്റുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ മയക്കുമരുന്ന്, കഞ്ചാവ്, അങ്ങനെയുള്ള പിന്നെ ഡ്രഗ്സ്, ഇതിനൊക്കെ അഡിക്റ്റഡായി പോകുന്ന ഒരു തലമുറ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സ്കൂൾ തലത്തിൽ നിർബന്ധമായിട്ട് ഒരു പീരീഡ് പിന്നെ സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ചുകൂടാ? അതൊരു സജഷനായിട്ട് സാറിനെ പോലെ ഈ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിന് മുൻപിൽ വയ്ക്കാൻ പറ്റില്ലേ?
1: തീർച്ചയായിട്ടും അത് ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സാറ് പറഞ്ഞ കാര്യം. അതായത് മനുഷ്യനെ മനുഷ്യനാക്കാൻ മാത്രമുള്ളൂ സമൂഹത്തിന് ഗുണകരമാകുള്ളൂ. ഒരു രാഷ്ട്രം പുരോഗതിക്കണമെങ്കിൽ

0: ഒരു വ്യക്തി വികസിക്കണം. വ്യക്തി വികസിച്ചാൽ സമൂഹം വികസിക്കും, സമൂഹം വികസിച്ചാൽ രാജ്യം നന്നാകും. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കണക്കുകൂട്ടൽ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കലകളെല്ലാം തന്നെ. അതിൽ പ്രത്യേകിച്ചും സംഗീത മ്യൂസിക് ടീച്ചർ, സംഗീത അധ്യാപകരുള്ള ഒരു നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ വേണ്ട രീതിയിൽ ഫലവത്തായി ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതിന് ഇതേ ഉള്ളൂ, നമ്മുടെ ചിന്താഗതികൾ മാറണം. നമ്മുടെ സർക്കാർ തലത്തിലുള്ള ചിന്താഗതികൾ മാറണം. സർക്കാർ തലത്തിലുള്ള ചിന്താഗതികൾ ഒരു കാരണവശാലും സംഗീത അധ്യാപകരെ മുന്നോട്ട് ഇതുവരെയൊക്കെ ആവശ്യമാണെന്നും സമൂഹത്തിന് ആവശ്യമാണെന്നും ഉള്ള ഒരു ബോധം സർക്കാരിൽ നിന്നുണ്ടാകുന്നില്ല. ഇന്നുവരെ ഉണ്ടായിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു, ഉണ്ടായിട്ടില്ല. കാരണം ആരെ നിയമിക്കുന്നു എന്ന് ചോദിച്ചാൽ പി എസ് സി സെലക്ഷൻ പോലും വളരെ അത്യപൂർവമായിട്ട് ഇതിനകത്ത് നടന്നിട്ടുള്ളൂ. മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള കലകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാധാന്യവും സർക്കാർ നൽകിയിട്ടില്ല. ഇനിയെങ്കിലും അത് അതിനെക്കുറിച്ച് ചിന്തിക്കണം.
1: ഇപ്പം നമുക്കിപ്പം ഇത് പിന്നെ ഇപ്പം ഈ പ്രോഗ്രാമിൽ കൂടെ റേഡിയോ സാന്ദ്രം 90.4 FM ഈ ഒരു അഭിമുഖത്തിൽ കൂടി നമുക്കത് സർക്കാർ എന്നാ അധികൃതർ ഇത് ശ്രദ്ധിക്കുമെങ്കിൽ അവർക്ക് മുമ്പിൽ നമുക്കിതൊരു നിർദ്ദേശമായിട്ട് സമർപ്പിക്കാം.
0: തീർച്ചയായിട്ടും.
1: അപ്പം ഇനിയിപ്പം നമ്മൾ വേറൊരു കാര്യം ചോദിക്കുകയാണ്, സാറ് ഈ യഥാർത്ഥത്തിൽ ഈ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത് എന്തെങ്കിലും പാരമ്പര്യ വഴി കൂടാണോ?
0: പാരമ്പര്യം, എൻ്റെ അച്ഛൻ ഒരു കലാകാരനായിരുന്നു, നല്ലൊരു നടനായിരുന്നു, നാടക നടനായിരുന്നു.
1: എന്താ പേരെങ്ങനെയാണ് സാറേ?
0: ഗോപാലൻ എന്നായിരുന്നു പറയുന്നത്. അച്ഛൻ്റെ പേര് ഗോപാലൻ ആയിരുന്നു. അദ്ദേഹം ഇന്നത്തെ പ്രഗത്ഭനായ എൻ എൻ പിള്ള സാറിൻ്റെ കൂടെ ഒരുപാട് വേദികളിൽ പങ്കുവെച്ച എൻ എൻ പിള്ള സാറിനോടൊപ്പം 10-35 വർഷങ്ങളോടും നാടകവേദികൾ പങ്കിട്ട ഒരു നടനായിരുന്നു എൻ്റെ അച്ഛൻ. ആ ഒരു പാരമ്പര്യം. പിന്നെ അച്ഛന് സംഗീതപരമായിട്ട് നന്നായിട്ട് നല്ല സംഗീതജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ആധികാരികമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, അന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സംഗീതപരമായിട്ട് നല്ല പാരമ്പര്യം ഉണ്ടായിരുന്നു, നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അഭിനയ ശേഷി തികഞ്ഞ നടൻ, ഒരു നടനായിരുന്നു. അതുകൊണ്ടാണല്ലോ എന്നമ്പിള്ള സാറിന്റെ നാടകത്തിലെ എന്നമ്പിള്ള സാറ് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ നടനായിരുന്നു അശ്വൻ.
1: വിശ്വകേരള കലാസമിതിയിലൊക്കെ നടനായിരുന്നു.
0: അതെ, വിശ്വകേരള കലാസമിതിയിലെ നാടകമായിരുന്നു. കാപാലിക നാടകം വരെ എൻ്റെ അച്ഛൻ ആ നാടകത്തിലെ പ്രധാനപ്പെട്ട നടനായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ മനുഷ്യൻ, ക്രോസ് ബെൽറ്റ്, മരീചിക, ഈശ്വരനാർച്ചില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് നാടകങ്ങളിൽ അച്ഛൻ നാടക നടനായിരുന്നു. അപ്പം ആ പാരമ്പര്യം എനിക്കുണ്ട്. അതുപോലെ തന്നെ അച്ഛന് സംഗീതപരമായിട്ടുള്ള നല്ല കഴിവും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ മൃദംഗം നന്നായിട്ട് വായിക്കുമായിരുന്നു. ആ ഈ മൂന്ന് കാര്യങ്ങളും കൊണ്ട് അച്ഛൻ്റെ പാരമ്പര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: അത് ഈ സാറ് ഈ സംഗീതം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്?
0: സംഗീതം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം വെച്ചാൽ പണ്ട് കാലം മുതലേ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പാട്ട് കേൾക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. പിന്നെ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, പാടാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ പാടാനുള്ള ആഗ്രഹവും പാട്ട് കേൾക്കുന്നത് ഇഷ്ടവും അതിനോടുള്ള താല്പര്യവും, അത് നമുക്ക് ഒരു കാര്യത്തിലൂടെ എപ്പോഴും ഒരു ഇഷ്ടം തോന്നൂലേ എന്ന് പറഞ്ഞ പോലെ പാട്ട് എവിടെ കേട്ടാലും കേൾക്കാം, പാടാൻ തോന്നുക, അതിനെ ആസ്വദിക്കാൻ തോന്നുക, അതൊക്കെ ആയിരുന്നു എനിക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം.
1: സാറേ, സംഗീതം പഠിച്ചു തുടങ്ങുന്ന ഏത് പ്രായം മുതലാണ്?
0: ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 8-ാം ക്ലാസ് മുതലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങി. പഴയ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അതേ സമയം തന്നെ ഒന്നും പഠനം തുടങ്ങണം നിർബന്ധമില്ല. 8-ാം ക്ലാസ് മുതലാണ് ഞാൻ ഓർമ്മയിൽ പഠിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ ഗുരു കലാക്ഷേത്രം മാത്യു സാർ ആയിരുന്നു. കോട്ടയം കലാക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു, ഇന്നും ആ സ്ഥാപനമുണ്ട്. അദ്ദേഹമായിരുന്നു, അദ്ദേഹത്തിലെ കലാക്ഷേത്രം മാത്യു സാർ ആയിരുന്നു എൻ്റെ ഗുരുനാഥൻ. 8-ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ സംഗീതത്തിലെ ബാലപാഠങ്ങൾ പറഞ്ഞു തരുന്ന മാത്യു സാറാണ്.
1: സാർ, ഇനിയിപ്പം നമുക്ക് ഈ സംഭാഷണത്തിനകത്ത് ഒരു ചെറിയൊരു ഇടവേള എടുക്കാം, അതിനുശേഷം നമുക്ക് വീണ്ടും തുടങ്ങാം. ആ ഇടവേളയിൽ വേണമെന്നുണ്ടെങ്കിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ശാസ്ത്രീയ സംഗീതത്തിലെ ഏതെങ്കിലും ഒരു കീർത്തനത്തിൻ്റെ കുറച്ച് വരികളോ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേൾക്കാം. അത് ഏത് പാട്ടാണ് സാർ?

0: അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9446202760.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: വളരെ ആസ്വാദ്യകരമായ ഒരു കീർത്തനത്തിന്റെ കുറച്ച് വരികളെങ്കിലും ഞാൻ മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി ആലോചിച്ചതിന് നന്ദി. നമുക്ക് വീണ്ടും സംഭാഷണത്തിലേക്ക് തിരികെ വരാം. പിന്നെ സാറിന്റെ ഈ പഠനത്തോടൊപ്പം, സ്കൂൾ പഠനത്തോടും ഒക്കെ ഒപ്പം സംഗീത പഠനം തുടർന്നു, അതോ സംഗീതം മുഖ്യ വിഷയമായിട്ട് മാറിയോ?
3: അല്ല, SSLC പഠിച്ചതിന് ശേഷം ഞാൻ അറബീസ് കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാനവിടെ ഗാനഭൂഷണത്തിന് ചേർന്നു. അങ്ങനെ 4 വർഷം ഗാനഭൂഷണം കഴിഞ്ഞു, അവിടെ നിന്ന് പാസ്സായി. അതിനുശേഷം മുന്നോട്ട് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി.
2: സ്കൂൾ ടീച്ചറൊക്കെ
3: സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. കാലടി ആദിശങ്കറിൻ്റെ ജന്മനാടായ കാലടിയിലാണ് ഞാൻ ജോലിക്ക് കയറിയത്. അവിടെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ കീഴിലുള്ള ബ്രഹ്മാനന്ദോദയ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ അവിടെ നിന്നായിരുന്നു ഞാൻ എൻ്റെ ജോലിയുടെ തുടക്കം.
2: സംഗീത കച്ചേരികൾ നടത്തിയിട്ടൊക്കെ ഉണ്ടോ?
3: അത് ഉണ്ട്. അതായത് ഞാൻ മ്യൂസിക് അക്കാദമി പോകുന്നതിന് മുമ്പ് തന്നെ കലാക്ഷേത്രം മാത്യു സാറ്, എൻ്റെ ഗുരുനാഥൻ, എന്നെ സംഗീത കച്ചേരിയുടെ അരങ്ങേ

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ

0: നടത്തിച്ചു
1: നടത്തിച്ചിരുന്നു
0: ശരി.
1: അവിടെ നിന്നുള്ളൊരു ഒരു തുടക്കമായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു നല്ല ഊർജം പകർന്നത്.
0: വളരെ പിന്നെ ഒരു ഉദ്ദേശം എത്ര കച്ചേരികൾ ഇതുവരെ സ്റ്റേ ചെയ്ത് കാണാം?
1: ഞാൻ അനവധി ഇപ്പൊ അങ്ങനെ എണ്ണി പറയാൻ പറ്റില്ലെങ്കിലും അനവധി കച്ചേരികൾ എന്റെ ഓർമ്മയിൽ 100-300 കച്ചേരികളെങ്കിലും ഞാൻ നടത്തിയിട്ടുണ്ട് നിലവിൽ.
0: ഇപ്പോഴും
1: 35-40 വർഷത്തിനുള്ളിൽ എന്ന് എനിക്ക് തോന്നുന്നു.
0: ഇപ്പോഴും കച്ചേരിക്ക് പോകുന്നുണ്ടോ?
1: ഉണ്ട്, പോകുന്നുണ്ട്. അത് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശങ്ങളിലും ഞാൻ സംഗീത കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്.
0: ഒരു തികഞ്ഞ കലാകുടുംബത്തിൽ നിന്നും വന്നു, കലാകാരനായിട്ട് വളർന്നു വളർന്നുകൊണ്ട് ഇപ്പോഴും കലാകാരനായിട്ട് ജീവിക്കുന്ന ഒരു സംഗീതജ്ഞനായിട്ടുള്ള സാറിനെ സംബന്ധിച്ചോളം, ഈ മേഖലയ്ക്ക്, സംഗീത മേഖലയ്ക്ക് സാറിൻ്റെതായിട്ട് ഉള്ള സംഭാവന, ഈ ശിഷ്യസമ്പത്ത് കൊണ്ടായാലും മറ്റ് ഏതെങ്കിലും രീതിയിലും, അതെന്താണ്?
1: ശിഷ്യസമ്പത്ത് ഉണ്ട്, ഒരുപാട് ശിഷ്യസമ്പത്ത് എനിക്കുണ്ട്. പക്ഷേ അത് പറയുമ്പം വേറെ ചില കാര്യങ്ങളൂടെ പറയേണ്ടി വരും. ഈ ത്യാഗരായ സ്വാമികളുടെ ശിഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മുത്തുസ്വാമി ദീക്ഷിതർക്ക് അത്രയും ശിഷ്യന്മാരില്ലായിരുന്നു. ശ്യാമാശാസ്ത്രികൾക്ക് വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. എനിക്ക് ശിഷ്യന്മാർ കുറവാണ്, പക്ഷെ കുറച്ച് ശിഷ്യന്മാരുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതാണ് എൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ TV അവരെ കാണുകയൊക്കെ ചെയ്യാം. പൊതുവേ എനിക്ക് ശിഷ്യസമ്പത്ത് കുറവായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. കാരണം റിട്ടയർമെന്റിന് ശേഷം
0: പഠിപ്പിക്കാൻ സമയം കിട്ടുന്നു.
1: ആ, എനിക്ക് കുറച്ച് കൂടുതൽ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്.
0: ഈ നമ്മുടെ ഇപ്പം ഈ സംഗീതം പഠനം എന്ന് പറഞ്ഞ ഇപ്പം മുഖ്യമായിട്ട് ഈ റിയാലിറ്റി ഷോകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠനമാണല്ലോ, അത് സംഗീതത്തിന് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത്?
1: അത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് അറിയപ്പെടാത്ത ഒരുപാട് പ്രതിഭകളെ ജനങ്ങളുടെ ഹൃദയത്തിലോട്ടും ജനങ്ങളുടെ വെളിച്ചത്തിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു വഴിയാണ്
0: റിയാലിറ്റി ഷോകൾ.
1: അതിനായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെത്താത്ത എത്രയോ കുട്ടികൾ എവിടെയൊക്കെയോ എത്രയോ കുട്ടികൾ കിടക്കുന്നു. അപ്പം അവരെ വിസ്മരിച്ചു പോകുന്ന ഒരു പ്രശ്നം ഇതിനോടൊപ്പം ഉണ്ട്. കാരണം അതിപ്പോൾ ബോധ്യപ്പെടുത്താൻ ഇച്ചിരി വിഷമമാണ്. കാരണം നമ്മളിവിടെ നാസരം വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, ഒരുപാട് ആൾക്കാരുണ്ട്, നന്നായിട്ട് നാസരം വായിക്കുന്ന ആൾക്കാർ വളരെ കുറവ്. അപ്പോൾ ഞാൻ മദ്രാസിൽ കൽപ്പാക്കത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൂടെ വൈകുന്നേരം സന്ധ്യയ്ക്ക് നടന്നപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ നടക്കാനിടയായിട്ടുണ്ട്. അവിടെ അതിഭയങ്കരമായിട്ട് വായിക്കുന്ന, ഗംഭീരമായിട്ട് വായിക്കുന്ന ഒരുപാട് കൊച്ചുകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, നാസരം വായിക്കുന്നവർ. അപ്പം ഞാൻ അതിശയിച്ച് പോയി, ഇവരെ ആരെങ്കിലും നമ്മുടെ ഇവിടെ കേരളത്തിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഗംഭീരാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ റിയാലിറ്റി ഷോകളിലൂടെ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ പരിചയപ്പെടാത്ത ഒരുപാട് കലാപ്രതിഭകൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഇഷ്ടംപോലെയുണ്ട്. അങ്ങനെ അവർക്കൂടെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോഴുള്ള അതിനെക്കുറിച്ച് മറുപടി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കുട്ടികളെ എനിക്ക് അറിയാം. അതുകൊണ്ടാണ് എൻ്റെ കർണാടക സംഗീത പഠനത്തിനകത്ത് കഴിവുള്ള കുട്ടികളെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുകയും അവർക്ക് ഒരു സാമ്പത്തിക ബാധ്യതകളുടെയും ഭാരമേൽക്കാതെ ഞാൻ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: പിന്നെ ഈ പിന്നെ വൈക്കം വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഗായികയുമായിട്ട് പിന്നെ സാറെന്തോ ആ കുട്ടിയുടെ എന്തോ ഈ സാറിന്റെ ശിഷ്യ സമ്പത്തിപ്പെട്ടതാണ് കാണുവാണോ?
1: എൻ്റെ ശിഷ്യല്ല വിജയലക്ഷ്മി, അത് ഒരു പ്രത്യേക കണ്ടുമുട്ടലും ഒരു പരിചയപ്പെടലിൻ്റെയും ഭാഗമായി സംഭവിച്ച ഒരു ബന്ധമാണ് വൈക്കം വിജയലക്ഷ്മിയായിട്ടുള്ള ബന്ധം. അതായത് ഞാൻ മ്യൂസിക്കിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് തമ്പുരു എന്ന് പറഞ്ഞത്. അതായത് ഒരു പാട്ടുകാരനെയും പക്കമേളക്കാരനെയും എപ്പോഴും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തമ്പുരു എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ്. ആ തമ്പുരു ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് പരിഷ്കരിക്കുകയും ആ പരിഷ്കരിച്ച് ഒരു പുതിയ തമ്പുരു സൃഷ്ടിക്കുകയും ചെയ്തു.
0: ഉദ്ദേശിക്കുന്നത്,
1: അതായത് നിലവിൽ കർണാടക സംഗീതത്തിലെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് തമ്പുരു. തമ്പുരുവിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ സ്റ്റേജിലെ പക്കമേളക്കാർക്കും ഗായകനും ഒരുമിച്ച് നിർത്താനുള്ള ഒരേ ഒരു ബാലൻസ് നിർത്തുന്ന ഒരു സംഗീത ഉപകരണമാണ്
0: തമ്പുരു.
1: യേശുദാസ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു നിമിഷ നേരം ഈ തമ്പുരുവിൻ്റെ ധ്വനി കേട്ടില്ലെങ്കിൽ അവർ

0: തിരിഞ്ഞു നോക്കും, കാരണം അവർക്ക് പാടാൻ പറ്റത്തില്ല.
1: ഓ ശരി.
0: അപ്പൊ ഈ കലാകാരന്മാരെല്ലാം ഒരുമിച്ച് നിർത്തിയ ഒരു ഇൻസ്ട്രുമെന്റാണ് ഗായത്രി തമ്പുരു. ആ തമ്പുരുവിനെ ഘടന വലിയ വലിപ്പവും വലിയ കുടവും ഒക്കെയുള്ള ആ ഘടനയുടെ ആ രൂപത്തെ ഞാനൊന്ന് മാറ്റിമറിച്ചു, അല്പം ലഘുവാക്കി. എന്നാൽ ശാസ്ത്രപ്രകാരമുള്ള ശ്രുതികൾ കൃത്യമായിട്ട് കിട്ടണം. കിട്ടിയാലത് സംഗീത പ്രഗത്ഭരത അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ഞാൻ രൂപവത്കരിച്ച ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് ആണ് ഗായത്രി തമ്പുരു. ഗായത്രി തമ്പുരു എന്ന് പേര് കൊടുക്കാൻ കാരണം എൻ്റെ മോളുടെ പേര് ഗായത്രി എന്നാണ്. ഞാൻ പുതിയതായിട്ട് ഞാൻ സ്വയം രൂപകൽപ്പന ചെയ്ത ഒരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടും എൻ്റെ മകളുടെ പേര് ഗായത്രി എന്നായതുകൊണ്ടും ഞാൻ ആ ഓർമ്മയ്ക്ക് വേണ്ടി ഗായത്രി തമ്പുരു എന്ന് നാമവൽക്കരണം ചെയ്തു.
1: അത് ഈ സംഗീത ലോകത്ത് അത് ഇപ്പം ഒരുവിധം വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയവരാണ് തൃക്കൊടിത്താനും
1: സച്ചിദാനന്ദൻ,
0: അതുകൂടാതെ നെയ്യാറ്റിങ്കര വാസവ സാറ്, ജയ വിജയന്മാര്, പിന്നെ പാലാ സി കെ രാമേന്ദ്ര സാറ്, അങ്ങനെ ഒരുപാട് പേര് നല്ല അവരുടെ പരിപാടികളിൽ ഈ ഗായത്രി തമ്പുരു ഉപയോഗിച്ച് പാടുകയും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു
1: സംഭാവന.
0: പിന്നെ അങ്ങനെ ഒരു പുതിയ സംഗതിയെ രൂപീകരി ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുണ്ട്. കാരണം നിലവിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പം നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഗതി ഉള്ളതല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അതിലെന്താ പുതുമയുള്ളത് എന്നൊക്കെ ചോദിച്ചു. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്തു. എനിക്ക് തോന്നിയതുപോലെ ഒരു വലിയ ഇൻസ്ട്രുമെന്റിനെ ചെറുതാക്കണമെന്ന് എനിക്ക് തോന്നി. വലുത് ചെറുതാക്കിയാലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ എല്ലാ ഗുണ വിശേഷങ്ങളും ഇതിനുണ്ടാകണമെന്ന് വിചാരിച്ചു. അതൊക്കെ ശരിയായി വന്നപ്പോൾ ഞാൻ അതിനെ മുറുകെ പിടിച്ചു. അങ്ങനെ മുറുകെ പിടിച്ചപ്പോൾ അന്ന് ആർബി കോളേജ് ഓഫ് മ്യൂസിക്കിന്റെ പ്രിൻസിപ്പൽ പ്രഭാകർ വർമ്മ സാറ്, പാലാ സി കെ രാമേന്ദ്ര സാറ്, നെയ്യാറ്റിങ്കര വാസവ സാറ്, എം ജി രാധാകൃഷ്ണൻ സാറ്, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, ഇവരെല്ലാവരും ഈ ഗായത്രി തമ്പുരു ഉപയോഗിച്ച്
1: പാടാൻ തുടങ്ങി.
0: ആ അനവധി ദിവേദികളിൽ പാടിയിട്ടുണ്ട്, എന്നെ അനുമോദിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വലിയൊരു അംഗീകാരം
1: തീർച്ചയായിട്ടും
0: എനിക്ക് വേണ്ടെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ.
1: പിന്നെ ഇത് പിന്നെ സ്കൂൾ യുവജനോത്സവങ്ങളിലും കണ്ടു സാറ് സംഭാവന സമ്മാനമായിട്ട്
0: ഉണ്ടായിരുന്നു.
1: അത്
0: ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണല്ലോ അധ്യാപകനായിട്ട്. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആണ് ഈ ഞാനിത് കണ്ടുപിടിക്കുകയും ഗായത്രി തമ്പുരു രൂപവത്കരിക്കുന്നതും അതിൻ്റെ വികസനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച സമയം ഞാൻ എനിക്ക് ജോലി ഉണ്ടായിരുന്ന ഒരു സമയത്താണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞാനിതിനെ ബന്ധപ്പെടുത്തി. കാരണം എനിക്ക് വിദ്യാഭ്യാസം എനിക്ക് ശമ്പളം നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ് കേരള സ്റ്റേറ്റിൻ്റെ. അപ്പോൾ ആ വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള കടപ്പാടും എൻ്റെ തൊഴിലിനോടുള്ള ഒരു ആദരവും എല്ലാം കൂടെ കൂടി ഞാൻ രൂപവത്കരിച്ച കുട്ടി, ഞാൻ സംഗീതാധ്യാപകനും കൂടി ആയതുകൊണ്ട് കുട്ടികളുടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പ്രാഗൽഭ്യത്തിനും വളർച്ചയ്ക്കും അവരുടെ ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഗായത്രി ഞാൻ രൂപവത്കരണം ചെയ്ത ഗായത്രി തമ്പുരു ഓരോ വർഷവും സ്റ്റേറ്റ് കലോത്സവത്തിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അത് തുടങ്ങി. അതിന് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് കിട്ടണമല്ലോ. പക്ഷെ അന്നത്തെ DPI മുഹമ്മദ് ഖനീഷ് സാറ് ആണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം ഒക്കെയാണ് അത് വളരെ സന്തോഷപൂർവ്വം അതിനെ യാതൊരു എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക പ്രശ്നങ്ങളും ഒന്നും ഇന്നത്തെ ആൾക്കാരെല്ലാം സാങ്കേതിക പ്രശ്നങ്ങളാണ്. നേരത്തെ എന്ത് ആള് ചെയ്തു എന്നുള്ളത് നോക്കി എന്തെങ്കിലും കാര്യങ്ങൾ വിവരക്കേടാണേലും വിവരം ഉള്ളതാണേലും പണ്ട് എന്ത് ചെയ്തോ അതനുസരിച്ച് എനിക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലോട്ടല്ല. അതങ്ങനെയൊന്നും മുഹമ്മദ് ഖനീഷ് സാറൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഉടനെ അദ്ദേഹം ഒരു 5 മിനിറ്റ് കൊണ്ട് കേട്ട് സന്തോഷത്തോടു കൂടി എനിക്കൊരു കൈയൊക്കെ തന്ന് ഏറ്റവും നല്ല കാര്യം, ഇതിലും വലിയ കാര്യം എന്താ സാറിന് ചെയ്യാനുള്ളത്, അത്ര നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു ഈ ഗായത്രി തമ്പുരുവിന്റെ ഒക്കെ തുടക്കം.
1: പിന്നെ ഇപ്പോഴത്തെ കൊടുക്കുന്നുണ്ടോ?
0: ഇപ്പൊ കൊടുക്കുന്നില്ല.
1: അത് കാരണം
0: കൊടുക്കുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാം കൂടെ ഇരുന്ന് തീരുമാനിച്ചു, ബൈലോ പരിഷ്കരിച്ചപ്പം ഈ നല്ല കാര്യം വേണ്ടെന്ന് വെച്ചു.
1: പറഞ്ഞൊരു വാക്ക് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് തീരുമാനിച്ചത്.
0: വിചക്ഷണന്മാരാ എന്നാ പറഞ്ഞേ.
1: അതിനകത്ത് പൊളിറ്റീഷ്യൻസ് ഉണ്ടോ?
0: പൊളിറ്റീഷ്യൻസുമായിട്ട് ഞാൻ ഒരിക്കലും അതിനെ പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, എൻ്റെ മനസ്സിലെ ഒരു ചോദ്യം ഞാൻ താങ്കളോട് പങ്കുവെക്കുക. കാരണം 97 മുമ്പാണ് ഞാനിത് തുടങ്ങിയത്. ഞാനൊരു സംഗീത അധ്യാപകനാണ്, കേരള സർക്കാർ സർവീസ് ജോലിയുള്ള ഒരാൾ, കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള അധ്യാപകൻ.

0: ഡെവലപ്മെൻ്റ് ആഗ്രഹിക്കുന്ന ഒരാൾ എന്നൊക്കെ വിചാരിച്ചു നമ്മൾ രൂപകൽപ്പന ചെയ്ത ഒരു ഗായത്രി തമ്പുരു ഇന്ന് 28,000 രൂപ വില വരും. ഇന്ന് അന്ന് അത്രയും വിലയൊന്നുമില്ല, എങ്കിലും 20 വർഷം മുമ്പ് ഞാൻ കൊടുത്തല്ലോ. അപ്പൊ ഏതാണ്ട് ഒരു കണക്ക് കൂട്ടുമ്പോഴത്തേക്കിനും ഒരു 10-26 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം കണക്ക് കൂട്ടിക്കോ. 20 വർഷം ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു കേരള സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് വേണ്ടി. ഏത് പറഞ്ഞ ഒരു 4 ലക്ഷം രൂപയുടെ ഏതാണ്ട് കോൺട്രിബ്യൂഷൻ ഞാൻ എൻ്റെ പ്രയത്നമായിട്ടും സാമ്പത്തികമായിട്ടും ഞാൻ അതിനുവേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ വികസിപ്പിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവരെ വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യാവോ അതിനുവേണ്ടി ചെയ്യാനും ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞോളൂ. കാരണം ഇത് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും ഈ പണ്ട് എന്ത് നടന്നതെന്നുള്ളതെന്ന് ആലോചിക്കണ്ടെന്നായിരിക്കും. പണ്ട് ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കണ്ടേ?
1: ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സാറ് ഈ സ്കൂൾ യുവജനോത്സവങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ജഡ്ജായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടോ?
0: 10-30 വർഷങ്ങൾക്ക് മുകളിലായിട്ട് ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിലും അതുപോലെ തന്നെ സബ് ജില്ലാതല മത്സരങ്ങളിലൊക്കെ അനവധി തവണ പോയിട്ടുണ്ട്.
1: അപ്പം ആ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ സാറിൻ്റെ ഒരു അനുഭവം അങ്ങനെ ഇപ്പം ഈ മാതാപിതാക്കൾ രക്ഷിതാക്കള് കുട്ടികളുടെ രക്ഷിതാക്കള് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ വഴിവിട്ട മാർഗങ്ങൾ കുട്ടികളെ 1-ാം സമ്മാനവും 2-ാം സമ്മാനവും ഒക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജഡ്ജസിനെ സ്വാധീനിച്ച് ഒരുപാട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം സാറിൻ്റെ അനുഭവത്തിൽ അതെങ്ങനെയാണ്?
0: വഴിവിട്ട കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നേരിട്ട് എനിക്ക് അനുഭവിക്കാൻ ഇതുവരെ ഇടയായിട്ടില്ല. കാരണം ഇന്ന കുട്ടിക്കും സമ്മാനം കൊടുക്കണം, അതിന് 10,000 രൂപ തരാം എന്നൊന്നും ആരും ഇന്നുവരെ കഴിഞ്ഞ 34 വർഷത്തിനുള്ളിൽ എൻ്റെ ഈ ജഡ്ജ്മെൻ്റ് ജീവിതത്തിനുള്ളിൽ എന്നെ ആരും സമീപിച്ചിട്ടില്ല. പക്ഷേ ഈ ജഡ്ജ്മെൻ്റ് മൊത്തം കൊളാണ്, അതെനിക്ക് തുറന്നു പറയാൻ യാതൊരു മടി ഇല്ല. അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ, അൺക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് ഈ കലോത്സവ വേദികളിൽ ജഡ്ജ്മെന്റ് ആയിട്ട് വരുന്നത്. അത് ക്വാളിഫൈഡ് ഇല്ലാത്തവര് ഇങ്ങനെ കേറാൻ കാരണം കോൺട്രാക്ട് വ്യവസ്ഥയാണ്. അതായത് നിലവിലുള്ള എഇഒ ഡിഇഒ ഇവരെയൊക്കെ സമീപിക്കുന്നു, സമീപിച്ച് എല്ലാ ജഡ്ജിമാരെയും ഞങ്ങൾ തരാമെന്ന് പറയുന്നു. അപ്പം മൊത്തം 3 രൂപ അതിലേറ്റവും കുറവുള്ള ആൾക്കാർക്ക് അങ്ങ് കൊടുക്കും. പക്ഷേ ഇവിടെ ഒരു ആർക്കൊക്കെ എന്തിനുള്ള യോഗ്യതയുണ്ട് എന്നൊന്നും ഈ വേണ്ടപ്പെട്ടവർ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒപ്പിടുന്ന എഇഒയോ ഡിഇഒയോ ഒക്കെയാണ് വേണ്ടപ്പെട്ടവർ. അവരൊരിക്കുന്നു ഒരിക്കലും ശ്രദ്ധിക്കാറ്. ഈ കോൺട്രാക്ട് വ്യവസ്ഥയിൽ അവർ ഒപ്പിടുന്നു, അത് ജഡ്ജ്മെൻ്റ് പാനലായിട്ട് മാറുന്നു. അങ്ങനെ ഒരുപാട് വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് പേര് ഇതിനകത്ത് കയറി നിൽക്കുക. കാരണം വെച്ചാൽ ഇപ്പം തുറന്നു പറയാൻ കാരണം ക്ലാസിക്കൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയും. കഴിഞ്ഞ 34 വർഷമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിൽ യാതൊരു ക്വാളിഫൈഡും അല്ലാത്ത ആളുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ ജഡ്ജ്മെന്റ് നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനെക്കാട്ട് കൂടുതലെല്ലാം വലിയ തെളിവ് വേണ്ടേ?
1: ഈ അതാണ് ഈ മേഖലയിലെ ഈ വൃത്തികേടുകളൊക്കെ നടക്കാനുള്ള ഒരു പ്രധാന
0: കാരണം. മിനിമം ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ഔദ്യോഗിക പദവി കിട്ടിക്കഴിഞ്ഞാൽ ആ പദവിയെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യണം. ആ കൈകാര്യം ചെയ്യുമ്പോൾ ആർക്കു വേണ്ടിയാണ്? അടുത്ത തലമുറകൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്താഗതി മനസ്സിലുണ്ടാവണം. ഈ ചിന്താഗതി മനസ്സിലില്ലാതെ എന്ത് പ്രവൃത്തി ചെയ്താലും ഇത് ശരിയാകത്തില്ല. അതിന് പെട്ടെന്ന് പറയാനുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ഇനിയെങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും ഈ സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും മത്സരങ്ങൾ നടക്കുമ്പോൾ, സ്കൂൾ കലോത്സവങ്ങൾ നടത്തുമ്പോൾ ക്വാളിഫൈഡ് ആണ് എന്ന ഉറപ്പുള്ള അവരുടെ സർട്ടിഫിക്കറ്റുകൾ, സെൽഫ് അറ്റസ്റ്റഡ് ആണെങ്കിൽ പോലും ഉള്ള സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഈ ഡിഡിയും എഇഒയും ഒക്കെ ഇത് അപ്രൂവൽ കൊടുക്കാവുള്ളൂ. ഇന്നലെ വരെ അങ്ങനെ കൊടുത്തിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നറിയോ, 34 വർഷമായിട്ട് ഞാൻ വേദികളിലുണ്ട്, ഇന്ന് വരെ എന്നോടൊരു ഡിഡി ഒരു എഇഒയും ഇതുവരെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. ഇത് കൂടുതലാണ് ഞാൻ തെളിവ് വരണേ.
1: അതെ അതെ, ഇപ്പം സംഗീതജ്ഞനാണോ എന്ന് പോലും അവർക്ക് അറിയണ്ട.
0: അറിയില്ല, ഞാൻ ആരും ആകാം, ഞാൻ അലുമിനിയം പത്ര കച്ചവടക്കാരനാകാം, സംഗീതക്കാരനാകാം, ഇതൊന്നും അവർക്ക് അറിയണ്ട. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേറ്റ് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജഡ്ജ്മെന്റിൽ ഒരു അഴിച്ചുപണി വേണം. മിനിമം ഒരു ചിന്താഗതിയെങ്കിലും ചിന്താഗതിയിലെങ്കിലും മാറ്റം വരുത്തുക. ഈ കുരുന്നു പ്രതിഭകളെ വിലയിരുത്താനായിട്ട് കാട്ടാളന്മാർക്ക് വിട്ടു കൊടുക്കണോ എന്ന് ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ തീരുമാനിക്കണം. ഇനിയെങ്കിലും ഇവിടെ മറ്റൊന്നുകൂടെ പറയാം, ഇത് പ്രതികരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മ്യൂസിക് ടീച്ചേഴ്സിന് ഒരു ക്ലസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു യൂണിറ്റി ഉണ്ട്. എല്ലാ വിഷയത്തിനും ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാത്തിനും ഉണ്ട്. പിന്നെ HM4 ഉണ്ട്, AEO4 ഉണ്ട്, പിന്നെ എന്താണ് എല്ലാ തരത്തിലും ഉള്ള കൂട്ടായ്മകളുണ്ട്. ഇവിടെ ഒന്നും ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല. സ്വന്തം പിള്ളേരെ ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് പഠിപ്പിക്കുന്നത്. ടീച്ചേഴ്സ് അവരവരുടെ രക്തം നീരാക്കിയാണ് അവർ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടും ഇവർക്കിത് തെറ്റാണെന്ന് തോന്നുന്നില്ല. ഇത് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. കണ്ട കട്ടാളന്മാരുടെ മുമ്പിൽ ജഡ്ജ്മെന്റ് നടത്താനും വേണ്ടി ഈ ചോര നീരാക്കിയ ടീച്ചേഴ്സ് കൊണ്ട് കൊടുക്കുക. അതിൻ്റെ ഫോറത്തിന് എങ്ങനെയാ ഫോറാന്ന് പറയാൻ പറ്റും? ആ അതെ, ഇതൊക്കെ മനസ്സിലാക്കാത്ത HM4 എന്താ പറയാനൊക്കെ, AEO4 എന്താ പറഞ്ഞാൽ അത്രേ ഉള്ളൂ.
1: ഈ അപ്പോൾ നമുക്ക് സംഭാഷണത്തിൻ്റെ ഒരു അവസാനിപ്പിക്കുന്നതിൻ്റെ നന്നായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഈ സാറിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ചില സാറിൻ്റെ മക്കളോ വീട്ടിലാരെങ്കിലും ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടോ?
0: മോള് നന്നായിട്ട് പാടും, പക്ഷേ പ്രാവർത്തികമായിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ മോള് ദുബായിലാണ്, അവൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. മോന് MBAക്ക് ശേഷം അവൻ IT മേഖലയിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. മോൻ മൃദംഗം പഠിച്ചിട്ടുണ്ട്, ഒരുവിധം നന്നായിട്ട് വായിക്കും. മോള് നന്നായിട്ട് പാടും, പക്ഷേ ഇതും ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടും വളരെ ഭംഗിയായിട്ട് അവരുടെ ജോലിക്കിടയിൽ അവരിത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, നിലനിർത്തുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്.
1: പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പം വിട്ടുപോയ ഒരു കാര്യം, ഈ വൈക്കം വിജയലക്ഷ്മിക്കും സർവീസ് തമ്പുരു സംഭാവന സമ്മാനമായിട്ട് കൊടുക്കാൻ അവസ്ഥ വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട്, അത് 97 അതായത് ഞാൻ 97 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് കൊടുത്ത് തുടങ്ങിയിരുന്നു. അപ്പൊ ഇത് സ്റ്റേറ്റ് കലോത്സവത്തിൽ ക്ലാസിക്കൽ മ്യൂസിക്കിനും 1st സ്ഥാനം കിട്ടുന്ന കുട്ടിക്കാണ് ഞാൻ ഇത് നിശ്ചയിച്ചിരുന്നത്. അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ 1st സ്ഥാനം രണ്ട് കുട്ടികൾക്ക് വരും. ആണിനും പെണ്ണും ഉണ്ട് മത്സരമുണ്ട്, പെണ്ണിനും മത്സരമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ 2 സമ്മാനങ്ങൾ കൊടുക്കേണ്ടി വരും അല്ലേ? പക്ഷെ നമ്മളെ കൊണ്ട് അത്രയും ഒരു സാമ്പത്തിക ബാധ്യത നേരിടാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഈ വർഷം ഒരു വർഷം ആണിനാണെങ്കിൽ അടുത്ത വർഷം പെൺകുട്ടിക്ക് അടുത്ത വർഷമാണ്, അതങ്ങനെ മാറി മറിഞ്ഞു വരും. അങ്ങനെ മാറി മറിഞ്ഞു വന്നപ്പോൾ 97 യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ച പ്രകാരം ഗായത്രി തമ്പുരു ലഭിക്കുന്നത്. 97 വൈക്കം വിജയലക്ഷ്മിക്ക് എറണാകുളം സ്റ്റേറ്റ് കലോത്സവത്തിൽ
1: ക്ലാസിക്കൽ
0: 1st സ്ഥാനത്തിൽ കിട്ടിയപ്പോൾ വിജയലക്ഷ്മിക്ക് അതിനർഹയാകുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ തമ്പുരുവും വീണയും രണ്ടും രണ്ടാം. അപ്പോൾ ഒരു അന്ന് പാട്ടുകൾ വായിക്കാൻ തമ്പുരുവിൽ വിജയലക്ഷ്മിക്ക് സാധിച്ചിരുന്നു, പക്ഷെ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുകയും അതനുസരിച്ച് ഞാൻ ചില മാറ്റങ്ങൾ വരുത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ച് വിജയലക്ഷ്മിയുടെ അച്ഛൻ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തതാണ് ഗായത്രി വീണയിലേക്കുള്ള പ്രയാണമായത്. എന്ന് പറഞ്ഞാൽ ഗായത്രി തമ്പുരുവിൽ നിന്നുള്ള നാദമാണ് ഗായത്രി വീണയിലൂടെ ഒരാധുനിക സംഗീതത്തിന്റെ ശൈലി സൃഷ്ടിക്കാനിടയായത്.
1: തമ്പുരുവും വീണയും തമ്മിൽ വ്യത്യാസം രൂപത്തിലാണോ സാറേ, അതോ എന്തിനകത്ത് അങ്ങനെ വ്യത്യാസം?
0: രൂപത്തിലുമുണ്ട്, പ്രയോഗത്തിലുമുണ്ട്. തമ്പുരു എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞു കഴിഞ്ഞായിരുന്നു,
1: ഈ കുത്തനെ
0: നേരെ നിർത്തുന്ന
1: പിന്നെ മറ്റേ ദീക്ഷിതരൊക്കെ
0: ഫോട്ടോ കാണുന്നത് ഇങ്ങനെ മടി വെച്ച് വായിക്കുന്നുണ്ട്, അത് വീണയാണ്,
1: അതാണ് വീണ,
0: നേരെ അതാണ് തമ്പുരു. അപ്പോ തമ്പുരുവും വീണയും തമ്മിലുള്ള വ്യത്യാസം, തമ്പുരു ഒള്ളി ടോൺ ശ്രുതി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ വീണയിൽ അതല്ല. വീണയിൽ പാട്ടുകളെല്ലാം അതേപടി വായിക്കപ്പെടും, രണ്ടും രണ്ടാണ്. അപ്പൊ ഗായത്തെ അന്ന് ഞാൻ പറഞ്ഞതിന് തന്നെ ഇങ്ങനെയാണ്, ഒരു റിങ്ങിയെ മറ്റൊരു റിങ്ങിൽ ഇറങ്ങില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ മനസ്സിലായി. ഒരു റിങ്ങിയെ മറ്റൊരു റിങ്ങിൽ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഗായത്രി തമ്പുരു എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് ഗായത്രി വീണ ശരിയല്ല, പക്ഷേ അങ്ങനെ ചേർത്തത് ആ അതിനെക്കുറിച്ച് രൂപകൽപ്പന ചെയ്ത് എനിക്ക് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ്. പിന്നെ അതിനകത്ത് അദ്ദേഹം കുട്ടിയുടെ അച്ഛൻ വിജയലക്ഷ്മിയുടെ അച്ഛൻ ഒക്കെ വളരെ പരിശ്രമശാലിയാണ്. അതിനൊക്കെ

0: നമ്മളത് അംഗീകരിച്ച് പറ്റുള്ളൂ.
1: ശരി സാർ, അപ്പം ഈ നമ്മുടെ സാന്ദ്രം റേഡിയോ 90.4 FM വേണ്ടിയിട്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ച അതിന് സാറിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീത അധ്യാപകനായ ശ്രീ കുമ്മനം ശശികുമാറുമായിട്ടുള്ള പ്രത്യേക അഭിമുഖം. അവതരണം പി ജയചന്ദ്രൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: വീടുകളുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, സുപ്രഭാതം പ്രിയപ്പെട്ടവരെ. നിങ്ങളോടൊപ്പം ഞാൻ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ശ്രീലക്ഷ്മിയാണ് എന്നോടൊപ്പം.
1: ആതിര, യെസ്. അപ്പൊ നമ്മൾ ഇന്ന് പുതിയൊരു ദിവസത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസമാണ് അല്ലേ?
0: തിങ്കളാഴ്ച അല്ലെങ്കിലും നല്ല ദിവസമാണ്.
1: അതെ, അത്ര നല്ല രസമല്ല എങ്കിലും നമ്മൾ ഇങ്ങനെ
0: ഞായറാഴ്ച,
1: അതെ ഞായറാഴ്ചയൊക്കെ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നല്ലൊരു ദിവസമായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വോക്കിംഗ് ഡേയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലേ. ഇനി 6 days എന്ന് പറഞ്ഞത് ഇങ്ങനെ ടക്ക് ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് പോകും. അപ്പൊ സാധാരണ ഈ മൺഡേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്ന് പെട്ടെന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ആയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ തിങ്കളാഴ്ച ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും അവരുടേതായിട്ടുള്ള ജോലി തിരക്കുകളിലും കാര്യത്തിലും എല്ലാം ആയിരിക്കും അല്ലേ.
0: യെസ്. അപ്പൊ ഇതിലൊരു മാറ്റം വരും കേട്ടോ. ഇടയ്ക്കൊക്കെ നമുക്കൊരു തിങ്കളാഴ്ച ആകാൻ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കും. അതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ദിവസം വരും, ചിലപ്പോൾ യൂത്ത് ഫെസ്റ്റിവലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദിവസം ഒന്നായാൽ മതി. അതൊരു തിങ്കളാഴ്ച ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു തിങ്കളാഴ്ച വളരെ മനോഹരമായിട്ട് ഹാപ്പി ആയിട്ട് പ്രതീക്ഷിച്ചിരിക്കും. പക്ഷെ ബാക്കിയുള്ള ദിവസങ്ങളിലൊരു അവധി ദിവസം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അസൈൻമെന്റും സെമിനാറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഹോംവർക്ക് അറിയില്ല അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദൈവമേ തിങ്കളാഴ്ച എന്തെങ്കിലും ഹർത്താൽ വരണേ എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കാറുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. ഹർത്താൽ വന്നാലും നമുക്കൊരു നമ്മളെ അത് ബാധിക്കാത്ത.
1: സത്യം പറഞ്ഞാൽ ഇപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഹർത്താൽ ഇങ്ങനെയുള്ള അവധികള്, മഴ അവധികൾ, അങ്ങനെ പല അവധികളൊക്കെ ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ദൈവമേ ഇവർക്ക് എത്ര അവധികളാണ്, നമുക്ക് ഇങ്ങനെ ഒരു അവധി ഉണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെ അവധിയൊക്കെ കിട്ടി രസമായിട്ടൊക്കെ നമ്മുടെ ഒരു ബാല്യകാലം പോട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്.
0: പക്ഷെങ്കിലും നമുക്കൊരു ഈ മഴ പെയ്യും എന്ന് പറഞ്ഞ് കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നു, അന്ന് നല്ല വെയിലാകുന്നു, ആ വെയിൽ കണ്ടിട്ട് അടുത്ത ദിവസം നമുക്ക് അവധി മാറ്റിവെക്കുന്നു, അന്ന് നല്ല മഴയാകുന്നു, അങ്ങനെയുള്ള കുറച്ച് അവധികൾ മാത്രമാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാകാൻ അല്ലേ. പിന്നെ ആണ്ടിനും ആവണിക്കും ഒക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു ഹർത്താലുകളും ചെറിയ ചെറിയ ബന്ധുക്കളും ഒക്കെ കിട്ടി നമ്മളിങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ അത് എപ്പോഴും നല്ലതാണെന്ന് നമ്മൾ പറയത്തില്ല.
1: തീർച്ചയായും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു ദിവസം അടിപൊളിയാവട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കും ഈ ഒരു ടൈമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ നമ്മുടെ സമയം എന്തായിരിക്കുന്നു ശ്രീലക്ഷ്മി?
0: സമയം ഇപ്പോൾ 10:08 ആയിരിക്കുകയാണ്.
1: സാധാരണ നമ്മളൊരു ശുഭചിന്ത എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. എല്ലാ ദിവസങ്ങളിലും ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളെ ഒന്ന് പോസിറ്റീവ് ആക്കുക, എന്തെങ്കിലും ഒരു ഡള്ളുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് ഒന്നൊന്ന് ചില്ലാക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. അതിനോടൊപ്പം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇന്നൊരു ഹോളി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഒരു അവരുടെ ഒരു ലൈഫ് സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുകയാണ്. 27 വയസ്സുകാരിയാണ്. പക്ഷെ ആ ഒരു ടൈമിൽ അവരെഴുതിയ ഒരു കത്തുണ്ട്, അത് വളരെ പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്ന ഒരു കത്തായിട്ട് മാറുണ്ടായി. പക്ഷേ ഹോളി എന്ന ആ ഒരു പെൺകുട്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതാണ്. ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. വളരെ ലേറ്റായിട്ടാണ് ആ ഒരു ക്യാൻസർ എന്താ റിവീൽ ചെയ്യുന്നതും, പക്ഷെ പിന്നീട് മരണത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി എഴുതിയിരിക്കുന്നത് ആ മരണം സംഭവിക്കുന്നതിന് തൊട്ട് മുൻപ് എഴുതിയ ഒരു ലെറ്ററാണ്. ഇന്ന് വളരെ ആൾക്കാരിലേക്ക് ഒരു അത് വായിക്കുന്ന സമയത്ത് സങ്കടം വരും, പക്ഷേ എങ്കിലും നമ്മുടെ ലൈഫിന് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ പോലാണ് ആ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത്. അതിൽ വളരെ കണ്ണീരോട് കൂടി നമ്മൾ വായിക്കുകയാണെങ്കിലും അതിൽ നിന്ന് ഒരുപാട് അർത്ഥ തലങ്ങളിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോളി എഴുതുന്നത് ഇങ്ങനെയാണ്, നമ്മളെപ്പോലെ അവൾക്കും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരാളെ പ്രണയിക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും അമ്മയാകണമെന്നും. ഒടുവിൽ നമ്മൾ സാധാരണ ചിന്തിക്കാറില്ലേ, നമ്മൾ കുറച്ച് ഏജൊക്കെ ആയി കഴിയുമ്പോൾ നരച്ച് നമ്മുടെ ലുക്കൊക്കെ എങ്ങനെ ആയിരിക്കും, നമ്മൾ ഇങ്ങനെ ആയിരിക്കുമോ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ദേഹത്ത് ചുളിവുകളൊക്കെ കാണും. ഇപ്പോഴേ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ലൈഫ് നമ്മൾ എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ 30s നമ്മുടെ 40s നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മുടെ 50s എങ്ങനെ ആയിരിക്കും, നമ്മുടെ വാർദ്ധക്യം എങ്ങനെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇപ്പോഴേ ചിന്തിക്കുന്ന ആൾക്കാരാണ് അല്ലേ. പക്ഷെ അങ്ങനെയുള്ള ആ ഒരു വാർദ്ധക്യത്തിലെ പറ്റി ചിന്തിക്കാനോ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ ഒരു കുഞ്ഞിന് അമ്മയാവുകയോ ഒന്ന് ആ ഒരുപാട് സ്വപ്നങ്ങൾ തനിക്ക് നടക്കാതെ പോയി. പക്ഷെ ആ ഒരു സ്വപ്നങ്ങൾക്ക് മീതെ അവൾക്ക് തൊട്ടടുത്തായിട്ട് നിന്നത് ക്യാൻസർ എന്ന രോഗമാണ്. അപ്പം ആ ഒരു രോഗത്തിൻ്റെ തീവ്രത നമ്മളെപ്പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ ഇന്നും ഒരുപാട് സയൻറ്റിഫിക്കലി പ്രൂവ് ആയിട്ടുള്ള മെഡിസിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും 3rd stage കടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു രോഗമാണ്. അത് വരാതിരിക്കാൻ ഇപ്പം നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, ശത്രുക്കൾക്ക് പോലും അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം ഈ മരണത്തിന് തൊട്ട് മുൻപ് അവൾ എഴുതിയിട്ടുള്ള ജീവിതത്തിന് വേണ്ടി, അതായത് മരണത്തെക്കുറിച്ചല്ല എഴുതിയത്, ഇനി ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ജീവിതം എന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ചെറുപ്രായത്തിൽ തന്നെ മരിക്കാൻ നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വിചിത്രമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആ ഒരു തരത്തിലാണ് ഈ ഒരു ലെറ്റർ എഴുതിയിരിക്കുന്നത്. എനിക്ക് 26 വയസ്സുള്ളപ്പോൾ ഞാൻ കരുതിയിരുന്നത് എനിക്ക് ഇനിയും ഒരുപാട് സമയമുണ്ടെന്നാണ്. ഇപ്പം നമ്മളും അങ്ങനല്ലേ, ഇപ്പം നാളത്തേക്ക് എന്ന് ചിന്തിക്കാറില്ലേ,
0: പലതും മാറ്റി വെക്കാറില്ല.
1: അതെ, ഇപ്പം തന്നെ നമുക്കിപ്പോൾ ചെറുതായിട്ട് എന്താ ഒരു യാത്ര പോകണമെങ്കിലും നാളെ ആവട്ടെ കുറേ ബിസി ഷെഡ്യൂളാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഹോളി എഴുതുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ഞാൻ ഒരുപാട് സമയമുണ്ടെന്ന് ചിന്തിച്ചു, പ്രണയിക്കാനാണെങ്കിലും യാത്രകൾ ചെയ്യാനാണെങ്കിലും ഒരു കുടുംബം തുടങ്ങാനാണെങ്കിലും ഇനി പ്രായമാകുമ്പോൾ തന്നെ, പക്ഷേ ജീവിതത്തിന് ഒരു ഗ്യാരൻറ്റിയും ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഇപ്പം മനസ്സിലാക്കുകയാണ്. ഇവിടെ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ദിവസങ്ങൾ ഒരു സമ്മാനം തന്നെയാണ്, അതായത് ഓരോ നിമിഷങ്ങളും നമുക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളാണ് എന്നുള്ളതാണ് ഹോളി എഴുതിയിരിക്കുന്ന അവസാന വാക്കുകൾ. ഒരു പുതിയ ഫോൺ വാങ്ങാനോ കാറ് വാങ്ങാനോ നമ്മൾ മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷേ ഒരു സായാഹ്നത്തിൽ ആ ആകാശം

0: ക്ഷത്തെ നോക്കി അല്ലെങ്കിൽ ആ ചായം ചാലിക്കുന്ന മനോഹാരിത നോക്കാനൊന്നും നമുക്ക് അല്ലെങ്കിൽ ഒരു സൂര്യാസ്തമയനം കാണാനൊന്നും നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. അപ്പം സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഹോളി എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണ്, കണ്ണാടിയിൽ നോക്കി നമ്മുടെ ശരീരത്തിന് നിറക്കുറവാണ്, തടി ഇച്ചിരി കൂടിയിട്ടുണ്ട് എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരമായിട്ട് നമുക്ക് ഓടാൻ കഴിയുന്നുണ്ട്, നമുക്ക് രണ്ട് കാലുകളുണ്ട്, കണ്ണുകളുണ്ട്, ഈ ലോകത്തെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ഇനി ശ്വസിക്കാൻ കഴിയുന്നുണ്ട് എന്ന് വരെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതെ നമുക്കുള്ള കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കുക എന്നുള്ളതാണ് ഹോളി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഓരോ വാക്കുകളെന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്നേഹിക്കുക, അത് തടിച്ചതായാലും മെലിഞ്ഞതായാലും അതിനോടൊരു ദയ കാണിക്കുക എന്നുള്ളതാണ്. ഒരു ദിവസം നിങ്ങൾ ഈ ശരീരത്തെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്, മിസ് ചെയ്യുമെന്നുള്ളത് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് ഹോളി എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രയും തീവ്രമായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് സങ്കടം വരുന്ന രീതിയിലാണ് ഹോളി എഴുതിയിരിക്കുന്നത്. പക്ഷേ ഒരു ലൈഫിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളൊന്ന് റിഗ്രറ്റ് ചെയ്യാത്ത ടൈപ്പിൽ ഓരോ നിമിഷവും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുക എന്ന് കൂടിയാണ് ഹോളി എന്ന 27 വയസ്സുകാരൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്, ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനാണെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങൾ വരെ നമുക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ച് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അവരുടെ ലൈഫിനെ മനോഹരമായിട്ട് അവരവരുടെ ലൈഫിനെ ആ ഒരു മനോഹാരിതയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക, ശീലിക്കുക അല്ലേ.
1: ഞാനിങ്ങനെ ആദ്യം പറയുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ പറയേണ്ടത്, ചിലതൊക്കെ പറയുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടാറില്ല അല്ലേ. ഇപ്പോൾ എന്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി നമുക്കിങ്ങനെ സന്തോഷിക്കാനാണെങ്കിൽ. നമുക്കിങ്ങനെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്? ഇപ്പോൾ അത് പറ്റാത്ത ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. ഇപ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമുക്ക് ശ്വാസം മുട്ട് ഉള്ള ആ ഒരു ബ്രീത്ത് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നൊരു സമയത്ത് മാത്രമാണ് നമുക്ക് എന്താ ഈ ഒരു ശ്വാസത്തിൻ്റെ വില മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണുള്ളത് അല്ലെ. നമ്മൾക്ക് ഇങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ വിഷമങ്ങളൊക്കെ പറയാൻ നമുക്കൊരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, അതേപോലെ നമുക്ക് സ്നേഹിക്കാൻ ചിലപ്പോൾ കുറേ കുട്ടികളുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ വിട്ടിട്ട് നമ്മൾ ഇല്ലാത്തതിൻ്റെ പുറകെ പോകുന്ന ഒരുപാട് വാതിലുകൾ എപ്പോഴും നമ്മൾ ലൈവിൽ പറയാറുണ്ട്. അടഞ്ഞു കിടക്കുന്ന വാതിൽ നോക്കി എപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടിരിക്കാതെ നമ്മൾക്ക് വേണ്ടി തുറന്നു കിടക്കുന്ന വാതിലൊക്കെ ഇടയ്ക്കുന്ന നോക്കുക. അപ്പോൾ അവിടേക്ക് നമുക്ക് സന്തോഷം കണ്ടെത്താനാകും. ഇതേപോലെ ചെറിയ കാര്യങ്ങളൊക്കെ സന്തോഷം കണ്ടെത്തുക, ഈ കാറ്റിനെ ആസ്വദിക്കുക, നക്ഷത്രങ്ങളെ ആസ്വദിക്കുക, സൂര്യാസ്തമനം ഉദയമൊക്കെ ഒന്ന് കാണുക.
0: അതെ, ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന സമയത്ത് വളരെ മൈന്യൂട്ടായിട്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും നോക്കുകയും പ്രകൃതിയുടെ മനോഹാരിത അല്ലെങ്കിൽ ചിത്രശലഭം പോകുന്നൊക്കെ കാണുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾ ഇത് വട്ടാന്ന് തോന്നും എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ നമ്മൾ ഹാപ്പി ആവുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. മറ്റൊരാളെ ദ്രോഹിക്കാത്ത തരത്തിൽ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്താണ് അത് കണ്ടെത്തുക. സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ശുഭ ചിന്തയായിട്ട് ഞാനും ശ്രീലക്ഷ്മിയും പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ജിൽ ജില്ലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ ഇന്നലത്തെ ഒരു ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇങ്ങനെ
1: ഒരു സ്പെഷ്യാലിറ്റി അല്ല ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു.
0: പക്ഷേ എങ്കിലും നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കാത്ത അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ അച്ഛനെന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ അമ്മമാർ 10 മാസം ചുമന്ന് നമ്മളെ പ്രസവിച്ചു, വേദന കഴി എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഒരച്ഛൻ്റെ ഒരു സപ്പോർട്ടും ഒരു പിൻബലവും അല്ലെങ്കിൽ അവർ ഒരു സ്നേഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് അല്ലേ ഓപ്പോസിറ്റ് റിയാക്ഷനാണ്. എപ്പോഴും നമുക്ക് സന്തോഷമാണ് നമ്മുടെ അച്ഛൻ്റെ കാര്യം പറയുമ്പോഴെല്ലാം ചിന്തിക്കുമ്പോഴെല്ലാം. അപ്പോൾ അതുകൊണ്ട് എല്ലാ നല്ല അച്ഛന്മാർക്കും വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലേ.
1: അതെ അതെ. അപ്പോൾ അച്ഛൻ എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഒരു കരുത്താണ്, നമ്മുടെ ഒരു ബാക്ക് ബോൺ ആണ് അല്ലേ. നമുക്കൊരു സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത് അച്ഛനായിരിക്കും ആ ഒരു വീട്ടിലെ. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളായിട്ട് വഴക്കൊക്കെ കൂടും, പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അച്ഛന്മാർ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആണ്. മുമ്പത്തെ അച്ഛന്മാർ ഇച്ചിരി കർക്കശമാണ്. അമ്മയും അച്ഛനും കൂടി ഒരേ കണക്കായാൽ കുട്ടികൾ എന്താകും എന്നുള്ളതൊക്കെ പേടിച്ചിട്ട്
0: മാത്രമല്ല, ഈ കർക്കശമുള്ള അച്ഛന്മാരാണ് പിന്നീട് നമ്മൾ റീലുകൾ കണ്ടിട്ടില്ല, കൊച്ചുമക്കളെയൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ടൊക്കെ താലോലിക്കുന്നൊക്കെ കണ്ടിട്ടില്ല.
1: വീട് വിറപ്പിച്ച
0: അങ്ങനെ കാണും. പക്ഷെ എങ്കിലും എല്ലാ അച്ഛന്മാരും ക്യൂട്ടാണ്, പാവങ്ങളാണ്. നല്ല അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ അവർക്ക് വേണ്ടി ഒരു പാട്ട് നമ്മൾ ആദ്യം തന്നെ പ്ലേ ചെയ്ത് കൊടുക്കുക അല്ലേ.
1: തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ ശ്രീലക്ഷ്മി. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഇമോഷൻ തന്നെയാണ്. അപ്പം മിക്ക പെൺകുട്ടികൾക്കും അച്ഛൻ എന്ന് പറയുന്നത് ഒരു എന്താ വളരെയധികം അറ്റാച്ച്മെൻറ്റ് കൂടുതൽ, അമ്മയെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അച്ഛനോടാണ് കുറച്ചും കൂടി ഈ പെൺകുട്ടികൾക്കൊക്കെ ഒരു ഇഷ്ടം. അപ്പോൾ അച്ഛൻ എപ്പോഴും ഒരു ഹീറോ തന്നെയായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജൂണിൽ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നതെന്ന് ആതിരക്കറിയോ? അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് ആ ഒരു അത്തരത്തിൽ നമ്മളിങ്ങനെ ആഘോഷിക്കാൻ കാരണം തന്നെ ഒരു അച്ഛനൊരു ഹീറോ ആക്കിയൊരു മകളുടെ കഥയാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഈ ഫാദേഴ്സ് ഡേ ഇത്തരത്തിൽ നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങിയതിൽ 1909 അമേരിക്കയിലെ വാഷിങ്ടണിൽ ജീവിച്ചിരുന്ന സൊനൂര സ്മാർട്ട് ഡോട്ട് എന്ന യുവതിയാണ് ഈ ഒരു ആശയം, ഈ ഫാദേഴ്സ് ഡേ എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ സെനോരയുടെ അമ്മയുണ്ടല്ലോ പ്രസവത്തോടെ മരിക്കുകയായിരുന്നു. പിന്നീട് അച്ഛൻ വില്യം ജാക്സൺ സ്മാർട്ട് ഒറ്റയ്ക്കാണ് ഈ സെനോരയും അതേപോലെ 5 സഹോദരങ്ങളെയൊക്കെ വളർത്തിയത്. അപ്പോൾ അമ്മമാർക്കായിട്ടൊരു സ്പെഷ്യൽ ഡേ ഉണ്ട്, മദേഴ്സ് ഡേ എന്ന്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ സെനോര ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, അപ്പോൾ അമ്മമാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട്, പക്ഷേ അമ്മയെപ്പോലെ തങ്ങളെ വളർത്തിയ തങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട് ഒരു ദിവസം എന്തുകൊണ്ടില്ല എന്നൊക്കെ ഈ കുട്ടി പെൺകുട്ടി ആലോചിക്കാൻ തുടങ്ങി. അപ്പോൾ തങ്ങളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരു ഇത്തരത്തിലുള്ള അച്ഛന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നമുക്ക് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ദിവസം ആഘോഷിച്ചുകൂടാ എന്നൊരു തോട്ട് ഈ പെൺകുട്ടിക്ക് വരികയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തൻ്റെ അച്ഛൻ്റെ ജന്മദിനമാണ് ഈ ജൂൺ മാസം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജൂൺ മാസം ഈ പിതൃദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സെനോര തിരഞ്ഞെടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ സെനോരയുടെ ഒരു

0: ആ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് 1910 ജൂൺ 19 അമേരിക്കയിലെ വാഷിങ്ടണിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ജൂണിൽ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നത്. ഈ ജൂൺ മാസം 3-ാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ഫാദേഴ്സ് ഡേ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ. അപ്പോൾ ഒരു ശക്തമായ ഒരു മകൾക്ക് അച്ഛൻ്റെ ഒരു ആ ഒരു എന്താ ഒരു വാല്യൂ, അല്ലെങ്കിൽ അച്ഛനും അങ്ങനെ ഒരു ദിവസം വേണം. അവർ അച്ഛന് ആ പെൺകുട്ടിയാണല്ലേ, ഒരു മകളാണ് ഈ ഒരു ഫാദേഴ്സ് ഡേയുടെ പിന്നിൽ എന്ന് പറയുമ്പോൾ ഒരു കുറച്ച്
1: ഒരുപാട് സന്തോഷം. കാര്യം ആ ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷവും ഒരു വേദനയാണ്. അതുകാര്യം അമ്മ ഇല്ലായിരുന്നു ഇത്രയും മക്കളെ വളർത്തുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു വിഷമാണ്. എന്തുകൊണ്ട് മദേഴ്സ് ഡേ ആഘോഷിക്കുമ്പോൾ നമ്മുടെ അച്ഛന് വേണ്ടിയിട്ട് ആഘോഷിക്കുന്നില്ല എന്നുള്ളൊരു ഫൈറ്റാണ് പിന്നീട് ഫാദേഴ്സ് ഡേ ആയിട്ട് ഈ ജൂൺ മാസത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. എന്തായാലും ഒരു മകളുടെ ഒരു അതും ഒരു മകളുടെ ഒരു വിജയമായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലേ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും നമ്മൾ ഒന്നും കൂടി ആശംസകൾ നേരാണ്. അതിനുവേണ്ടി ഒരു ദിവസം ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ അച്ഛൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടില്ല എന്ന് പറഞ്ഞൊന്നും വിഷമിക്കുന്നുമില്ല, ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ എപ്പോഴും അവർക്കായിട്ടുള്ളൊരു കരുതൽ, സ്നേഹം എന്ന് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. ഒരു എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അവരുമായിട്ടൊന്ന് പുറത്തു പോവുക. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കൂടുതലും നമ്മളുമായിട്ട് പുറത്തു പോകാനായിരിക്കും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്സിനൊപ്പം
1: അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. കൂടെ വരാമെന്ന് പറഞ്ഞാൽ തന്നെ വേണ്ട വേണ്ട, ഞങ്ങൾ ഒറ്റയ്ക്ക്
0: സോളോ ട്രിപ്പ്. ഇന്നത്തെ ഒരു ട്രെൻഡിനൊപ്പം നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനും അമ്മയും ഒരു പക്ഷേ പുറത്തോട്ടൊക്കെ പോകുന്നത് നമ്മളുടെ ഒപ്പം ആയിരിക്കാം. അല്ലെങ്കിൽ അവരൊരിക്കലും ചിലപ്പോൾ ഒറ്റയ്ക്ക് പോകണം എന്നുള്ള ഒരു അവർക്കത് ഒരു തോട്ട് പോലും വരില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാം, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന എല്ലാ മക്കളും തീർച്ചയായിട്ടും അവരെ കേട്ടൊന്ന് പുറത്തൊന്ന് പോയി, അവർ കാണാത്ത ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി, അവർ കഴിക്കാത്ത ചില ആഹാരങ്ങൾ കാണും, അതൊക്കെ ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടം ഉണ്ടായിരിക്കും കഴിക്കാനൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുക. അത് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ളൊരു തട്ടുകടയിൽ ചെറുതായിട്ടൊന്ന് നടന്നു പോവുക, അവരെ കേട്ടൊന്ന് എൻജോയ് ചെയ്യുക. ഒരു പാർക്കിൽ കുറച്ച് നേരം അവരെ കേട്ടൊന്ന് പോയി ഇരിക്കുക, ബീച്ചിൽ പോവുക, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിലെല്ലാം എല്ലാവരും കൂടി ഒരുമിച്ച് പോവുക, അതൊക്കെയാണ് അവരുടെ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടും കൂടി ഒന്ന് കുറച്ച് സമയം കണ്ടെത്തണം എന്ന് കൂടി നമ്മളൊന്ന് പറയുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളതൊക്കെ ചെയ്യുമെന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഇന്നലെ മറ്റൊരു ദിവസത്തിനൊരു ഇന്നലെ ഒരു എന്താ നമ്മൾക്ക് നമ്മളുടെ യോഗാ ഡേയും മ്യൂസിക് ഡേയും കൂടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ.
1: അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ വിശേഷങ്ങൾ പറയാം. സത്യം പറഞ്ഞാൽ സംഗീതമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു റേഡിയോ കൂടിയാണ് റേഡിയോ സാന്ത്വനം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആ പ്രോഗ്രാമിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
0: നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്നലെ സംഗീത ദിനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമൊക്കെ കേട്ടിരുന്നു, അപ്പോൾ നമ്മളെല്ലാം അവതരിപ്പിച്ച പ്രോഗ്രാം എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിരുന്നു എന്ന് പറഞ്ഞ ചേച്ചി വോയിസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെയും ഒരു വോയിസ് വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് ചേച്ചി തന്നെ പറഞ്ഞതാണ് പ്രോഗ്രാമിനെ പറ്റി, നമുക്കൊന്ന് കേട്ടാലോ.
1: യെസ്,
2: ജൂൺ 20 റിജിസാർ അവതരിപ്പിച്ച ജ്ഞാനപർവം, അത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ മനോവിചാരങ്ങളൊക്കെ സാറ് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. നന്നായിരുന്നു സാറിന്, എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
0: അപ്പോൾ ജ്ഞാനപർവത്തെ പറ്റി ചേച്ചി ഇങ്ങനെ പ്രോഗ്രാമിനെ പറ്റിയൊരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഞങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത് മറ്റുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യാൻ. അപ്പോൾ ചേച്ചി, നമ്മൾ ഇന്നലെ സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ ജോബ് കുര്യൻ, ജോബ് പോൾ, അതേപോലെ സംഗീത് ഇവരെയൊക്കെ ആയിട്ട് ചേർന്ന് മനോഹരമായ കുറേ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് സമ്മാനിക്കുകയുണ്ടായി. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മടിക്കേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ മെസ്സേജ്
1: ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ സമയം 10:26 ആയിരിക്കുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, നമ്മുടെ ഒരു നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ അല്ലേ, ദി നക്കു ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ അപ്ഡേഷൻസിലൊക്കെ പോകുമ്പോൾ വളരെ ശക്തമായിട്ടുള്ള രീതിയിലേക്ക് ആ ഒരു നടപടി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു ഈ ഒരു പുതിയ അപ്ഡേഷൻ പ്രകാരം 15 കോടിയിലധികം രൂപയുടെ മയക്കുമരുന്നുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. അപ്പോൾ അങ്ങനെ 2778 ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അതിന് പ്രത്യേകമായിട്ടുള്ള രീതികളൊക്കെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരിക്കുകയാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓപ്പറേഷൻ തൂഫാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നും കടത്തുകാരും അതിൻ്റെ ഉറവിടങ്ങളും ലക്ഷ്യമിട്ടുള്ള കർശനമായിട്ടുള്ള പോലീസ് റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി അതും പ്രോപ്പറായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതും ഒരു സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ എന്താ പറയുക, ഇതുപോലുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടുള്ള വ്യക്തികളെ നമ്മളെടുത്ത് മാറ്റി നിർത്താതെ അവരെങ്ങനെ ചികിത്സിച്ച് ആ ഒരു പുതിയ ജീവിത

0: ത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയുള്ളൊരു ദൗത്യം കൂടി തൂഫാൻ കെയർ എന്ന രീതിയിലുള്ള പദ്ധതി കൂടി ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ശക്തമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, സ്വാഗതാർഹമായിട്ടുള്ളൊരു നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ നടക്കട്ടെ എന്ന് കൂടി നമുക്ക് ആഗ്രഹിക്കാം അല്ലേ.
1: ഇപ്പോൾ കൂടുതലും കുട്ടികളാണ് ഇതിൻ്റെ ഒരു എന്താ അവർ നോട്ടമിട്ടിരിക്കും, ഫോക്കസ് ചെയ്യുന്ന കുട്ടികളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നല്ല രീതിയിൽ കൊണ്ടുവരേണ്ടതും നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ബോധവൽക്കരണം അവർക്ക് കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഏതാണ് ഒരു നമ്മളൊരു വിവേചന ബുദ്ധിയാണ്, ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് സ്കൂളും നമ്മുടെ പാരൻസും എല്ലാം ഒരേപോലെ, നമ്മുടെ അതോറിറ്റി ഗവൺമെൻറ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള ലഹരി മാഫിയകളെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട്.
0: യെസ്, അപ്പോൾ നമുക്ക് കൂടുതലും ഒരു അട്രാക്ഷൻ തോന്നാൻ വേണ്ടിയിട്ട് കൂടുതലും നമുക്കിപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമാ നടൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികളും ചില യുവജനങ്ങൾ അത് കേൾക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലും ഈ ഒരു ഓപ്പറേഷൻ തൂഫാന്റെ ദൗത്യത്തിൽ പങ്കാളിയാവുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിലും അങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ സാധ്യത, ഇപ്പൊ നമ്മുടെ അച്ഛനമ്മ പറഞ്ഞ പോലും കേൾക്കാത്തൊരു ചിലപ്പോൾ മോഹൻലാൽ പറഞ്ഞാൽ കേൾക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദൗത്യത്തിന് പങ്കാളിയാവാൻ വേണ്ടി നമ്മുടെ മോഹൻലാലും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു തൂഫാൻ ബാരിയേഴ്സ് എന്ന രീതിയിൽ ബോധവൽക്കരണമൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതിന്റെ എന്താ പറയുക, ആ പ്രവർത്തനത്തിനൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് കൂടിയാണ് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള രീതി മാഫിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനം നടക്കുന്നെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഇത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പൊ ശക്തമായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ മിഖിൽ അടിമാലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം. എനിക്കൊരു ഗാനം വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സർവമായയിലെ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്, മായാജാലമേ. അപ്പൊ എന്തായാലും മിഖിൽ സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ജോലി തിരക്കൊക്കെ ആയിരിക്കും, അതിൻ്റെ ഇടയ്ക്കും നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കേൾക്കുന്നതിൽ കേൾക്കുന്നുണ്ട്, മെസ്സേജൊക്കെ അയക്കുന്നു, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഈ പാട്ടൊക്കെ ചോദിച്ചത് തീർച്ചയായിട്ടും നമ്മള് ഇപ്പൊ തന്നെ പ്ലേ ചെയ്യുന്നതാണ്. നമുക്ക് അടുത്തത് മിഖിലിന്റെ പാട്ട് തന്നെ ഒന്ന് കേൾക്കാം അല്ലേ.
0: യെസ്, അപ്പൊ മിഖില് സർവമായ എന്ന ചിത്രത്തിൽ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
2: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
4: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.

0: പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
1: ഗ്യാസ്, അപ്പോൾ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് ഒരുപാട് പേര് നല്ല പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസ്, അപ്പോൾ നമ്മുടെ അപ്ഡേഷനിലൂടെ കടന്നു പോകുന്ന ഇന്നലത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ?
2: അതെ. അപ്പോൾ ഇന്നലെ മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്തിന് ഇന്ത്യയുടെ സംഭാവനയായിട്ടുള്ള യോഗ അല്ലേ, അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നു ഇന്നലെ. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ടൗൺ യു പി സ്കൂളിലൊരു പ്രത്യേക ജില്ലാ സൈനിക ക്ഷേമ ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ അതിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യോഗ ഡേ സ്പെഷ്യൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡോക്ടർ ബിജു ഗോപാലകൃഷ്ണപിള്ള സാറ്. അപ്പോൾ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു യോഗ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലെന്ന് വെച്ചാൽ മ്യൂസിക് ഉണ്ട്, അതേപോലെ മാജിക് ഉണ്ട്, കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ട്. നമ്മൾ

0: കുറച്ച് ആക്റ്റീവായിട്ടൊക്കെയാണ് ആ ഒരു പ്രോഗ്രാം സാർ കണ്ടക്ട് ചെയ്തത്. അപ്പം വളരെയധികം മനോഹരമായിരുന്നു ഒരു യോഗ ആ ഒരു ദിവസത്തെ ആ ഒരു പ്രോഗ്രാം. ഹെൽത്തി ഏജിംഗ് ആണ് ഇപ്രാവശ്യത്തെ അതിൻ്റെ ഒരു പ്രമേയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കാരണം വെച്ചാൽ എല്ലാവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് പ്രായമായവരും കുട്ടികളും എല്ലാവരും യോഗ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്രമാത്രം അവരെ എന്താ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ യോഗ കൊണ്ടുവരുന്നൊരു പങ്ക് എത്രമാത്രമാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും.
1: ഈ യോഗ ചെയ്തിട്ടുള്ള വ്യക്തികളെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. വളരെ കാമായിരിക്കും അവരുടെ മുഖത്തിൻ്റെ ആ ഒരു എന്താ പറയുക സ്കിന്നിലും അവരുടെ ശരീരത്തിനും എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഫീൽ ചെയ്യാറുണ്ട് നമുക്ക് കാണുമ്പോൾ. അത് ശരീരത്തിനാണെങ്കിലും നമ്മുടെ ശ്വാസമെടുപ്പിനാണെങ്കിലും എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷ തന്നെയാണ് യോഗ എന്നുള്ളത്. അപ്പോൾ നമുക്ക് സമാധാനമാണെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു സ്റ്റേജസിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ഈ തിരക്കുകളും എപ്പോഴും ഇങ്ങനെ കലുഷിതമായിട്ടുള്ള ഒരു മൈൻഡാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം സംഭവിക്കാൻ യോഗ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. വളരെ നല്ലൊരു ഓപ്ഷനാണ് യോഗ എന്നുള്ളത് അല്ലേ.
0: അതെ. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് 20 വയസ്സിൽ എങ്ങനെയായിരുന്നു അതിലേറെ മെയ്വഴക്കം 40-ാം വയസ്സിൽ വേണം. 30 വയസ്സിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഊർജ്ജസ്വലത 50 വയസ്സിൽ വേണം. ജീവിതശൈലി രോഗങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കാൻ 50 വയസ്സിൽ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രതിരോധ ശേഷി 70 വയസ്സിൽ ആർജിക്കണം എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം യോഗയെ നമുക്ക് അത്തരത്തിൽ ഒന്ന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹവും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രയത്നവും ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും യോഗയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നമ്മൾ മാറി നിൽക്കുന്നവർ കുറച്ച് മടിയൊന്നും വെക്കാതെ രാവിലെ ചെറിയ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ നല്ല രീതിയിൽ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ഒന്ന് പരിശീലിക്കാൻ കൂടി പറയുകയാണ്. നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ കുറച്ചൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാനൊക്കെ ഈ മെഡിറ്റേഷൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ.
1: തീർച്ചയായും ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ അത്രയും പാരമ്പര്യമായിട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ലോകമെമ്പാടുമുള്ള എല്ലാ കോടിക്കണക്കിന് ആളുകളുടെയും ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് യോഗ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ കുറച്ചുപേരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല നമ്മൾ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഒരു രീതിയാണെങ്കിലും യോഗ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു ദിവസം ഡേ ടു ഡേ ആ ഒരു ഭംഗിയും അല്ലെങ്കിൽ ആ ഒരു എനർജിയും ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓരോ നിമിഷവും യോഗയ്ക്കായിട്ട് നിങ്ങൾ കുറച്ച് സമയം ഒരു ദിവസത്തിൽ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിനാണെങ്കിലും ആത്മവിശ്വാസത്തിനാണെങ്കിലും സന്തോഷത്തിനാണെങ്കിലും ഒരു വലിയ നിക്ഷേപം തന്നെയാണ് നിങ്ങൾ നൽകുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നത് അല്ലേ.
0: അതെ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് പറയുകയാണ് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാനും അറിയാനും ഒക്കെ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അയക്കേണ്ട നമ്പർ ഇതാണ് 8845857 85. അപ്പോൾ ആതിര, നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, വോയിസ് ആണ്. അപ്പോൾ നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേട്ടാലോ.
1: യെസ്.
2: ആദ്യമായി ഞാൻ ജോയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ മുങ്ങിക്കളഞ്ഞു. കാരണം പുതിയതായിട്ട് കട തുടങ്ങി, കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. ഇതിൽ തന്നെയും ഞാൻ ആദ്യമായി ജോയിൻ്റ് ചെയ്തതിൽ എല്ലാവരും എനിക്ക് അഭിനന്ദനങ്ങൾ അയച്ചതിൽ വളരെ നന്ദിയുണ്ട്. ഇത് പരിപാടി അവതരിപ്പിക്കുന്ന രണ്ടുപേർക്ക് എൻ്റെ പ്രത്യേക ഒരു ആശംസകൾ നേരുന്നു. എനിക്ക് ഒരു പാട്ട് ഇട്ട് തന്നാൽ കൊള്ളാം. ഈസ് ഹൈനസ് അബ്ദുല്ലയിലെ ഏതെങ്കിലും ഒരു പാട്ട്. പണ്ടേ ഒരു പാട്ട് പ്രേമിയാണ്, അങ്ങനെ റേഡിയോയുടെ പണി തുടങ്ങിയത്. പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഹരമാണ്. വീട്ടിലായാലും ഇരുത്താനോടൊപ്പം പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ശീലമുണ്ട്. റേഡിയോയിൽ കൂടി പാട്ട് കേൾക്കുന്ന ശീലമുണ്ടായിരുന്നു. എനിക്കൊരു പാട്ടിട്ട് തന്നാൽ വളരെ.
0: അപ്പോൾ നമ്മുടെ മൻസൂർ ചേട്ടൻ കൊട്ടുകാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു.
1: അപ്പോൾ ആദ്യം ഒന്ന് വന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും തിരക്കുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനിടയ്ക്കൊക്കെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കേൾക്കുക. നമ്മുടെ ഒരു പാട്ടുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന കുറേ വ്യക്തികൾ കുറേ ശ്രോതാക്കൾക്ക് നമ്മളോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട് അല്ലേ.
0: അതെ. അപ്പോൾ പാട്ട് ഇഷ്ടപ്പെട്ടാണ് റേഡിയോയിലോട്ട് മാറിയത് അല്ലേ. റേഡിയോയിലൂടെ പാട്ട് കേൾക്കുന്നത് ഒരു നൊസ്റ്റാൾജി തന്നെയാണ് അല്ലേ. ആ ഒരു എന്താ ഒരു ഗ്രഹാതുരതയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് റേഡിയോയിൽ കൂടി ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കാന്നുള്ളത്. അപ്പൊ എല്ലാ ശ്രോതാക്കളും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ പാട്ട് ഇങ്ങനെ റേഡിയോയിൽ കൂടെ കേൾക്കാൻ ശ്രമിക്കുക എന്നുകൂടി നമ്മൾ പറയുകയാണ്. നമ്മുടെ ശ്രോതാക്കളൊക്കെ അങ്ങനെയാണ് അവരൊരുപാട്.
1: അപ്പൊ എന്തായാലും നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ ശ്രീലക്ഷ്മി, 10:42 കുറച്ച് ആൾക്കാരൊക്കെ ഒരു മടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അവരെന്താണ് അങ്ങനെ മടി പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യം ചോദിക്കാം അല്ലേ. ദിവസത്തിന്റെ കുസൃതി ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. ഒരുപാട് എന്താ പറയാ നിസ്സാരമല്ലാത്ത കുറച്ച് ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരുതുകയാണ് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ എവിഡൻസ് കിട്ടിയായിരുന്നെങ്കിലെന്ന്. പക്ഷെ എന്തായാലും അതിൻ്റെ ആ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് അങ്ങനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്.
0: അത് എങ്ങനെയാണ് ആദരിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ആദരി എന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ ഒക്കെ ഞാൻ പടപടേന്ന് പറയുന്നത്.
1: അതെ, അതായത്

0: ചോദ്യം ഇങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രീലക്ഷ്മി ടപ്പട്ടപ്പട്ടപ്പേന്ന് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ശ്രോതാക്കളെല്ലാം ഇതിന് ആൻസർ ചെയ്യുന്നു തോന്നുന്നു. പക്ഷേ എങ്കിലും ഈ ദിവസം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്കൂ. അത് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. ഇന്നത്തെ ദിവസം നമുക്ക് ഒരു ചോദ്യത്തിന് പെട്ടെന്ന് ആൻസർ ചെയ്യുകയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം അല്ലേ.
1: കുറച്ച് ലിസ്റ്റ് ഉണ്ടാകും.
0: അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഒരിക്കലും ഇങ്ങോട്ടത്തേക്ക് ചോദിക്കില്ല, പക്ഷേ എപ്പോഴും ഉത്തരം പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഒരിക്കലും നമുക്ക് ഇങ്ങോട്ടത്തേക്ക് ഒന്നും ചോദിക്കില്ല, പക്ഷെ അവരെപ്പോഴും നമുക്ക് ഉത്തരം തരാറുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അപ്പൊ അത് വ്യക്തിയാണോ എന്തെങ്കിലും സാധനമാണോ എന്നൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല.
1: നമുക്കറിയില്ല.
0: അതെ, ആ ഒരു സംഭവം കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലാണെങ്കിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ആ ഒരു സംഭവം എന്താണ് എന്നുള്ളതും
1: കൊടുത്തു. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം നമ്മുടെ ശ്രോതാക്കൾക്ക്. അപ്പൊ ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8 8 4 8 5 5 8 7 8 5. അപ്പൊ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ അയക്കൂ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് മെസ്സേജ് ഒക്കെ വരാട്ടോ. അതിൽ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നമ്മളെ ഇത്തരത്തിൽ ഉത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളെ അറിയിക്കാവുന്നതാണ്.
0: യെസ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോയാലോ.
1: നമ്മുടെ മൻസൂർ ചേട്ടൻ പറഞ്ഞ ഒരു പാട്ട് തന്നെ കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ വരാം അല്ലേ ആതിര.
0: യെസ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന 4 രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക് 90.4 FM 2026.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
2: ആതിരയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
0: യെസ്, അപ്പം നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രോതാക്കൾ ഒരുപാട് പാട്ടുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതെല്ലാം മാക്സിമം പ്ലേ ചെയ്ത് കൊടുക്കാൻ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു തമിഴ്, എന്താ പറയുക, തമിഴ് മക്കൾക്കാണെങ്കിലും മലയാളികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് അല്ലേ?
2: നമ്മളൊരു നടൻ എന്ന് മാത്രം നമുക്കിപ്പോൾ കാണാനാകില്ല,
0: നമ്മുടെ ഹാൻസം CM ആയിട്ട് മാറിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള തമിഴെന്ന് അദ്ദേഹം ഒരു തമിഴ് ഇൻഡസ്ട്രി ആണ് എന്ന് കരുതിയൊന്നും നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഫസ്റ്റ് പേജ് ഉള്ള, അല്ലെങ്കിൽ ആ ഒരു പുറം ചട്ടയുള്ള ഒരു ബുക്കിന് വേണ്ടി എത്ര നാള് കാത്തിരുന്നിട്ടുണ്ട് ശ്രീലക്ഷ്മി അല്ലേ? ആ ഒരു ബുക്ക് തന്നെ വേണം.
2: ആ ഒരു പുറം ചട്ടയിൽ ആരെങ്കിലും ഒരു കൺമഷിയോ നമുക്ക് ആർക്കും ഇഷ്ടമല്ല, അത്രത്തോളം നമുക്ക് ദേഷ്യമാണ്. കാരണം നമ്മൾ പൊന്നേ കരളയെന്ന പോലെ കൊണ്ടു നടക്കുന്ന ഒരു
0: എന്തൊരു വ്യക്തിയാണ്. യെസ്. അപ്പൊ നമ്മുടെ ദളപതി എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്ന വിജയ്, സി ജോസഫ് വിജയ്, അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസമാണ് ഇന്ന്. അപ്പൊ ആ ഒരു പിറന്നാൾ മധുരത്തിനൊപ്പമാണ് ഇപ്പോൾ നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM നിൽക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ ഒരു ദിവസം ഒരു സെലിബ്രേഷൻ ഡേ ആണ്. പക്ഷേ എങ്കിലും അദ്ദേഹം ഇന്ന് 2026 മെയ്യിൽ അദ്ദേഹം ചുവടുറപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലേക്കാണ്. ആ ഒരു തമിഴ്, ആ തമിഴ് സംസ്ഥാനത്തിനെ ഏറ്റവും മനോഹരമായിട്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സി ജോസഫ് വിജയ് എന്ന CM മാറിയിരിക്കുകയാണ് എന്നുള്ള വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ അദ്ദേഹത്തിന് ആ ഒരു രീതിയിൽ ഒരു റീൽ, ഒരു ഹീറോ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നായക സ്ഥാനത്ത് തന്നെ നിൽക്കുമ്പോഴും ഇന്ന് നായക സ്ഥാനത്ത് എന്താ പറയുക, റിയൽ ആയിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഒരുപാട് മിസ് ചെയ്യുന്നില്ലേ ശ്രീലക്ഷ്മി?
2: അത് തീർച്ചയായും അങ്ങനെയാണ്. എങ്കിലും പക്ഷെ അദ്ദേഹം ജീവിതത്തിൽ ഇങ്ങനെ നായകനായി തുടരുന്നു അല്ലെ, അവിടുത്തെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും മറ്റ് പല സംസ്ഥാനങ്ങൾ ഒരു ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല യുവജനങ്ങളിലും അത്തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷൻ ഒക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഇപ്പോൾ കേരളത്തിൽ മാത്രം നോക്കിയിരിക്കുന്ന ഒരു തലമുറയല്ല, നമ്മളുടെ ചുറ്റും നടക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളതിനെയൊക്കെ പറ്റി വ്യക്തമായ കാഴ്ചപ്പാടും അഭിപ്രായവും ഉള്ളൊരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും വാർത്തകൾ വഴിയാണെങ്കിലും ഒക്കെ നമ്മൾ ഒരുപാട് അറിയുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവിടുത്തെ ഒരുപാട് മാറ്റങ്ങൾ, നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. പല പോളിസീസും അദ്ദേഹം കൊണ്ടുവരുന്ന നയങ്ങളൊക്കെ നമുക്ക് ഒരുപാട് എന്താ സ്വീകരിക്കാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ സ്വാഗതാർഹമായിട്ടുള്ള പോളിസീസൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്.
0: അതെ അതെ. അപ്പോൾ അതിൽ നമുക്കും സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു മാതൃകയായിക്കൊണ്ട് സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും നമുക്കൊരു മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു നായകനായി ആയിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രതിനായക സ്ഥാനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലേക്ക് അദ്ദേഹം മാറുമോ എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെയും അദ്ദേഹം ഒരു നായകനായിട്ട് തന്നെ വളരെ മനോഹരമായിട്ട് ആ ഒരു പദം അലങ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും, പക്ഷേ ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന സി എം, ഹാൻസം സി എം അല്ലെങ്കിൽ സി ജോസഫ് വിജി സി എം എന്ന രീതിയിലൊക്കെ അറിയപ്പെടുമ്പോഴും നമുക്കിഷ്ടം ആ ഒരു ദളപതി എന്ന് തന്നെ വിളിക്കാനാണ്. അപ്പോൾ ആ ഒരു ഒരു നമ്മുടെ ഒരു ക്യൂട്ട് ദളപതിക്ക് ഒരു നല്ലൊരു ഹാപ്പി ബർത്ത് ഡേ റേഡിയോ സാന്ത്വനം 90.4 FM ടീം തന്നെ നേരാണ്. അപ്പോൾ തീർച്ചയായും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. പക്ഷേ എങ്കിലും സിനിമാ മേഖലയിൽ ഒരുപാട് സിനിമകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഒരു നായകൻ എന്ന രീതിയിൽ ഒരു ക്യൂട്ട് ലുക്കിലാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ചിരിയൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡാൻസും ചിരിയും ആ അഭിനയത്തിൻ്റെ ഒരു നിഷ്കളങ്കത എല്ലാം നിറഞ്ഞു തന്ന ഒരു 80s 90s കാലഘട്ടത്തിലെ സിനിമകളുണ്ട്. അത് കഴിഞ്ഞ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വേറൊരു ജോണറിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. അതിനുശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ച ചിത്രം റിലീസാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുക കൂടിയാണ്. അപ്പോൾ അതുകൂടിയാണ് വിജയുടെ ഒരു ലാസ്റ്റ് ഫിലിം എന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും വിജയുടെ ഒരുപാട് പഴയ ചിത്രങ്ങളിലൂടെ നമുക്ക് ആ ഒരു ആശ്വാസം കണ്ടെത്താമെന്ന് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്.
2: ഒരുപാട് പാട്ടുകളും മനോഹരമായ പാട്ടുകളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു വിഷ്വലൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. വിജയ് ഇഷ്ടമില്ലാത്തത് ആരാണ്?
0: അതുകൊണ്ട് തന്നെയാണല്ലോ ശ്രീലക്ഷ്മി, തമിഴകത്ത് 60 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ ആധിപത്യം ഉള്ളവരെയാണ് വിജയ് ആ ഒരു കുറച്ച് നാളുകൾ കൊണ്ട് എന്താ പറയുക ഒന്ന് തകിടം മറിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ 60 വർഷത്തെ ആ ഒരു ആധിപത്യത്തിൽ നിന്നൊരു മാറ്റം എന്ന രീതിയിൽ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് വിജയ് എന്ന ആ ഒരു എന്താ പറയുക നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദളപതിക്ക് സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ വിചാരിക്കുകയാണ്. യെസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടാലോ എല്ലാവരും വിജയുടെ ബർത്ത് ഡേ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു ഫാസ്റ്റ് നമ്പർ അല്ലെങ്കിൽ
2: പഠിക്കുന്ന സമയത്ത് വിജയുടെ ബർത്ത് ഡേ അന്ന് നമുക്ക് മിഠായിയൊക്കെ കുട്ടികൾ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ നമ്മൾ അത്രത്തോളം അവരെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, കാരണം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ ഒരു അടി തന്നെയാണ്, അതായത് വിജയും സൂര്യ ഫാൻസ്, അതായത് അന്ന് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ പറയാറില്ല ക്ലാസ്സിൽ, സോറി കേട്ടോ ഇതൊന്നും പറയാം. അപ്പൊ എന്ന് വെച്ചാൽ അന്ന് അങ്ങനെയായിരുന്നു ആ ഒരു അടി. അപ്പൊ പലപ്പോഴും പലരും അവിടെ ഒരു അടി നടക്കുക, അല്ലെങ്കിൽ വിജയുടെ ബർത്ത് ഡേ അന്ന് മിഠായി കൊണ്ട് കൊടുക്കുക, സ്വന്തം ബർത്ത് ഡേ പോലെ ഇത്ര മാത്രം ആഘോഷിക്കുക. അന്നത്തെ ദിവസം അവരോട് എന്ത് ചോദിച്ചാലും ചെയ്തു തരും.
0: സത്യം പറഞ്ഞാലോ എന്റെ സിസ്റ്ററിനെ ഞാൻ ഇവിടെ വെച്ച് കളിയാക്കുക, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ ചെറിയ പ്രായത്തിൽ വിജയുടെ എല്ലാ ബർത്ത് ഡേക്കും മറ്റെന്താ പറയാ പായസം പാൽപായസം നിവേദിക്കുകയും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ഭയങ്കര ഭക്തിയാണ്. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പേര് സ്വന്തം പേര് മറ്റെന്തെങ്കിലും ആയിരിക്കും, പക്ഷെ വിജയുടെ വൈഫിന്റെ പേരൊക്കെ ആക്കിയെടുക്കും വൈഫാണ് എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ രസകരമായിട്ടുള്ളൊരു ബാല്യം കൂടി വിജയ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത്ര ഒരു ക്രഷായിരുന്നു വിജയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഒരു 90s ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്.
2: ഓരോ കാലഘട്ടത്തിലെ കുട്ടികൾക്കും ഈ ഒരു ചിലപ്പോൾ നമ്മുടെ സ്വന്തം സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പോലും മറ്റൊരു ഇൻഡസ്ട്രിയിലെ ഒരു എന്താ താരത്തോട് വളരെയധികം ആരാധന. എനിക്ക് തോന്നുന്നു അതിന് മുമ്പൊക്കെ ഷാരൂഖ് ഖാൻ ആ ഒരു എന്താ അങ്ങനെ ആയിട്ടുണ്ടായിരിക്കാം.
0: പിന്നീട് മല്ലു അർജുൻ അത്രയും പ്രിയപ്പെട്ടവനാണ്. പക്ഷെ എങ്കിലും വിജയുടെ ഉള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു വേറെ ഒരു ലെവലിൽ തന്നെ.
2: കുറച്ച് കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ BTSിലെ നമ്മുടെ വി അങ്ങനെയൊക്കെയുള്ള എന്താ RM അവരൊക്കെ ആയിരിക്കാം ഇപ്പോൾ കുറച്ച് കുട്ടികൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും കൊറിയൻ ഡ്രാമയിലോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ആ ഒരു ഓരോരോ സീസൺ ആകുമ്പോഴത്തേക്കും ഓരോരോ ലാംഗ്വേജും അല്ലെങ്കിൽ അവിടുത്തെ എന്താ ചിത്രങ്ങളൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഓരോ സമയത്തും ഓരോന്ന്. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ, എൻ്റെ ഒരു കാലഘട്ടത്തിൽ വിജയും സൂര്യയായിരുന്നു അവർ.
0: ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ എന്താ പറയുക വളരെ എന്താ പറയുക കുറച്ച് മെച്യൂർഡായിട്ടുള്ളൊരു ബിഹേവിയർ വിജയ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അങ്ങനെയല്ലേ അദ്ദേഹത്തിന് ബിഹേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ഒരു

0: എന്താ പറയുക, ഒരു സംസ്ഥാനത്തിന്റെ തലവനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. പക്ഷെ അതിന് മുൻപ് ഒരു കാലം വിജയിക്കുണ്ടായിരുന്നു, വളരെ ക്യൂട്ട് ലുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കള്ള ചിരിയും അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കവിളി ഇങ്ങനെ ചെയ്തിട്ട് ഒരു എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ ഒരു പോസ് രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എത്ര വട്ടം റിപ്പീറ്റ് വാല്യൂ ചെയ്താൽ കൂടി നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു ക്യൂട്ട് ക്യൂട്ട് എക്സ്പ്രഷൻസിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും എല്ലാം മുമ്പിൽ നിന്നിരുന്ന ഒരു വിജയ് എന്ന് പറഞ്ഞൊരു താരം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് എന്നുള്ളൊരു വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ.
1: അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ പാട്ട് കേൾക്കാൻ ഇങ്ങനെ
0: നമ്മളൊരു ഫാസ്റ്റ് നമ്പർ അങ്ങനെ ഇങ്ങനെയൊന്നും ഇടുന്നില്ല. നമ്മൾ ഇന്നൊരു വളരെ സോഫ്റ്റ് ടച്ച് ഉള്ള നമ്മുടെ ആ ഒരു 90s കാലഘട്ടത്തിലെ വിജയ് നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സിൽ, ആ ഒരു ടൈപ്പ് ഒരു സോങ് ആണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
2: ശ്രീലക്ഷ്മിയോടൊപ്പം ഞാൻ ആതിര. യെസ്, അപ്പം നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ തലൈവർ വിജയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ നിറവിൽ നമ്മളിങ്ങനെ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു ക്യൂട്ട് ലുക്കിലുള്ള വിജയാണ്. അത് അങ്ങനെ തന്നെ പോസ്റ്റിൽ നിൽക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ വളരെ സക്സസ് ആയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ സക്സസ് ആവുന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ?
1: തീർച്ചയായും. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ കുസൃത് ചോദ്യം
2: ഒരിക്കൽ കൂടി ചോദിക്കാം. നമ്മൾ അതിൻ്റെ കാര്യമൊന്നും നമ്മുടെ തലൈവരെ പറ്റി ആലോചിച്ചപ്പോൾ ചോദ്യം അങ്ങ് വിട്ടുപോവുകയാണ് ചെയ്തത്. യെസ്, അപ്പോൾ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ഒരിക്കലും ഇങ്ങോട്ടത്തേക്ക് ചോദിക്കില്ല, പക്ഷേ എപ്പോഴും ഉത്തരം പറയുന്നത് ആരാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
1: അപ്പം നമ്മുടെ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതല്ല. അതേപോലെ ചോദിച്ചിട്ട് അടിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അടിയല്ല കുട്ടി.
2: അതെ, ചില അല്ല, അടി നമ്മൾ ചോദിച്ച് ചെറുതിലെ വാങ്ങിയിട്ടില്ലേ? ഞാനൊക്കെ അടി ചോദിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന്. കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ പല എന്തെങ്കിലും കാര്യത്തിൽ സീരിയസ് ആയിട്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു അടിതാ, അപ്പം ഞാൻ മിണ്ടാണ്ടിരിക്കാന്ന രീതിയിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിക്കും. അപ്പം ചിരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അമ്മയോട് നേരത്തെ തന്നെ പറയും, എനിക്കൊരു അടി തന്നിട്ട് കാര്യം പറഞ്ഞു.
1: ഡയറക്റ്റ് ചോദിച്ച് മേടിക്കുന്ന ആളുകൾക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്.
2: സത്യം,
1: ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച് മേടിക്കുന്ന ഒരുപാട് പേര് നമുക്ക് അറിയാം.
2: അപ്പൊ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ വളരെ, എന്താ പറയാ, വിചിത്രമായിട്ടുള്ള ചിന്താഗതിയൊക്കെയാണ് നമുക്ക്. ഇപ്പോഴും അങ്ങനൊക്കെ തന്നെ ആണെങ്കിൽ കൂടിയും അങ്ങനെ ചെറുതിലേക്ക് നിങ്ങൾ അങ്ങനെ വീട്ടിൽ അമ്മയടുത്തൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നോണ്ടിരിക്കുന്ന സമയത്ത് ചിരിയൊക്കെ വന്ന ആൾക്കാരില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8484875785.
1: നമ്മുടെ ചിത്രാമ മെസ്സേജ് അയച്ചിട്ടുണ്ട്: എൻ്റെ പ്രിയപ്പെട്ട മാന്ത്രിക ശബ്ദവും അവതരണ കഴിവുമുള്ള ബീന, ആതിര, ശ്രീലക്ഷ്മി, പ്രീത, രജനി കുട്ടികൾക്ക് അവിടെ നമുക്ക് കുറച്ചും കൂടി ആകാശവാണിയിലൊക്കെ ജോലി കിട്ടണേന്ന് അമ്മ പ്രാർത്ഥിച്ച് മെസ്സേജ്
2: ഇട്ടിട്ടുണ്ട്. അല്ല, ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട് അവിടെ അങ്ങോട്ടത്തേക്ക് പൊക്കോളൂ എന്ന് പറയാം.
1: എങ്കിലും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച്
2: സന്തോഷമുണ്ട്. തീർച്ചയായും നമുക്കിങ്ങനെ കിട്ടുന്ന ഓരോ വിശേഷണവും നമുക്ക് സന്തോഷമാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പൊ താങ്ക് യു സോ മച്ച് ചിത്രാമ്മ, അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതില് അല്ലേ?
1: അതെ. അപ്പൊ ഉത്തരം റേഡിയോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയോ അല്ല, കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ചാ നമുക്ക്
2: ആൻസറിലേക്ക് പോകാം.
1: അപ്പൊ അങ്ങനെ ഒരു സംഭവം.
2: അതെ അതെ അതെ അതെ. അത് അപ്പൊ ഏകദേശം ചൂട് ചൂട് ചൂട് ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. തീർച്ചയായും.
1: അതെ. അപ്പൊ എന്നിട്ട് അമ്മ പറയാണ്: ഇന്നലെ കടപ്പാക്കട സ്പോർട്സ് ക്ലബ് വനിതാ സമിതി സ്നേഹിത യോഗ അവബോധ ക്ലാസ് നടത്തി. ഞാൻ അതിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പൊ താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. അതേപോലെ കുറെ അമ്മമാർ എന്തായിരുന്നു അത് അതിൽ വന്നിട്ടുണ്ടായിരുന്നു, പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയ ഡേ ആയിരുന്നു ഇന്നലെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും യോഗയൊക്കെ ചെയ്തിട്ട് നല്ല മിടുക്കി ആയിട്ട് ഇരിക്കുക അല്ലേ. യോഗ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. അപ്പൊ നമ്മളൊക്കെ പരമാവധി യോഗയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാ ദിവസവും ഒന്നും പറ്റത്തില്ല, ഇതേപോലെ മടിയൊക്കെ വരാറുണ്ട്. എങ്കിലും യോഗ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ നമ്മളത് ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സൂര്യ നമസ്കാരവും അതേപോലെ ശവാസനവുമാണ്.
2: അതെ, ശവാസനമാണ് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നത്.
1: എന്താ റിലാക്സ് ആയിട്ട്.
2: അല്ല, അപ്പൊ കിടക്കുമാരെയും ചോദിക്കുമ്പോ ഞാൻ യോഗയാണ്, ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ട് യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാം.
1: പലപ്പോഴും നമ്മൾ ഉറങ്ങിപ്പോവും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പീസാണ് അവിടെ, സമാധാനത്തിൽ നമ്മളിങ്ങനെ ഒന്നും അറിയാതെ ഇങ്ങനെ കിടക്കുക, അതൊരു സുഖമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി, ആതിര. ഇന്നലത്തെ എല്ലാ പ്രോഗ്രാമുകളും മികച്ചതായിരുന്നു, ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞ് ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്.
2: താങ്ക് യു സോ മച്ച് ചേച്ചി, ഒത്തിരി സന്തോഷമുണ്ട് പ്രോഗ്രാമിനെ റിവ്യൂ ഇടുന്നതിന്.
1: അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതേപോലെ സത്യത്തിൽ കുസൃത ചോദ്യം വരുമ്പോഴാണ് ഒരു പ്രത്യേക രസം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അല്ലേ, നമ്മളും അതുകൊണ്ട് തന്നെ നമ്മളൊരു ടാസ്ക് ആണ് ഈ കുസൃതി ചോദ്യം. ഇവിടെ നമ്മൾ പലയിടത്തും ചോദിച്ച് അവരെ ആൻസർ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത്
2: അതൊരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാല്. പക്ഷെ എങ്കിലും നിങ്ങളുടെ ഒരു ദിവസത്തിനെ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായും ഓരോ കുസൃതി ചോദ്യം

0: കേട്ട് എന്ന് എത്തുന്നതായിരിക്കുമെന്ന് തന്നെ ഉറപ്പ് തരുകയാണ് അല്ലേ.
1: അതേപോലെ ചേച്ചി പറയാണ്, ശ്രോതാക്കളുടെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ രസകരമാണ്. അപ്പൊ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കമ്പ്യൂട്ടർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: കമ്പ്യൂട്ടറല്ല, നമുക്ക് ഏകദേശം, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഉത്തരത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അല്ലെ. ഒരിക്കൽ കൂടി നമ്മൾ ആ ചോദ്യം ചോദിക്കുകയാണ്, ഒരിക്കലും ചോദിക്കില്ല പക്ഷേ എപ്പോഴും ഉത്തരം പറയുന്നത് എന്താണ് എന്നുള്ളതാണ്
1: കമ്പ്യൂട്ടർ. നമുക്ക്
0: അതെ പറയാം,
1: അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടാണ്.
0: അതെ, ഞാൻ പറയുന്നതിന് തന്നെ ഉത്തരം വേണം എനിക്ക്. അത് കറക്റ്റ് ആൻസർ നമ്മുടെ രാജൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്.
1: വാവ്, അപ്പം ചേച്ചി കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ യെസ്, അപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ ടേക്കിൽ നമ്മൾ കറക്റ്റ് ആക്കിയിരിക്കുകയാണ്. അത് അതേപോലെ തന്നെ നമ്മുടെ ചിത്ര ചേച്ചി ഇന്നൊരു ഗുഡ് മോർണിംഗ് മാത്രം തന്നിട്ട് പോയി. സാധാരണ രീതിയിൽ നമുക്കൊരു കോട്ടൊക്കെ തരുന്നതാണ് ഒരു പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാൻ. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ഇത്തിരി തിരക്കായിരിക്കും, അപ്പം അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് മെസ്സേജ് അയക്കണം. അപ്പം ആശ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഈ ഒരു സമയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ സനോജ് മൂന്ന് പൂക്കൾ ഇങ്ങനെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്കി നമ്മളുടെ ഈ കുസൃത ചോദ്യം കേട്ടില്ലെന്ന് തോന്നുന്നു.
0: അതെ, അല്ലെങ്കിൽ ചിന്തിക്കുകയായിരിക്കും സനോജ്. അപ്പൊ സനോജിന്റെ ദിവസം ഇന്നത്തെ അടിപൊളിയായിരിക്കട്ടെ. നമ്മുടെ കുസൃത ചോദ്യത്തിന് ആൻസർ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം, നമ്മുടെ അപ്ഡേഷൻ അനുസരിച്ചൊക്കെ പ്രതികരിക്കാം. ഇന്നലത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലൂടെ നമ്മൾ റൺ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വിജയുടെ ബർത്ത്ഡേ നമ്മൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ, ഇന്നത്തെ ദിവസം June 22 എന്നുള്ളത് പോസിറ്റീവ് മീഡിയ ഡേ ആണ് അല്ലെ. എപ്പോഴും നമ്മൾ സാധാരണ ഒരു പത്രം എടുക്കുന്ന ടൈമിലാണെങ്കിലും എല്ലാ വിവരങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മളെ ഇങ്ങനെ ഭീതിയിലാഴ്ത്തുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കറക്റ്റ് ഫോമാറ്റിൽ തന്നെ ആയിരിക്കണമെന്നില്ല, കുറച്ചും കൂടെ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ചില മാധ്യമങ്ങൾ സ്വീകരിക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആൾക്കാർക്ക് രാവിലെ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫീലിലുള്ള, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനിലൂടെ മാത്രമുള്ള ഒരു വിവരങ്ങൾ നൽകുക എന്നുള്ള ഒരു പ്രയോറിറ്റിയിലാണ് ഈ ഒരു ദിവസം ആചരിച്ച് തുടങ്ങുന്നത്. June 22 പോസിറ്റീവ് മീഡിയ ഡേ. അമിതമായിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡിലേക്ക് ആ വാർത്തകളെ കൊണ്ടുപോകാതെ പ്രചോദനമുള്ളതും ഉന്മേഷം നൽകുന്നതുമായിട്ടുള്ള വാർത്തകൾ നൽകുക രാവിലെ തന്നെ, ഒരു മോർണിംഗ് ബ്ലിസ് എന്ന രീതിയിൽ. അപ്പൊ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും ഹാപ്പി ആയിട്ട് നിർത്തുക. പക്ഷെ എങ്കിൽ തന്നെയും ലോകത്ത് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് എല്ലാം വിരൽ ചൂണ്ടേണ്ടിയിരിക്കുന്നു അല്ലെ. പക്ഷെ എങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനിലേക്ക് മാധ്യമങ്ങൾ പോകുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഈ ഒരു ദിവസം ആചരിച്ചു തുടങ്ങുന്നത്.
1: അതെ. അപ്പൊ നമ്മൾക്ക് ഇപ്പോൾ രാവിലെ പത്രം നോക്കുന്ന സമയത്ത് അതിന്റെ ഫ്രണ്ട് പേജിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരുപാട് സന്തോഷമാണ്, പ്രത്യേകിച്ച് നല്ല ദിവസങ്ങളിൽ. പിന്നീട് എല്ലാ ദിവസവും നമുക്ക് നല്ലത് തന്നെയാണ്, പക്ഷേ വിശേഷ ദിവസങ്ങളാണ് ഞാൻ ഒന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ പിന്നീട് ചില ദിവസങ്ങളിൽ നമുക്കറിയാം, നമ്മൾ അത്രത്തോളം നമ്മൾ ചിലപ്പോൾ ആ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു ദിവസം പോവും അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പേജ് എന്ന് പറയുന്നത് അത്രത്തോളം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഏതൊരു പത്രത്തിൻ്റെ ആണെങ്കിൽ പോലും. അതേ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് രാവിലെ ഉറക്കം വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളൊരു ന്യൂസ് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ നോക്കുകയാണ്, ആ ഒരു ദിവസം ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആവണം, ആ ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മുഴുവൻ ഒരുവിധം നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഒരു നെഗറ്റീവ് പോസിറ്റീവ് തന്നെ ചിലപ്പോൾ മറ്റ് നെഗറ്റീവുകളൊക്കെ നമുക്ക് വരാം. പക്ഷെ നമുക്ക് ആദ്യം വരുന്ന ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത, അതല്ലെങ്കിൽ ഒരു നമ്മൾ കാണുന്ന ഒരു എന്താ ഒരു ഹെഡിങ് എന്ത് തന്നെയാണ്, ഒരു നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തിൽ വല്ലാത്തൊരു നിരാശ തോന്നാറുണ്ട്.
0: അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് ഷെയ്ഡിലേക്കും പോകാതിരിക്കുക എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ പോസിറ്റീവ് മീഡിയ ഡേ ആചരിച്ചു കൊണ്ട് പോകുന്നത്. അപ്പൊ ഇതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് മാനസിക സമാധാനം എന്നുള്ളതാണ്. നെഗറ്റീവ് വാർത്തകൾ സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പേജും ആ രാവിലത്തെ ഒരു 6 മണി 7 മണിയിലേക്ക് വാർത്തകളാണ്, എന്താണ് ഇന്ന് ലോകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു അറിയാനൊരു ആഗ്രഹമാണ്. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് സമാധാനമായിട്ട് രീതിയിൽ ഒന്ന് മൂവ് ചെയ്യുമ്പോഴും നമ്മുടെ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിമനോഹരമായിട്ട് തന്നെയായിരിക്കും. ഡിജിറ്റൽ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിനെ മെയിൻ ആയിട്ട് പറയുന്നൊരു കാര്യം. പിന്നെ ഇൻസ്പിറേഷൻ നൽകുന്ന, പ്രചോദനം നൽകുന്ന കാര്യങ്ങളിലേക്കൊക്കെ രാവിലെ ഫോക്കസ് ചെയ്യുക എന്ന് കൂടി പറയുകയാണ്. മറ്റുള്ളവരുടെ നല്ല പ്രവൃത്തികൾ, നല്ല ആശയങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകൾ നടത്തുക എന്നുള്ളത് കൂടിയാണ് ഈ ഒരു പോസിറ്റീവ് മീഡിയ ഡേ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണോ എല്ലാ മാധ്യമങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ആളുകൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഈ ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ അല്ലേ, കുറച്ച് വാണിജ്യപരമായിട്ടുള്ള രീതിയിലേക്ക് പോവുകയാണ്, ഏറ്റവും കൂടുതൽ ചർച്ചകളും പ്രശ്നങ്ങളും നടക്കുന്ന മീഡിയയിലേക്കാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട്. പക്ഷെ അങ്ങനല്ല, ആൾക്കാർക്ക് കൂടുതലും കറക്റ്റ് ന്യൂസുകൾ അറിയാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. തീർച്ചയായും അങ്ങനെ തന്നെ മൂവ് ചെയ്യട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. യെസ്, അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ ആണോ എന്നൊക്കെ ചോദിച്ചു എല്ലാവരും ചോദിക്കുന്നുണ്ട്.

0: ജി ടി വി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: ചാറ്റ് ജി പി ടി
0: ട്രെൻഡ് ആണ്.
1: അതെ അതെ, ആ ട്രെൻഡ് അത്ര അല്ല ഈ ചോദ്യം, അതല്ല. പക്ഷെ ആൻസർ വേറെ ഒരു ആൻസർ ആണ്.
0: ആൻസർ
1: പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റീജ ചേച്ചി കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്.
0: അതേപോലെ തന്നെ നമ്മളുടെ ബാബുരാജൻ സാറ് ചോദിക്കുന്നു, മനസ്സാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സല്ല കേട്ടോ. അപ്പൊ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ.
1: കുസൃതി ചോദ്യമാണ്, ഒരിക്കലും ഇങ്ങോട്ടത്തേക്ക് ചോദിക്കില്ല ഒന്നും, പക്ഷെ എപ്പോഴും നമുക്ക് ഉത്തരമൊക്കെ തന്ന് റിപ്ലൈ തരുന്ന ഒരു വ്യക്തിയാണ് എന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ്.
0: കവിത ചേച്ചി ചോദിച്ചിട്ട് ഗൂഗിൾ ആണോ എന്ന് ചോദിച്ചിട്ട്,
1: പക്ഷെ ഏകദേശം ഇവർ പറയുന്ന എല്ലാം കറക്റ്റ് ആൻസർ ആണ്, അല്ലെ? ഏകദേശം കുസൃതി കറക്റ്റ് ആൻസർ ആണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതല്ല എന്നുള്ളതാണ്. അപ്പൊ യെസ്, അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാനുള്ള ഒരു ടൈമിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്.
0: ചിത്രാമ്മ പറഞ്ഞൊരു പാട്ടുണ്ട്, ശ്രാവണ ചന്ദ്രിക പൂ ചൂടിച്ചു എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു പാട്ട്. അപ്പൊ ആ ഒരു പാട്ട് തന്നെ നമുക്ക് കേട്ടിട്ട് വരാം അല്ലേ. അപ്പം ഞാൻ ആവശ്യപ്പെട്ട ഗാനം പ്ലേ ചെയ്യണേന്നൊക്കെ വീണ്ടും മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയ്ക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ തന്നെ നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടി.

0: സിഒ. പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിൽ നീ എഴുതി അയക്ക്.
0: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ആതിര, എന്നോടൊപ്പം
1: ശ്രീലക്ഷ്മിയാണ്. അപ്പൊ നല്ല പാട്ടൊക്കെ കേട്ടു.
0: അപ്പൊ നമ്മുടെ സമയം 11:19 ആയിരിക്കുന്നു. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
1: സനോജ് പറയാണ് ചാറ്റ് GPT അല്ലെങ്കിൽ പിന്നെ ജെമിനി.
0: ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങൾ നൽകുന്ന ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ പര ചിലപ്പോ ഈ റീലിലൊക്കെ കാണുന്നേ, എനിക്കൊരു പാട്ട് പാടി താ ജെമിനി എന്നൊക്കെ പറയുമ്പോൾ, ജെമിനി ആണെങ്കിൽ താരാട്ട് പാട്ടുകളൊക്കെ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഓമന തിങ്കൾ കിടാവോ എന്ന് പറഞ്ഞാൽ പറയാണ്. അപ്പൊ ആ ഒരു പെൺകുട്ടി ചോദിക്കണം, പോ അവിടെന്ന് എനിക്ക് പാട്ട് ഈണത്തിൽ തന്നെ പാടുന്ന പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാരും നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെയോ അല്ലെങ്കിൽ അമ്മയെ പോലെയോ ഒരു അങ്ങനത്തെ രീതിയിലാണ് ജെമിനിയും ചാറ്റ് GPT ഒക്കെ കാണുന്നത്. യെസ്, അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. യെസ്, അപ്പൊ നമുക്ക് അതെ പാട്ട് പാടി ഉറക്കാൻ വരെ ജെമിനിയും എന്താ പറയാ ചാറ്റ് GPT ഒക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കാണ്.
1: പക്ഷെ ഈണത്തോടെ പാടാൻ അറിയില്ല.
0: അതെ, അതെന്തായാലും
1: വെർഷൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ നമ്മൾക്ക് അത് നമുക്കത് എല്ലാവരും ആവശ്യപ്പെടുവാണെന്നുണ്ടെങ്കിൽ അവർ അതും കൂടി ഫീച്ചർ
0: ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ആ ഒരു തരത്തിലേക്ക് നമ്മുടെ ഒരു ലോകം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ മനുഷ്യന്മാരൊരു സ്നേഹം നൽകുന്നതും ഒരു പാട്ടുപാടി ഉറക്കുന്നതും നമ്മളെ കെയർ ചെയ്യുന്ന പോലെ ഒന്നും ഒരിക്കലും ഒരു ആ ഒരു രീതിയിൽ അല്ലെ ആ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് സാധിക്കില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
1: പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു നമ്മളെ കേൾക്കാൻ ആരും ഇല്ലാത്തവർക്ക് ഇതൊക്കെ തന്നെയാണ് ഒരു അവരൊരു ആശ്രയമായിട്ട് അത് കണ്ടെത്തുന്നു. പക്ഷെ അതിനൊരു ദോഷവശങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിൽ അഡിക്റ്റായി പോകുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നലും കൂടി വരുന്നുണ്ട്.
0: ഇന്ന് കൂടുതലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു കൗമാര കാലഘട്ടത്തിലെ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവരുടെ ഒക്കെ ഒരു കൗൺസിലിംഗ് സെക്ടറിൽ അല്ലെങ്കിൽ ആ ഒരു ആശയങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ പല സൈക്കോളജിസ്റ്റും പറയുന്ന ഒരു കാര്യം അവർ പറയുന്ന ഇങ്ങനെയാണ്, ഞങ്ങളെ കേൾക്കാൻ ആരും ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലുള്ളവരടുത്ത് സംശയങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നതൊക്കെ ഇവരൊക്കെയാണ്, അതുകൊണ്ടാണ് കൂടുതലും ഫോൺ അഡിക്റ്റ് ആയിട്ട് പോകുന്നത് എന്ന് വളരെ ഷാർപ്പായിട്ട് അവർ പറയുകയാണ്. അപ്പോൾ ആ ഒരു നേരം കൊടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കെങ്കിലും സാധിക്കണമെന്ന് കൂടി പറയുകയാണല്ലേ.
1: കൂടുതലും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ഒരു ചോദ്യത്തിന്റെ ആൻസർ ചോദിക്കുകയല്ലേ, ഇപ്പോൾ എന്താ നമുക്ക് പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിസർച്ചിന്റെ ഭാഗമായിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇമോഷണൽ കണക്ഷന് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ആ ഒരു ഇമോഷണൽ കണക്ഷനാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ നമ്മളെ വിട്ടു പോകത്തില്ല എന്നൊക്കെ ഉറപ്പുള്ള ഒരു വ്യക്തിയോടാവുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം കുറച്ചും കൂടി കൂടുതലാവും. പക്ഷെ അതിൻ്റെ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് ഇത്തരത്തിലുള്ള AI ടൂളുകൾ സ്ഥാനം പിടിക്കുന്നു എന്നുള്ളതും ഒരു ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത.
0: അതെ, ഒരു അതിശയം തന്നെയാണ്. എങ്കിൽ കൂടിയും ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതാണ് സനോജ് പെട്ടെന്ന് പറഞ്ഞത്, എപ്പോഴെപ്പോഴും ഉത്തരം തരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ജെമിനിയും ചാറ്റ് GPT ഒക്കെ.
1: അതെ, വീണ്ടും ഒരു വൗ.
0: അതെ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഉത്തരം അതല്ല. അപ്പം ഞാൻ ഇവിടെ ഇപ്പം എന്താ പറയുക, ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താവിനോട് എന്താ പറയുക കൂടുതൽ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഫോമാറ്റ് പോവുകയാണ്. തമാശ രീതിയിൽ പറയുകയാണല്ലേ, ഇതിൽ ഒരു കഥയില്ല, ഇതിനോട് ഇനി ഒരു ചോദ്യം ചോദിക്കാനില്ല എന്നൊരു കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറയുന്ന പോലെ ഇന്നത്തെ കുസൃതി ചോദ്യത്തിൽ ചോദ്യമില്ല.
1: സൃഷ്ടികർത്താവിൻ്റെ സ്വാതന്ത്ര്യം.
0: അപ്പം ലാസ്റ്റ് ഇനിയിപ്പോൾ ഞാൻ ആൻസർ പറയുമ്പോൾ എന്നെ ജെണ്ട് ഹാരം എന്നിവ കൊണ്ടൊന്നും അലങ്കരിക്കരുതേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എങ്കിലും ഈ ഒരു എന്താ പറയുക ഒരു ഒരു വസ്തുവാണ് അതെന്നുള്ള ഒരു കാര്യമാണ് അല്ലേ. യെസ്, അപ്പോൾ ഒരു വ്യക്തി ഒന്നും അല്ല, ഒരു വസ്തുവാണ് എന്നുള്ളൊരു കാര്യമാണ്. ഏകദേശം അതിൻ്റെ റൂട്ടിലേക്ക് അടുത്തെത്തിയിരിക്കുന്ന പലരും ഉണ്ട്, കറക്റ്റ് ആൻസർ നൽകിയിട്ടുള്ള വ്യക്തികളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ അയച്ചോളൂ, നമ്മുടെ സമയം
1: ദാതി നോക്കൂ, അത് കിട്ടും
0: ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ.

0: ഏകദേശം
1: യെസ്. അപ്പൊ ലാസ്റ്റ് ആയില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വെറുതെ ഇങ്ങനെ എന്താ പറയാ. അതെ യെസ്. അപ്പൊ നമുക്ക് നേരത്തിനെ പറ്റി പറയുമ്പോ നേരത്തിന് ശേഷം പ്രേമം സിനിമയ്ക്ക് ശേഷം ദാ എത്തുന്നു ആ ഒരു ഒ ജി കോംബോ എന്ന് പറയുന്ന നമ്മുടെ അൽഫോൺസ് പുത്രൻ അതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നിവിൻ പോളി താര ജോഡിയുടെ ഒരു ബ്യൂട്ടിഫുൾ സിനിമ ദാ ലോഞ്ച് ചെയ്യാൻ പോവാണ്. നിവിൻ പോളിയുടെ 50-ാമത്തെ ചിത്രമാണ്. അപ്പൊ June 27 പത്മ തിയേറ്ററിലാണ് ഇതിന്റെ ടൈറ്റിൽ റിലീസ് ആവുന്നത്, ഗ്രാൻഡ് ടൈറ്റിൽ ലോഞ്ചിങ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഒരു റീയൂണിയൻ തന്നെയാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നേരം എന്ന സിനിമയാണെങ്കിലും പ്രേമം എന്ന സിനിമയാണെങ്കിലും ഒക്കെ എത്ര വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്, കണ്ട് ചിരിച്ചിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. ആ പാറ്റേൺ ഒക്കെ ആഗ്രഹിച്ച വ്യക്തികളാണ്. ഇപ്പൊ കോളേജ് ടൈമിലൊക്കെ ബ്ലാക്ക് ഷെയ്ഡുള്ള ആ ഒരു ഷർട്ടും വൈറ്റ് മുണ്ടും കുറച്ച് താടിയൊക്കെ ഉള്ള ചേട്ടന്മാരായിരുന്നു. ആ ഒരു ബീജം അവർ തന്നെ ഇട്ടിങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു നമ്മൾ കോളേജിലൊക്കെ പഠിച്ചത്.
0: ഒരു ആഘോഷം വരുന്ന സമയത്ത് നമ്മുടെ കോളേജിൽ മൊത്തം ഈ ഒരു പ്രേമം ലെവൽ അല്ലെങ്കിൽ പ്രേമം വൈബ് ആയിരുന്നു. മീൻസ് എന്താ ഈ ഒരു നിവിൻ പോളിയുടെ ആ ഒരു കോസ്റ്റ്യൂം പോലെയൊക്കെയാണ് എല്ലാവരും അന്ന് ധരിച്ചോണ്ടിരുന്നത്.
1: യെസ്. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു താരമാണ് നിവിൻ പോളി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റീ എൻട്രി എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ചിത്രമായിരുന്നു ഈ ഒരു മായ, അതായത് ആ ഒരു പാട്ടൊക്കെ ഉള്ളൊരു സിനിമ, നമ്മൾ നേരത്തെ സർവമായ എന്ന ചിത്രം. യെസ്. അപ്പൊ അതിനുശേഷം വീണ്ടും ദാ നിവിൻ പോളി എത്തുകയാണ്. വളരെ ആ ഒരു ടൈറ്റിലെ ചെറിയൊരു പ്രേമം സ്റ്റൈലിങ്ങും ഒക്കെ പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും ആ ഒരു സിനിമ ഇവർ കാത്തു വച്ചിരിക്കുന്നതെന്ന് അറിയില്ല. നേരം സിനിമയാണെങ്കിലും പ്രേമം എന്ന് പറഞ്ഞ ചിത്രമാണെങ്കിലും സൂപ്പർ ഹിറ്റുകളായിരുന്നു അല്ലേ. അതിനുശേഷം ഈ ഒരു കോംബോ, അവരെ ഒ ജി കോംബോസ് എന്ന് തന്നെയാണ് പൊതുവെ ആൾക്കാർ പ്രേക്ഷകർ പറയുന്നത് തന്നെ. അപ്പൊ ഈ ഒരു കോംബോ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കി കാണേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പൊ അത്ര മനോഹരമായൊരു ചിത്രം തന്നെ ആയിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
0: അപ്പൊ അതിനാ 11:25 അപ്പോ നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇന്നലെ നീറ്റിന്റെ റീടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോ കുറച്ച് കട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒക്കെ കുറഞ്ഞേക്കും എന്നുള്ള വാർത്തകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ പ്ലസ് വണ്ണിന്റെ 2-ാം ഘട്ട അലോട്ട്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, കുഞ്ഞു കൂട്ടുകാർ ഒന്നും വിഷമിക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഇൻ കേസ് അഡ്മിഷൻ ലഭിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വിഷമിക്കേണ്ട. അഡ്മിഷൻ ലഭിച്ചവർക്കൊക്കെ കൺഗ്രാജുലേഷൻസ് നമ്മൾ അറിയിക്കുകയാണ്. മാത്രമല്ല അതിന്റെ സമയപരിധിക്കുള്ളിൽ തന്നെ പോയി അഡ്മിഷൻ എടുക്കാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ അഡ്മിഷൻ കിട്ടാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എന്താ റാങ്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സ്കൂളൊക്കെ എവിടെയാണ് കിട്ടാൻ അടുത്തൊരു ചാൻസ് എന്നൊക്കെ നമുക്ക് അതിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാനൊക്കെ സാധിക്കും. അപ്പോൾ ഇനിയും വരുന്ന അലോട്ട്മെന്റിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷനൊക്കെ ഉറപ്പായി ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും എന്താ നമ്മളുടെ ഒരു ആശംസകൾ നേരെയാണ്. അപ്പോൾ ഇനി ഇത്രയും നാളെ എന്തോ നമുക്കത് എന്തായാലും നമുക്ക് അതിനെ മാറ്റി വെക്കാം. ഇനിയും അങ്ങോട്ട് എന്താണ് നമുക്ക് ഇനിയുള്ള നമ്മളുടെ ഒരു നമ്മുടെ പ്രൊഫഷൻ ആണെങ്കിലും ജോലിയാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ ഒരു പഠിത്തത്തെ ബേസ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ തന്നെ പഠിക്കാൻ ലഭിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ് അല്ലേ ആതിര. അപ്പോൾ നമ്മുടെ സമയം 11:26 ആയിരിക്കുകയാണ്. നമുക്ക് ഏകദേശം നമ്മുടെ ഒക്കെ ഒരു വൈൻഡ് അപ്പിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു ആൻസർ നമ്മുടെ ബാബരാജൻ സാറ് പറയുകയാണ്, ഉത്തരം ക്ലോക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലോക്ക് അല്ല,
1: വളരെ ഷാർപ്പായിട്ട് ശ്രീലക്ഷ്മി പറയണം, ഒന്ന് മയത്തിൽ പറയാം ശ്രീലക്ഷ്മി.
0: നമ്മുടെ റഷീദ് ചേച്ചി കറക്റ്റ് ആൻസർ ആണ്.
1: യെസ്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസറിലേക്ക് നമ്മൾ റിവീൽ ചെയ്യാണ്. പക്ഷെ ഒരുപാട് പേര് ഏകദേശം അതിന്റെ ഒരു ആൻസർ കുസൃത ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് നമ്മൾ പലപ്പോഴും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പലർക്കും പല ആംഗിളിലുള്ള ഉത്തരങ്ങൾ ലഭിക്കാറുണ്ട്. എങ്കിലും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏകദേശം ഞാൻ ഉദ്ദേശിക്കുന്നതിനാണെന്നാണ് ചിന്തിക്കുന്നത്. ചോദ്യം ഇതാണ്, ഒരിക്കലും ഇങ്ങോട്ടെത്തേക്ക് ഒന്നും ചോദിക്കില്ല, പക്ഷെ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉത്തരം നൽകുന്ന ഒരു ആരാണ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായും അതിന് ആൻസർ
0: പറയുന്നത്,
1: അതെ, അതിന്റെ ആൻസർ ഫോൺ എന്നുള്ളതാണ് ആൻസർ. പക്ഷേ ക്ലോക്ക് ആണെങ്കിലും ജെമിനി ആണെങ്കിലും ചാറ്റ് ജിപിടി ആണെങ്കിലും അങ്ങനെ ഏകദേശം എല്ലാ, അതെ, ഗൂഗിൾ ആണെങ്കിലും എല്ലാം കറക്റ്റ് ആൻസേഴ്സ് തന്നെയാണ്. അപ്പൊ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നത്, ആദ്യം ചെയ്തിരിക്കുന്നത് രാജൻ ചേച്ചിയാണ് അല്ലേ.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ ചേച്ചിക്ക് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. കാരണം ഒരുപാട് ഉത്തരം തെറ്റിയാലും ചേച്ചി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്,
1: നമ്മുടെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ് രാജൻ ചേച്ചി. പലപ്പോഴും രാജൻ ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ 4, 5, 6 വട്ടം ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ പലരും ആണെങ്കിൽ ഒരു 2 വട്ടം ഒക്കെ ട്രൈ ചെയ്ത് തെറ്റുത്തരമാണെങ്കിൽ പിന്നെ അയക്കാറില്ല. പക്ഷെ നമ്മുടെ രാജൻ ചേച്ചി കറക്റ്റ് ആൻസർ തന്നെ കിട്ടണം. എനിക്ക് തോന്നുന്നു സ്കൂൾ ടൈമിൽ ആ ഒരു വാശി ഉണ്ടായിരുന്നു തോന്നുന്നു, മത്സരബുദ്ധി ഉള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും രാജൻ ചേച്ചി കൺഗ്രാജുലേഷൻ, അതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യത്തിന് ആദ്യം ആൻസർ ചെയ്തിരുന്നത് നമ്മുടെ ആരാണ്?
0: രാജു ചേച്ചിയാണ്. അതേപോലെ നമ്മുടെ റഷീദ ചേച്ചി, റീന ചേച്ചി അവരൊക്കെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. നമ്മുടെ ഉണ്ണി ചോദിക്കുകയാണ്, ആൻസർ പറയൂ എന്നൊക്കെ ചോദിച്ചിട്ട്
1: പറയൂ, പറഞ്ഞിരിക്കുന്നു.
0: അതെ അതെ. അപ്പൊ അതേപോലെ തന്നെ സനോജ് പറയാണ് ഷേ അടി എന്നൊക്കെ പറഞ്ഞിട്ട്.
1: അതെ അതെ, അതാ ഞാൻ പറഞ്ഞ ജണ്ട് ഹാരം എന്നിവയെല്ലാം നൽകി.
0: മാത്രല്ല, നേരിട്ടൊക്കെ തരാൻ ഇവിടെ നമ്മുടെ ശ്രോതാക്കൾ റെഡിയാണ്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, ആതിരെ കാണാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട്
1: ദിവസത്തിൽ നിന്നൊന്നും ഓണാക്കിയില്ലേ, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. യെസ് അമ്മ, നമ്മുടെ സമയം 11:28 ആയിരിക്കുന്നു.
0: അപ്പൊ നമ്മുടെ പ്രമോദ് ചേട്ടൻ്റെ പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകളൊക്കെ ഇപ്പോ വരുന്നുണ്ട്, എന്താ പ്ലേ ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ലൈവിൽ നമുക്ക് ഒരു പരിധിയുണ്ട്, ഒരു കൂടിപ്പോയാൽ ഒരു 6 പാട്ട് അല്ലെങ്കിൽ 7 അങ്ങനെ വരാറില്ല.
1: അപ്പൊ എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കൂ, ട്യൂൺ ചെയ്തുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വന. അപ്പൊ നിങ്ങളുടെ പാട്ടുകളെല്ലാം നമ്മൾ പ്ലേ ചെയ്യുക തന്നെ ചെയ്യുന്നതായിരിക്കും. ആരും നിരാശയൊന്നും പെടണ്ട, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് മാക്സിമത്തിൽ ഇടാൻ സാധിക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് പാട്ട് എന്തായാലും നമുക്ക് നമ്മുടെ നേരം, നമ്മുടെ അൽഫോൺസ് പുത്രന്റെയും നമ്മുടെ രവിൻ പോളിയുടെയും കാര്യം പറയുമ്പോൾ ഫസ്റ്റ് ഫിലിം നേരമാണ് അല്ലെ. അപ്പൊ അതിനകത്തൊരു സൂപ്പർ ഒരു സോങ് ഉണ്ട്, ഏതാണ്? ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്, ഒരു റൊമാൻറ്റിക് സോങ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. ആ ഒരു ട്രാക്കാണ് നമ്മൾ അടുത്തായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. ആ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിര, എന്നോടൊപ്പം
0: ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി

0: ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവേയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടി വരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-314, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-314, മൊബൈൽ 9446-20-27-60.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ചയുണ്ട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: நீ சூப்பர் திகிருதா, இந்த திகருக்கு ஏத்த மைனர் நாடுதா.
1: ஹாய், ஞான் ஆர்ஜி ஆதிர. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: சத்துணம் 90.4 FM. Stay tuned.
1: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി

0: ಇನ್ನು ತಾನೇ ರಿಜಿಸ್ಟರ್ ಚೆಯ್ಯು PM Suryaghar.gov.in.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ കാരണമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് മുഹമ്മദ് റിയാസ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ശക്തമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന സമീപനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി തലത്തിലും സമൂഹതലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയിൽ KSRTC ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും KSRTCയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. കള്ളപ്രചരണമാണ്. KSRTCയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം KSRTCയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരണത്തിനുള്ള വായ്പാ

0: പതിനോരായിരം കോടി രൂപയിൽ നിന്ന് 16,000 കോടി രൂപയാക്കി ഉയർത്തി. മില്ലു ഉടമകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ MSMEകളുടെ സ്വാധീനം ഏറെ വലുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയത്തിന് ശേഷമുള്ള മാർക്ക് കൂടി ഉൾപ്പെടുത്താൻ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന്. ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പാലക്കാട് വണ്ടിത്താവളത്ത് ഡെങ്കിപ്പനി ബാധിച്ച് അങ്കണവാടി ഹെൽപ്പർ മരിച്ചു. പെരുമാട്ടി കാര്യകുളം സ്വദേശി ഗീതയാണ് മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ ലഭ്യതയിലെ കുറവ് പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 90% മഴ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 ഇന്നുവരെ 186 mm മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 mm മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ ചിറ്റൂർ മേഖലകളിലാണ് കൂടുതൽ മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 387 ഉയർന്ന് 77,193 നിഫ്റ്റി 113 നേട്ടത്തിൽ 24,126 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 320 വർദ്ധിച്ച് 1,07,440 ഗ്രാമിന് 13,430 ഇന്നത്തെ വില. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ KS ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കടലുണ്ടി തീവണ്ടി അപകടം നടന്ന് 1/4 പിന്നിടുന്നു. ഇന്ന് വൈകിട്ട് ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടക്കും. 2001 June 22 ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സംബന്ധിക്കും. സംസ്ഥാനത്തെ +1 2ാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമായി. 2ാംഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ 5 ചികിത്സയിലാണ്. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ കപ്പലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ആളപായം ഇല്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടർന്നിരിക്കുകയാണ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളം

0: രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 8-ാം ഘട്ടം കണ്ണൂരിൽ അടുത്ത മാസം 13 വരെ നടക്കും. ജില്ലാ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ വീടുകളിലെത്തി മൃഗങ്ങൾക്ക് കുത്തിവയ്പ്പ് നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. തിരുവനന്തപുരം പൂജപ്പുര.
2: യു ആർ നൌ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനോ ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനോ ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര.

0: അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് UG പുനഃപരീക്ഷ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു, 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോഴുണ്ടായ നടപടികൾ ശരിയായി സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K.മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. UGC നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE +2 പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164ലും നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 107440 രൂപയും ഗ്രാമിന് 13430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 ഈജിപ്ത് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12th class പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ

0: ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87% ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. റിസൾട്ട്സ് .digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME കളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി ഗാനസല്ലാപം.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: സന്ധുനും 90.4 FM. കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്? മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: Radio Santhwanam 90.4 FM il ippol samagam. Aashayam aavishkaram അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: സമാഗമത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സമാഗമത്തിൽ എത്തിച്ചേരുന്നിരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയാണ്. അദ്ദേഹം മലയാള കവിതയിൽ തന്റേതായ കാവ്യശൈലി രൂപപ്പെടുത്തിയ വ്യക്തി കൂടിയാണ്. അതായത് സ്വന്തം ദേശനാമത്തെ തൂലികാനാമമായി സ്വീകരിച്ച വിശിഷ്ട വ്യക്തിയും കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ് ഇന്ന് സമാഗമത്തോടൊപ്പം കൂടെയുള്ളത്. നമസ്കാരം സർ.
1: നമസ്കാരം. നമസ്കാരം
0: സർ. നിരന്തരമായ സാഹിത്യ പ്രവർത്തനത്തിലൂടെ കൊല്ലം ജില്ലയിലെ ചെന്താപൂര് എന്ന ഗ്രാമത്തെയാണ് സാംസ്കാരിക ഭൂപടത്തിൽ സർ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സാറിന്റെ കൃതികളെയും സാഹിത്യ പ്രവർത്തനങ്ങളുടെയും കിട്ടിയ പുരസ്കാരങ്ങളെയും ഒപ്പം ശ്രോതാക്കൾക്കായി ഒരുപാട് കവിതകൾ ചൊല്ലി ഞങ്ങളുടെ റേഡിയോ സ്വാധനം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പുതിയ ഉണർവാകാനും സാറിനെ സമാഗമത്തിലേക്ക് ക്ഷണിക്കുകയാണ്.
1: തീർച്ചയായും തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഒരു ഗുരുവന്ദനം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.

0: നമുക്കെല്ലാ ഗുരു പരമ്പരകളെയും നമുക്ക് ഓർമ്മിച്ചുകൊണ്ട് കുറച്ച് വർത്തമാനം പറയാം.
1: അതെ സാറെ, എഴുത്തിനോടുള്ള ആഭിമുഖ്യം തോന്നിത്തുടങ്ങിയതിനെ കുറിച്ച് ആദ്യം നമുക്ക് പറഞ്ഞു തുടങ്ങാം, അതൊന്ന് വിശദീകരിക്കാമോ?
0: എൻ്റെ കുട്ടിക്കാലം ഏകാന്തതയുടെ ഒരു പിടിയിലായിരുന്നു. കാരണം ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ്റെ ഒരു കാർഷിക കുടുംബമായിരുന്നു എൻ്റേത്. അച്ഛൻ്റെ മരണശേഷം ശൂന്യമാക്കപ്പെട്ട ഒരു എല്ലാ അർത്ഥത്തിലും ഒരുപാട് ജീവിത സങ്കീർണതകൾ അനുഭവിച്ച ആ കാലഘട്ടത്തിൽ എൻ്റെ അഭയം വായനയായിരുന്നു. വായനയിലേക്ക് പോവുകയും ഗ്രന്ഥശാലയിൽ നിന്ന് പുസ്തകം എടുക്കുക, അങ്ങനെ വായിക്കാൻ സാധ്യതയുള്ള വായന കിട്ടുന്ന എല്ലാ മേഖലകളിലും ഇടപെടുന്ന ഒരു ശീലം കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ 80 എന്ന് പറയുന്നത് ഈ കഥാപ്രസംഗങ്ങളുടെ ഒരു പുഷ്കര കാലമായിരുന്നു. അതിൽ ഈ സാംബശിവന്റെ കഥ കേൾക്കുക എന്നുള്ളത് വളരെ പ്രിയപ്പെട്ട ഒരു അനുഭവമായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കഥ എവിടെയുണ്ടെങ്കിലും എത്താവുന്ന ഭാഗങ്ങളെല്ലാം പോയി കഥ കേൾക്കുന്ന ഒരു ശീലം ആ കാലത്തുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കഥ ആയിഷ എന്ന് പറയുന്ന ഒരു കഥ പേരൂർ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് കേൾക്കാനിടയായി. അപ്പോൾ അദ്ദേഹം ആ കഥ പറഞ്ഞുകൊണ്ട് തന്നെ, കഥയുടെ തുടക്കം തന്നെ ആമുഖം പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്, എൻ്റെ ഈ കഥാപ്രസംഗം കേട്ട ശേഷം നിങ്ങൾ വയലാറിൻ്റെ ഈ ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം എടുത്ത് വായിക്കണം, അതൊരനുഭവമാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ ഈ കഥ കേൾക്കുകയും അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ അടുത്തുള്ള ലൈബ്രറിയിൽ ചെന്ന് ഈ ആയിഷ എന്ന് പറയുന്ന കവിത ഖണ്ഡകാവ്യം എടുത്ത് വായിക്കുകയും ചെയ്തു. വളരെ ലളിതമായും വളരെ ശക്തമായും ഉള്ളൊരു സാമൂഹിക വിഷയമാണ് ആയിഷ എന്ന് പറയുന്നത്. പക്ഷേ ഈ ആയിഷ വായിച്ച് പലതവണ വായിച്ച് ഞാൻ വീട്ടിൽ ഇത് വായിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു കവിതയാണ്. അതിൻ്റെ പ്രചോദനത്തിൽ അറിയാതെ ഞാൻ എഴുതിപ്പോയ റോസ്ലി എന്ന് പറയുന്ന ഒരു കവിത, അതിൻ്റെ പ്രേരണയിൽ ഞാൻ അക്കാലത്ത് എഴുതുകയുണ്ടായി. ഈ പുസ്തകം വായിച്ച പ്രേരണയിൽ റോസ്ലി എന്ന് പറയുന്ന ഒരു കവിത എഴുതുകയും അതിങ്ങനെ പല പ്രസിദ്ധം കഴിച്ചു. അത് അച്ചടിച്ചൊന്നും വന്നില്ല, അത് പോയി. പക്ഷേ പിന്നീട് ആ കവിത ഞാൻ ഉപേക്ഷിച്ചു. പിന്നീട് റോസ്ലിയെ ഞാൻ ഒരുപാട് കാലം കൊണ്ടു നടന്നെങ്കിലും അതേ പേരിൽ തന്നെ ഗൗരീശപട്ടം ശങ്കരൻ നായരുടെ റോസ്ലി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ ശ്രദ്ധേയമാണ്, ഈ ആയിഷ പോലെ തന്നെ ശ്രദ്ധേയമാണ് ഈ ഗൗരീശപട്ടം ശങ്കരൻ നായരുടെ റോസ്ലി എന്ന് പറയുന്ന ഖണ്ഡകാവ്യം. അപ്പം ഞാൻ എഴുതിയ ഈ റോസ്ലിക്ക് ഈ ഗൗരീശപട്ടത്തിൻ്റെ വിഷയവുമായിട്ടൊരു ബന്ധം ഉണ്ടായി എനിക്ക് തോന്നി വായിച്ചപ്പോൾ. അപ്പം ഞാൻ ആ റോസ്ലിയെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു എഴുത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആയിഷയുടെ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വായനയും അത് ഉള്ളിലുണ്ടാക്കിയ ഒരു തരം പ്രകമ്പനവും അതിൽ നിന്നാണ് എഴുത്തിൻ്റെ ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം.
1: നമ്മളെ സ്വാധീനിച്ചു അത്രമാത്രം.
0: തീർച്ചയായിട്ടും അതൊരു അത്തരത്തിലുള്ള സാമൂഹിക വിഷയവും വളരെ ലളിതമായിട്ടും ശക്തമായിട്ടും വയലാർ എഴുതിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ആയിഷ എന്ന് പറയുന്ന ഖണ്ഡകാവ്യം.
1: അപ്പം അതിന് എത്ര വയസ്സായിരുന്നു?
0: 14 or 15 വയസ്സുണ്ടാവും.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. ആദ്യമായി പ്രസിദ്ധീകരിച്ച സാറിന്റെ ഒരു കൃതിയും ഒപ്പം അത് ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത്?
2: അങ്ങനെ ആദ്യമായിട്ടൊരു കവിത ഞാൻ അയക്കുന്നത് കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബാലകേരളം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിനാണ്.
1: ബാലസാഹിത്യ രചനകളിലൂടെ ആയിരുന്നു
2: തുടക്കം. അതെ, അച്ചടിച്ചു വരുന്നത് ബാല സാഹിത്യ രചനയാണ് ആദ്യം. എനിക്കിഷ്ടം അത് തന്നെയായിരുന്നു, എങ്കിലും തുടക്കം അതായിരുന്നില്ല എഴുതി വന്നത്. പക്ഷെ അത് ആ മേഖലയിൽ നമുക്ക് നമ്മുടെ രചനകൾ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല എന്ന് തോന്നിയപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുകയും ആ ബാലസാഹിത്യത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ബാലസാഹിത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് രചനകൾ എഴുതുകയും അയക്കുകയൊക്കെ ചെയ്തു. ധാരാളം അവിടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഈ കോട്ടയത്ത് നിന്നുള്ള ഈ ബാലകേരളത്തിൽ ഒരു നാലു വരി കവിത വളരെ മനോഹരമായിട്ട് അവരച്ചടിക്കുന്നത്. അത് വരുമോ എന്നുള്ള ഒരു ചെറിയ ഒരു കവിതയാണ്. വർണ്ണച്ചിറകുകളോടെ വാനിൽ പാറി നടക്കും പൂമ്പാറ്റെ, പതിവായി എന്നുട പൂവാടികളിൽ തേനുണ്ണാനായി വരുമോ നീ. ഒരു കുട്ടി പൂമ്പാറ്റയോട് ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് ഉള്ള വളരെ മനോഹരമായ ചിത്രമൊക്കെ ചേർത്താണ് കവിത അവർ അച്ചടിച്ചത്. പക്ഷെ അതൊരു വലിയൊരു ആവേശമായിരുന്നു. കാരണം കുട്ടിക്കവിതകൾ എഴുതി കുട്ടിക്കഥകൾ അയക്കുമ്പോഴും ഇതെല്ലാം ധാരാളം തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കവിത ഇങ്ങനെ മനോഹരമായിട്ട് അച്ചടിച്ച് കാണുക എന്ന് പറയുന്നത് വളരെ ആവേശകരമായി തോന്നുകയും തുടർന്ന് ആ മേഖലയിൽ തന്നെ കൂടുതൽ എഴുതാൻ അത് പ്രചോദനമായി.
1: സാറ്, ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു രീതിയാണോ ഇനി ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി കുഞ്ഞുങ്ങളുടെ മനസ്സുമായിട്ട് നിന്ന് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു അനുഭവമായിരിക്കാം എനിക്ക്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: അല്ല, ബാലസാഹിത്യ രചന എന്ന് പറയുന്നത് നമുക്ക് അനായാസം ചെയ്യാവുന്ന ഒരു സംഗതിയല്ല. അത് കുട്ടികളുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി വന്ന് അത് അവരുടെ മനസ്സറിഞ്ഞ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം കുട്ടികളുടെ രചന കുട്ടികൾ മാത്രമല്ല വായിക്കുന്നത്, മുതിർന്നവരും കൂടിയാണ്. മുതിർന്നവർ വായിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മുതിർന്നവർക്കും രസിക്കണം, അതേ അളവിൽ കുട്ടികൾക്കും രസിക്കണം. അപ്പോൾ രണ്ട് തലത്തിലുള്ളവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ മാത്രമാണ് ആ ബാലസാഹിത്യം രസകരമായ ഒരു അനുഭവമായി മാറുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് എഴുതി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള രചനകളോട്. കാരണം അക്കാലത്തും കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ ധാരാളം വായിച്ചു ഉള്ള ഒരു അനുഭവം ഉള്ളത് കൊണ്ട് അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കാര്യത്തിൽ ഞാൻ സൂക്ഷിച്ചിരുന്നു.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ കൊച്ചുണ്ണി എന്നൊരു നോവൽ പ്രസിദ്ധമാണ്, അതിന്റെ അനുഭവം ഒന്ന് ശ്രോതാക്കൾക്ക് വിവരിക്കാമോ?
2: രണ്ട് നോവലുകളാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിലെ ഒരു നോവലിലൊരു ദൈർഘ്യമുള്ള ഒന്നായിരുന്നു, പക്ഷെ അതെനിക്ക് അച്ചടിക്കാൻ പറ്റിയില്ല. അത് എന്റെ പഴയ വീടിന്റെ ചുവരിനോട് ചേർന്നിരുന്ന് അതില് അത് ചിതൽ പിടിച്ച് സമ്പൂർണമായിട്ട് ആ നോവൽ നശിച്ചു പോയി. ഒരവധികാലം കുട്ടികൾ ചേർന്ന് ചെയ്യുന്ന ചില സംഗതികൾ വളരെ രസകരമായി ആവിഷ്കരിച്ചിട്ടുള്ള അപ്പുവും കൂട്ടുകാരും എന്ന് പറയുന്നൊരു 10-20 അധ്യായമുള്ള ഒരു നോവലായിരുന്നു അത്. അപ്പൊ അതിനുശേഷം ആണ് ഈ കൊച്ചുണ്ണി എന്ന് പറയുന്ന നോവൽ ഞാൻ എഴുതുന്നത്. അപ്പൊ അത് എനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരനുഭവമാണ്. ഒരു കുട്ടിയും ആടും തമ്മിലുള്ള വൈകാരികമായ ഒരു ബന്ധത്തെയാണ് ആ നോവലിൽ ആവിഷ്കരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ അത് ഉപകഥാപാത്രങ്ങൾ ഒരുപാട് കടന്നു വരുന്നുണ്ട്. ഒരു അധ്യാപിക വരുന്നുണ്ട്, ഒരു സുഹൃത്ത് വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ മാതൃകയാകണം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ നോവൽ ഞാൻ എഴുതിയത്. അപ്പൊ അത് എഴുതിയ ശേഷം ഞാൻ കൊല്ലത്തെ ഒരു പ്രസിദ്ധീകരണത്തിൽ അത് കൊണ്ടുകൊടുത്തു. കുട്ടികളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ വളരെ സജീവമായിട്ട് അന്നുണ്ടായിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ കൊണ്ടുകൊടുത്തു. പക്ഷെ അവരത് വളരെ കാലം അവിടെ വെച്ചിരുന്നു. ഞാൻ ഒരിക്കൽ ഞാനത് അതിന്റെ പ്രസിദ്ധീകരണത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ പത്രാധിപരുടെ ഓഫീസിൽ ചായ ഗ്ലാസ് അതിന്റെ പുറത്ത് ഈ മാറ്റർ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാനത് തിരിച്ചു വാങ്ങുകയും ജനയുഗത്തിൽ ഉണ്ടായിരുന്ന കാർട്ടൂണിസ്റ്റും ബാലസാഹിത്യകാരനുമായിരുന്ന സോമനാഥ് സാറിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അത് ജനയുഗത്തിൽ നിന്ന് ബാലയുഗം എന്ന് പറയുന്നൊരു പ്രത്യേക കോളമുണ്ട്, കുട്ടികളുടെ രചനകളും നോവലും ഒക്കെ വരുന്ന ഒരു

0: ഭാഗമാണത്. അപ്പോൾ സാറത് വായിച്ചതിന് ശേഷം അത് കൊള്ളാമെന്ന് പറയുകയും അതിൽ 10 അധ്യായങ്ങളിലായിട്ട് വളരെ മനോഹരമായിട്ട് ആ നോവൽ അച്ചടിച്ചു വരികയും ചെയ്തു. അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യം ആ നോവലിനുണ്ടായി. അതിനുശേഷം അത് പ്രഭാത് ബുക്സ് വഴി അത് പുസ്തകമായി. അത് ഇംഗ്ലീഷിൽ അത് പ്രൊഫസർ പാലായസ് കെ നായർ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഹിന്ദി തിരുവനന്തപുരത്തുള്ള ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ആർ ഗിരിജാകുമാരി അത് ഹിന്ദിയിലേക്ക് കൊണ്ടുവന്നു. അത് ധാരാളമായി വായിക്കപ്പെട്ടു. ഏതാണ്ട് മലയാളത്തിൽ തന്നെയുണ്ട് 9 പതിപ്പുകൾ ആ പുസ്തകം ഇറങ്ങി. ഇപ്പോൾ അതിന് പതിപ്പില്ല. പക്ഷെ അതൊരു ഒരു വലിയ അനുഭവമായിരുന്നു ആ നോവൽ. കാരണം അത് ഒരു കുട്ടികളും ടീച്ചറും സുഹൃത്തുക്കളും ഒക്കെ എങ്ങനെയായിരിക്കണമെന്ന് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു മാതൃകയാക്കാവുന്ന ഒരു കുട്ടിയുടെ ജീവിതമാണ് ആടുമായിട്ടുള്ള ആത്മബന്ധത്തിന്റെ കഥയിലൂടെ ഞാൻ അതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. ചില ഒരു കാര്യം, കുറച്ചു നേരമായിട്ട് നമ്മള് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. വളരെ നന്നായി കവിതയൊക്കെ ചൊല്ലുന്ന ആളാണ്. അപ്പം പെണ്ണൊഴിഞ്ഞ വീട്, സ്വാഗതം, വിരുന്നുകാർ, പൊറുതിപ്പാട്ട്, സഞ്ജയന ഉത്സവം, ആതുരാലയം, പിന്നെ 20-ാം നൂറ്റാണ്ടിന് ഒരു അന്ത്യക്കുറിപ്പ്, ഇങ്ങനെ നിരവധി ശ്രദ്ധേയമായ കവിതകൾ. അതിൽ സാറിന് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കവിതയാണ് പെണ്ണൊഴിഞ്ഞ വീട് എന്ന കവിത. അപ്പം അതൊന്ന് നമുക്ക് ശ്രോതാക്കൾക്ക് സാറിന് ചൊല്ലാൻ കഴിയുമോ?
2: തീർച്ചയായിട്ടും. പെണ്ണൊഴിഞ്ഞ വീട് വളരെ ശ്ലാഘിക്കപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ്. കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഈ കവിത ചൊല്ലിക്കേട്ടതിൽ ചിലർ എൻ്റെ അടുത്ത് വരികയും എൻ്റെ കൈ പിടിച്ചവർ ചുംബിക്കുകയും ചെയ്ത സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ജീവിതത്തിൽ, അവരുടെ ജീവിതത്തിൽ സ്ത്രീയുടെ, ഭാര്യയുടെ അഭാവം കൊണ്ട് അവരുടെ വീടുകളിൽ അവരനുഭവിച്ചതിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഈ കവിതയിലുണ്ട്. ഇത് വല്ലാതെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരത്, അങ്ങനെ ഒരു അനുഭവത്തിന് ഞാൻ സാക്ഷിയായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കവിതയോട് പലതരത്തിൽ എനിക്ക് ബന്ധമുള്ളതുകൊണ്ടും വളരെ ഇഷ്ടം തോന്നിയ, എഴുതിയ കവിതകളിൽ വളരെ ഇഷ്ടം തോന്നിയ ഒരു കവിതയായതുകൊണ്ടും ഈ കവിത ചൊല്ലുന്നതിൽ സന്തോഷമുണ്ട്. ഞാനത് ചൊല്ലാം. പെണ്ണൊഴിഞ്ഞ വീട്.

0: ഗർജയിൽ ഉഗ്രസ്ഫോടനങ്ങൾ പിറക്കും, പകലിരവുകൾ ഭീഭത്സമാകും. കിനാവുകൾ കയർക്കിണർ പാളങ്ങൾ കണ്ട് പിടഞ്ഞു പിടഞ്ഞു കുണരും. പെണ്ണൊഴിഞ്ഞ വീടെങ്ങനെ, പെണ്ണൊഴിഞ്ഞ വീടിങ്ങനെ. കവിത എങ്ങനെയാണ് അവസാനിക്കുന്നത്?
1: വളരെ മനോഹരമായിരുന്നു.
2: സമാഗമത്തിൽ ചെറിയൊരിടവേള.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. സമാഗമത്തിൽ ഇന്ന് നമ്മോടൊപ്പം കൂടെയുള്ളത് ഏകദേശം 40 വർഷമായി കാവ്യലോകത്തിന്റെ ചെറുതും വലുതുമായ വഴികളിലൂടെ യാത്ര നടത്തുന്ന പ്രശസ്ത കവിയും ബാലസാഹിത്യകാരനുമായ ശ്രീ മണി കെ ചെന്താപൂരാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, അതായത് ശ്രോതാക്കൾക്ക് അറിയാനുള്ള ഒരു കാര്യം, പാരമ്പര്യത്തിന്റെ ഒരു പിൻബലം സാറിന്റെ ഈ എഴുത്തുവഴികളിൽ

0: എവിടെയെങ്കിലും സ്പർശിച്ചിട്ടുണ്ടായിരുന്നോ?
1: ഇല്ല, പാരമ്പര്യത്തിന്റെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാന്നിധ്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് വായനയുടെയും ചിന്തയുടെയും, വേണമെങ്കിൽ പൂർവജന്മ എന്തെങ്കിലും സുഹൃതം എന്ന് പറയാവുന്ന വഴിയിലൂടെയുള്ള ഒരു അനുഭവം മാത്രമാണ് എനിക്ക് അക്കാര്യത്തിലുള്ളത്.
0: അതായത് നിരവധി പുരസ്കാരങ്ങൾ, ഒരുപാട് മഹാകവി പാലാ പുരസ്കാരം, വിവേകാനന്ദ പ്രതിഭാ പുരസ്കാരം, അരുവിപ്പുറം സ്മാരക പുരസ്കാരം, ബാലസാഹിത്യ അക്കാദമി സമ്മാനം, ബാലസാഹിത്യ പുരസ്കാരം, പിന്നെ ഈ അടുത്ത് കുഞ്ഞുണ്ണി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പുരസ്കാര നേട്ടങ്ങളെ കുറിച്ചൊക്കെ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു?
1: എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം പുരസ്കാരങ്ങൾ അല്ലല്ലോ, നമ്മുടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ, ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, നമുക്ക് ചില നില, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ചില നിലപാടുകളാണ് നമ്മുടെ എഴുത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അത് നമ്മുടെ ജീവിതവും നമ്മുടെ അനുഭവങ്ങളും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് നൽകുന്നൊരു ദിശാബോധമുണ്ട്. അത് നമ്മൾ പ്രധാനമായിട്ടും പ്രകടിപ്പിക്കുകയാണ് പലപ്പോഴും എഴുത്തിലൂടെ ചെയ്യുന്നത്. നമ്മുടെ സാമൂഹിക ജീവി എന്ന നിലയിലുള്ള സാമൂഹിക ധർമ്മമാണ് എഴുത്തിലൂടെ പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഈ പുരസ്കാരങ്ങൾ അതിൻ്റെ വഴികളിൽ നമുക്ക് പ്രചോദനമാകുന്ന ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയ സംഗതിയായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല. തീർച്ചയായും അത് കിട്ടുന്നത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ പലപ്പോഴും ഈ പുസ്തകങ്ങൾ അവാർഡുകൾക്ക് അയക്കുന്ന കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഞാനത് കാണുന്ന ചിലതിനൊക്കെ അയക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ചും ക്യാഷ് അവാർഡുള്ളതാണെങ്കിലേ ഞാൻ അയക്കുകയുള്ളൂ. കാരണം കാശിൻ്റെ ആവശ്യമുള്ള ആളാണ് ഞാൻ. എഴുത്തുകൊണ്ട് പൂർണ്ണമായിട്ടും ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ, സ്വതന്ത്രനായിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കുന്ന അവാർഡുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അത്തരം വഴികളിൽ എത്തിച്ചേർന്ന സംഗതികളാണ്. അതിലേറ്റവും സന്തോഷം തരുന്നത് ഈ കുഞ്ഞുണ്ണി മാഷിൻ്റെ പേരിലുള്ള അവാർഡാണ്. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത്, ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന, എന്നെയും ഇഷ്ടപ്പെട്ടിരുന്ന മാഷിൻ്റെ പേരിലുള്ള ആ അവാർഡ് വളരെ സന്തോഷം തരുന്ന ഒരു അനുഭവമായിരുന്നു. അത് കൊല്ലത്ത് വെച്ചിട്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് അതിൻ്റെ സംഘാടകർ ആ സമ്മാനം എനിക്ക് തന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു സംഗതി. അതിലേറ്റവും പ്രധാനം എനിക്ക് സന്തോഷം തോന്നിയത്, നമ്മൾ എഴുതുന്നത്, നമ്മൾ ആനുകാലികങ്ങളിൽ എഴുതുന്നതും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്കപ്പുറം ഇരുന്ന ആരൊക്കെയോ ശ്രദ്ധിക്കുന്നു എന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് ആ അവാർഡിലൂടെ, ആ അവാർഡ് പ്രഖ്യാപനത്തിലൂടെ അത് സ്വീകരിക്കുമ്പോഴും അത് ഒക്കെ എനിക്ക് തോന്നിയൊരു മറ്റൊരു സന്തോഷകരമായ അനുഭവം.
0: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. കുഞ്ഞുണ്ണി മാഷിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്?
2: ഞാൻ മാഷിനെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നന്നായിട്ട് എഴുത്ത് ഒത്തുകൾ മാഷുമായിട്ടുണ്ടായിരുന്നു. കത്തെനിക്ക് അയക്കാറുണ്ടായിരുന്നു, ഞാൻ മാഷിനും അയക്കാറുണ്ടായിരുന്നു. മാഷ് മാതൃഭൂമിയിൽ ബാലവേദി കുട്ടികളുടെ ഒരു പേജ് കൈകാര്യം ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് ഞാൻ ധാരാളം കവിതകൾ അയച്ചിട്ടുണ്ട്. അപ്പം മാഷ് അത് ചില കവിതകൾ തിരുത്തി അയച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് പ്രതിഫലവും കിട്ടിയിട്ടുണ്ട്. അപ്പം മാഷ് തിരുത്തി കൊടുത്ത ഒരു കവിത എനിക്ക് ഓർമ്മ വരുന്നത് ഇട്ടാപാട്ട് എന്നൊരു കവിതയുണ്ട്. അത് കുട്ടി ബാലസാഹിത്യ ഒരു രചനയായിട്ടുള്ളൊരു ഇതാണ്. ഓട്ടയിലിരിക്കുന്ന ഒരിട്ട, ഓട്ട വിട്ടിറങ്ങാത്തൊരിട്ട, ഓട്ടതൻ മുകളിലിരുന്നാൽ മൂട്ടിൽ കടിക്കും ഇട്ട മൂട്ട. ഇത് ഞാൻ എഴുതിയിൽ നിന്ന് കുറച്ചുകൂടി രസകരമായിട്ട് മാഷ് തിരുത്തി മാതൃഭൂമിയുടെ ബാലപംക്തിയിൽ ഉപയോഗിച്ച കവിതയാണ്. അതുപോലെ വേറെയും ചില കവിതകൾ മാഷ് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. എങ്കിലും ബാലയുഗത്തിൽ ഒരുപാട് കവിതകൾ വന്നിട്ടുണ്ട്. മാഷ് കത്തയച്ചിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഒരിക്കൽ ഒരു സമ്മേളനത്തിന് വന്നപ്പോഴാണ് മാഷിനെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഉള്ള ഒരു സന്ദർഭവും ജീവിച്ചിരിക്കെ ഉണ്ടായിട്ടുണ്ട്.
1: സാറ് പറഞ്ഞു വന്നതിൽ നിന്നുള്ള ഉരുത്തിരിഞ്ഞൊരു ചോദ്യമാണ് പെട്ടെന്ന് മനസ്സിലെത്തിയത്. തുറന്നു പറച്ചിലുകൾ എവിടെയെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ നേരിട്ടതായിട്ട് ഉണ്ടോ?
2: തുറന്ന പറച്ചിലുകൾ കൂടുതൽ ഞാൻ ലേഖനങ്ങളിലാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചിന്തകളെ വളരെ ശക്തമായിട്ട്
1: സമകാലിക
2: വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് കാലം വിചാരം ജീവിതം എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര ലേഖനങ്ങളുടെ സമാഹാരത്തിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അത് വായിച്ച ശേഷം എനിക്ക് രസകരമായിട്ട് തോന്നിയത് ഒരിക്കൽ തമ്പി സാറ് ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ എൻ്റെ ചില എഴുത്തുകൾ വായിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാർ ഒരിക്കൽ എന്നോട് ചോദിച്ചത് ഈ മണി എഴുതുന്നതൊക്കെ ഭാര്യ വായിക്കാറുണ്ടോ എന്ന് ചോദിച്ചത്. നമ്മുടെ സാർ വായിക്കാറുണ്ട് എങ്കിലും അത്ര വലിയ ശല്യമൊന്നുമില്ല. പക്ഷെ അത് അങ്ങനെ പറയാൻ കാര്യം അത്തരത്തിലുള്ള കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ വളരെ കൃത്യമായിട്ട് ധൈര്യമായിട്ട് എഴുതിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കുടുംബജീവിതത്തിൻ്റെ അല്ല സാമൂഹികപരമായി ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് ആ ലേഖനങ്ങളിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ സംഗതികൾ വന്നിട്ടുള്ളതല്ലാതെ നമുക്ക് അങ്ങനെ മറ്റ് വിമർശനാത്മകമായിട്ട് ഉള്ള സംഗതി വന്നിട്ടില്ല.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സർ, പുസ്തക പ്രസാധന രംഗത്ത് എത്ര വർഷമായിട്ടുണ്ട്? അതിനെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ?
2: പുസ്തക പ്രസാധനവും അതോടൊപ്പം തന്നെ മാസികയും, ഗ്രാമം എന്ന പേരിലൊരു മാസിക ഉണ്ടായിരുന്നു. ആദ്യത് നാളെ ബുക്സ് ബുള്ളറ്റിൻ, നാളെ ബുക്സ് എന്നായിരുന്നു ആദ്യം ഞാനത് പുസ്തക പ്രസാധനത്തിൻ്റെ ഒരു പേര് കൊടുത്തിരുന്നത്. പിന്നീടാണ് ഗ്രാമമായത്. ഗ്രാമം മാസികയും പുസ്തക അച്ചടിയും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് രണ്ടും ഞാൻ കൊണ്ടുവന്നത് ഒരു പുസ്തക പ്രസാധകനായി മാറണം അല്ലെങ്കിൽ ഒരു പത്രാധിപരായി മാറണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടല്ല. മാസികേണ്ട 20 വർഷം വരെ ഞാനത് ലിറ്റിൽ മാഗസിനായിട്ട് പ്രസിദ്ധീകരിച്ചു. പക്ഷേ എൻ്റെ എഴുത്തിനെ എനിക്ക് കൊണ്ടുവരാൻ, പുറത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ കണ്ട രണ്ട് മാധ്യമങ്ങളായിരുന്നു പുസ്തക പ്രസാധനവും മാസികയും. കാരണം എനിക്ക് എൻ്റെ സ്വയം എഴുത്തിനെ എനിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച രണ്ട് മാധ്യമങ്ങളായിരുന്നു അത്. പക്ഷേ എനിക്കൊരിക്കലും ഒരു പ്രസാധകനായി തീരണമെന്നുമില്ല, ഒരു പത്രാധിപരായി തീരണമെന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കൊരു എഴുത്തുകാരനായി മാറണം.

0: മൂർഖൻ എന്ന പേരിൽ തന്നെയാണ് ആ കഥ അന്ന് പ്രസിദ്ധീകരിച്ചത്. അത് ഈ ഉത്ര എന്ന് പറയുന്ന സംഭവം നടക്കുന്നതിന് 14 വർഷം മുൻപ് ആണ് ആ കഥ വനിത മനോരമയുടെ വനിതാ മാസികയിൽ അച്ചടിച്ചു വരുന്നത്. വളരെ മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ കൊടുത്ത്
1: എങ്ങനെ രൂപപ്പെട്ടു വന്നു അത്തരം ഒരു കഥ രൂപപ്പെട്ട പശ്ചാത്തലം, അല്ലെങ്കിൽ അതിനിടയായ ഒരു സാഹചര്യം എന്തെങ്കിലും?
0: സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പത്രങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വായിക്കുന്ന ആളാണ്. അതിൽ പ്രത്യേകിച്ചും ഈ കൊലപാതകങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുകയും സ്വയം തന്നെ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത്, എന്ത് കാരണം കൊണ്ടാവുമോ എന്നുള്ളത് സ്വയം തന്നെ ഞാൻ തന്നെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അക്കാലങ്ങളിൽ കൊലപാതക ഒരു വലിയൊരു പരമ്പര തന്നെ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചു വരുന്നിടത്താണ് ഇങ്ങനൊരു പ്രമേയം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അത് ജീവിതത്തിലും ഓരോ മനുഷ്യനും ഒരൊക്കെ സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ചിന്തിക്കുക, ജീവിതത്തിൻ്റെ ആ കഥയിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ സങ്കീർണതകളിൽ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുവാനോ കൊല്ലാനോ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു പോകാത്ത ആരും ഉണ്ടാകില്ല എന്നൊരു ഭാഗം ഞാൻ ആ കഥയിൽ തന്നെ പറയുന്നുണ്ട്. ജീവിതത്തിന്റെ സങ്കീർണതകളിലാണ്, ജീവിതത്തിന്റെ നിസ്സഹായതകളിലും സങ്കീർണതകളിലും സ്വന്തം ഭാര്യയെ പോലും ഇല്ലായ്മ ചെയ്യാൻ ആരും ചിന്തിച്ചു പോകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുന്നത്. ഒരുപക്ഷെ ഞാനും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഇത്തരം വാർത്തകളിലൂടെ വരുമ്പോൾ ഒരു കൊലപാതകം വ്യത്യസ്തമായിട്ട് ഒരു കൊലപാതകമായി ഇരിക്കുകയും വേണം, എന്നാൽ അത് സ്വാഭാവിക മരണമായി മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഒരു കഥാപാത്രം ചിന്തിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു ആശയമാണ് ഞാൻ അതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തത്. അപ്പൊ അങ്ങനെയാണ് ഈ മൂർഖൻ എഴുതുന്നത്. ആ മൂർഖൻ എന്ന് പറയുന്ന ആ കഥയിലെ അതേ രീതിയിൽ തന്നെയാണ് ഈ ഉത്രയുടെ ഭർത്താവ് പലപ്പോഴും ചിന്തിക്കുന്നത്. ചിന്തിച്ച് ഈ പാമ്പിനെ ആ കഥയിൽ പാമ്പിനെ വില കൊടുത്ത് വാങ്ങുന്നത് പോലെ തന്നെയാണ് ഇവിടെയും പാമ്പിനെ വില കൊടുത്ത് വാങ്ങി ഈ കുട്ടിയെ കൊല്ലാൻ ശ്രമിക്കുന്നത്. കഥയിലും വേറെ കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കഥയിൽ പെൺകുട്ടി മരിക്കുന്നില്ല, ഇവിടെ ജീവിതത്തിൽ മരിക്കുന്നു എന്നൊരു വ്യത്യാസമുണ്ട്. പക്ഷെ കഥയിൽ നമ്മളത് കൊണ്ടുവരുന്നത് കഥയ്ക്ക് വലിയൊരു മാനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കഥയിൽ ഈ കഥാപാത്രം ഈ പെൺകുട്ടിയെ കൊല്ലുന്നതിന് വേണ്ടി മുറിയിലേക്ക് പാമ്പിനെ കടത്തിവിടുന്നു. എന്നിട്ട് അദ്ദേഹം നഗരത്തിൽ പോയി അവിടെ ലോഡ്ജിൽ താമസിച്ച് പിറ്റേന്ന് രാവിലെ ഭാര്യ മരിച്ചു കാണുമെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് സന്തോഷിച്ചും സങ്കടപ്പെട്ടും ഒക്കെ വീട്ടിൽ വരുമ്പോൾ മുറ്റമടിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയാണ് ഇയാൾ കഥയിൽ കാണുന്നത്. പിന്നീട് ഇയാൾ വളരെ പുതിയൊരു സംഘർഷത്തിലേക്കാണ് മാറുന്നത്. ഈ പാമ്പ് എവിടെ പോയി? കാരണം മുറിയിലേക്കാണ് ഇയാൾ ഓവിലൂടെ കടത്തിവിട്ടത്, മുറിയിലേക്കാണ് ഈ പാമ്പിനെ കടത്തിവിട്ടത്. ഈ പാമ്പ് ഇങ്ങോട്ട് പോയിരിക്കണം എന്നുള്ള ആശങ്കയിൽ ഈ ഭാര്യയോടൊത്ത് പോകുമ്പോഴും പിന്നീട് അന്വേഷണമാണ് ഇയാൾ ഈ പാമ്പിനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ ചുരുക്കത്തിൽ അന്ന് രാത്രിയിൽ പിന്നീട് ഇയാളെ ഈ ഭാര്യയോടത്ത് പറയാനും വയ്യ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിൽ പെടുകയും രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഭാര്യയോടൊപ്പം ചേർന്ന് ഇയാള് ഭാര്യയെ ഇറുകെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന ആ ഒരു എൻഡിങ്ങിലാണ് ഈ കഥ അവസാനിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാ പാപങ്ങളും ഇയാളെ ഈ ഭാര്യയ്ക്ക് മുന്നിൽ അടിയറ വെച്ച് ഭാര്യയുടെ മഹത്വം തിരിച്ചറിയുന്ന എന്റെ അഭയമാണ് ഇവൾ എന്ന് ഇയാൾ സ്വയം തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കഥയുടെ അവസാനം. സ്ത്രീയുടെ മഹത്വത്തെ നമ്മൾ ഉയർത്തി കാണിക്കുന്ന അവസ്ഥയിലാണ് കഥയിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത്. പക്ഷെ ജീവിതത്തിൽ ഈ സംഭവത്തിൽ കുട്ടി മരണപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. അതായത് ആ കഥ അത്തരത്തിൽ വളരെ ശ്രദ്ധിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഭാവനകൾ ഇങ്ങനെയൊക്കെ യാഥാർത്ഥ്യങ്ങളായി വരുന്നത് നമ്മളെ അമ്പരപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്.
1: സമാഗമത്തിൽ ചെറിയൊരു ഇടവേള.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: തിരികെ വരാം സമാഗമത്തിലേക്ക്. ഇന്ന് സമാഗമത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത കവിയും പുസ്തക പ്രസാധകനും ഒക്കെയായ ശ്രീ മണി കെ ചെന്താപൂരാണ്. സാറിന്റെ എഴുത്തിൽ ഈ വീടും നാടും ഈ ചെന്താപൂർ എന്ന പ്രദേശവും ഒക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അവയൊക്കെ നാടിന്റെ ആ വ്യക്തികളൊക്കെ സാറിനെ എഴുത്തിൽ പ്രോത്സാഹനം ചെലുത്തിയിട്ടുണ്ടോ? അവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനം ഒക്കെ എന്താണ്?
2: എഴുത്തിന് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വലിയൊരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നാടും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ അതിലൊന്നും അതൊന്നുമല്ല, നാടോ വീടോ ഒന്നുമല്ല നമുക്ക് നമ്മുടെ മുന്നിലുള്ളത്. എനിക്ക് പരിഗണനയേക്കാൾ എനിക്ക് അവഗണനകളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം എന്നെ പ്രചോദിപ്പിക്കുന്ന പലപ്പോഴും ഈ അവഗണനകളാണ്.
1: മുന്നോട്ട്
2: വരാന് നമ്മുടെ കരുത്ത് പ്രകടിപ്പിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഊർജ്ജം നൽകുന്നത് പരിഗണനകളേക്കാൾ പരിഗണന ഇല്ലായ്മയാണ്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എനിക്കൊരു നിരാശ തോന്നാറേയില്ല. പക്ഷെ നാടും നാട്ടു പരിസരങ്ങളും നാട്ടിലെ കഥാപാത്ര സമാനമായ ആളുകളും അവരുടെ ജീവിതവും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അതൊക്കെ കഥയുടെയും കവിതയുടെയും ഭാഗമായിട്ട് പലപ്പോഴും ഞാൻ പല രൂപത്തിൽ ആവിഷ്കരിച്ചിട്ടും ഉണ്ട്.
1: സമാഗമത്തിൽ ഈ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച സമാഗമം എന്ന ഈ പരിപാടിയിൽ ശ്രീ മണി കെ ചെന്താപൂരിലെ ബാക്കി വിശേഷങ്ങളുമായി ഞാൻ ശ്രോതാക്കളിലേക്ക് എത്താം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ.

ഡിപ്പാണ്. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: 90.4 FM. Stay tuned.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സംഗീത അധ്യാപകനായ ശ്രീ കുമ്മനം ശശികുമാറുമായിട്ടുള്ള പ്രത്യേക അഭിമുഖം. അവതരണം പി ജയചന്ദ്രൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം, ഞാൻ ജയചന്ദ്രൻ. റേഡിയോ സാന്ത്വനം 90.4 FM-ലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ളത് കോട്ടയം കുമ്മനം സ്വദേശി ശ്രീ ശശികുമാർ അവർകളാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ സംഗീത ലോകത്ത് ഒരു സംഗീതത്തിൻ്റെ ഉപാസകനും പ്രചാരകനും ഒക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ശശികുമാർ സാറിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. സാർ, ഈ അരനൂറ്റാണ്ട് കാലമായിട്ട് നമ്മുടെ സംഗീത ലോകത്ത് എല്ലാ നിലയിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണല്ലോ താങ്കൾ. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നമ്മുടെ സംഗീതത്തിന് മനുഷ്യൻ്റെ ജീവിതവുമായിട്ടുള്ളൊരു ബന്ധം അതൊന്ന് വിശദീകരിക്കാവോ?
3: തീർച്ചയായിട്ടും അത് വിശദീകരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം സംഗീതത്തിൻ്റെ ഉൽപ്പത്തി മുതൽ സംഗീത ശാസ്ത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ശാസ്ത്രത്തിലും അതിനപ്പുറയും ശാസ്ത്രത്തിനപ്പുറം സത്യങ്ങളുണ്ടല്ലോ. ഈ സത്യങ്ങളെല്ലാം കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്കും പ്രാചീന കാലഘട്ടത്തിൽ നിന്നാണ് സംഗീതത്തിൻ്റെ വികസനം മനുഷ്യരിലേക്ക് കടന്നു വന്നത്. അതായത് ഭാഷയുണ്ടാകുന്നതിന് മുമ്പ് സംഗീതം രൂപപ്പെട്ടു എന്ന് തന്നെ പറയാം. ആദ്യ മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ അവർ കൂട്ടായിട്ടുള്ള കായികാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു, പാർപ്പിട സൗകര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ പാർപ്പിട സൗകര്യം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ മരങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗം, വലിയ കല്ലുകൾ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂട്ടായിട്ട് യജ്ഞം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂട്ടായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഈ വലിയ കഠിന പ്രവർത്തനത്തിൻ്റെ എന്നെ ലഘൂകരിക്കുന്നതിന് വേണ്ടി അവർ ശബ്ദം റിയാക്ട് ചെയ്തിരുന്നു. ആയാസം കുറയ്ക്കാൻ വേണ്ടി, അതായത് തുണി വീശി അലക്കുന്ന അലക്കുകാരൻ എന്ന് വെക്കും. അതുപോലെ തന്നെ ഭാരം കയറ്റുമ്പോൾ അവര് ഹോയ്
2: ഐലസ,
3: ഹോയ് ഹോയ് ഹോയ് എന്ന ഐലസ എന്നൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു വ്യത്യാസം, ഹോയ് ഹോയ്. ആദ്യം അത് വെറും ഹൊയ് ഹൊയ് എന്നല്ല, ഹൊയ് ഹൊയ് ഹൊയ് എന്നായിരിക്കും. പക്ഷെ കുറച്ച് കാലങ്ങൾ കൊണ്ടാണ് ഹൊയ് ഹൊയ് ഹൊയ് ഹൊയ്
2: എന്ന ഒരു താളബോധം,
3: ആ ശബ്ദ വ്യത്യാസം വന്നു, താളബോധം വന്നു. ഈ ഈ ഡെവലപ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ സംഗീതത്തിലേക്കുള്ള ഒരു വഴിത്തിരിവായി തീരുമാനിക്കാം. പിന്നീട് പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വന്ന് എന്ന് പറഞ്ഞാൽ ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സംഗീതം ആവിർഭവിച്ചിരുന്നു എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഗീതത്തിലേക്ക് വരാനുള്ള ഒരു വലിയ മാറ്റങ്ങളുടെ തുടക്കം മാത്രമേ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളൂ.
2: ഈ ലോകത്ത് എല്ലാ ഭാഷകളിലും എല്ലാ സമൂഹത്തിലും ഒരു സംഗീതം കാണുമല്ലോ അവരുടേതായിട്ടുള്ള. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും ഒരു തനതായിട്ടുള്ള ഒരു സംഗീത ശാഖയുണ്ടോ?
3: പൊതുവേ ഇന്ത്യയിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പിന്നെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംഗീതം എന്ന് പറയുന്ന, അതായത് കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു കിടന്ന ഒരു സംഗീത സമ്പ്രദായവും, പിന്നെ അതിനപ്പുറത്തോട്ട് പോയ മറ്റൊരു സമ്പ്രദായവും, മറ്റൊന്ന് ഈ മുഗൾ സാമ്രാജ്യത്തിൻ്റെ
2: കർണാട്ടിക് സംഗീതമെന്നും ഹിന്ദുസ്ഥാനി സംഗീതമെന്നും പറയുന്നത്.
3: അതെ അതെ, അതായത് ഇന്ത്യയിലെ സംഗീതത്തെ രണ്ടായിട്ട് വിഭജിക്കാം. അതായത് ഒന്ന് ഹിന്ദുസ്ഥാനി സംഗീതവും രണ്ട് കർണാടക സംഗീതവും. ഇത് കേരളവും കർണാടകവും തമിഴ്നാടും ഒന്നും ആക്രമണങ്ങൾക്കൊന്നും ഇരയായിരുന്നില്ല. പക്ഷേ പല ഭരണമാറ്റങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയായത് മറ്റുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പം ആദ്യം ഒരേ സമ്പ്രദായം നിലനിന്നിരുന്നെങ്കിൽ പോലും ആ മാറ്റങ്ങളിലൂടെ ഇവിടെ ഈ പൊതുവായ ഒരു സംഗീത സമ്പ്രദായം നിലനിന്നു. അതായത് തമിഴ്നാടിനും ആന്ധ്രാപ്രദേശിനും
2: കേരളത്തിലും

0: ഒക്കെ, അത് കർണാടക സംഗീതം എന്ന് നമ്മൾ പറയപ്പെടുകയും മറ്റേത് ഹിന്ദുസ്ഥാനി സംഗീതം എന്നുള്ള രീതിയിൽ രൂപപ്പെടുകയും ചെയ്തു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിച്ച ചില കാര്യങ്ങളാണ്. കൂടുതൽ ആധികാരികതയോടുകൂടി നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ ഊന്നി പറയാൻ
1: ഇല്ല,
0: പരിമിതികളുണ്ട്.
1: ഈ കർണാട്ടിക് സംഗീതം എന്ന് പറയുമ്പോൾ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഗീതശാഖ,
0: അതെ,
1: മറ്റേത് ഹിന്ദുസ്ഥാനി സംഗീതം,
0: അതെ.
1: അപ്പം ഇതിൽ തന്നെ ഈ സ്റ്റേറ്റ് വൈസ് ആയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിന് തമിഴ്നാട്ടിന് കർണാടകത്തിന് ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഒരു സംഗീത രൂപമുണ്ട്. ഇപ്പം ഞാൻ എവിടെയോ വായിച്ചു ഓർക്കുന്നു, കേരളത്തിൻ്റെ സംഗീത രൂപം എന്ന് പറയുന്നത് ഈ സോപാനത്ത് പാട്ടാണെന്ന്. അത് വല്ല വാസ്തവമാണോ?
0: കേരളത്തിൽ സോപാനം സംഗീതം കേരളത്തിലല്ല ശരിക്കും പറഞ്ഞാൽ ഉടലെടുക്കുന്നത്, ഒറീസയിലാണ്. അതായത് ഇതിൻ്റെ 11-ാം നൂറ്റാണ്ടിൽ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് കേൾക്കുന്ന ഈ സോപാന സംഗീതം രൂപപ്പെടുന്നത് എന്ന് പറയാം. അതായത് ഒരു ഡെവലപ്മെൻറ്റും ഇല്ലായിരുന്നൊരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ നൂറ്റാണ്ട് ഏതാണെന്ന് നമുക്കറിയാം. പക്ഷേ 11-ാം നൂറ്റാണ്ടിൽ എന്തായിരുന്നു ഡെവലപ്മെൻ്റ് എന്നുള്ള കാര്യം നമുക്കും അറിയാം, നമുക്ക് ചിന്തിക്കാനുള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വലിയ ഒരു സംഗീതജ്ഞനായിരുന്നു ജയദേവർ, ഗീതാഗോവിന്ദം രചിച്ച ജയദേവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്നായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്നായിരുന്നു സോപാനത്തെ സംഗീതത്തിൻ്റെ വളർച്ച എന്നാണ് എന്നെപ്പോലെയുള്ള ഒരാളിനെ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ. കാരണം അന്ന് ഒരു ഡെവലപ്മെൻറ്റും ഇല്ല, ഒരു ഡെവലപ്മെൻറ്റും ഒരു വികസനങ്ങളും ഒന്നിനും ഇല്ലാത്ത പോലെ തന്നെ സംഗീതത്തിലും ഇല്ലായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് 17-ാം നൂറ്റാണ്ടിൽ ആണ് ത്യാഗരായ സ്വാമികളുടെയും മുത്തുസ്വാമി ദേശികളുടെയും ശ്യാമശാസ്ത്രികളുടെയും അതുപോലെ തന്നെ സ്വാതിരിനാളിൻ്റെ ഒരു കാലഘട്ടം വരുമ്പോഴത്തേക്കിനാണ് സംഗീതത്തിൽ വികസനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 11-ാം നൂറ്റാണ്ടിൽ എഴുതിയ ജയദേവരുടെ അഷ്ടപതി പോലും സംഗീതപരമായി വളർച്ച പ്രാപിക്കുന്നത് സ്വാതിരിനാളിൻ്റെയും ചെമ്മാങ്കുടി സ്വാമിയുടെയൊക്കെ കാലഘട്ടത്താണ്. അപ്പം അന്ന് തുടങ്ങി എന്നുള്ളത് ശരിയാണ്, അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ചരിത്രം.
1: മനുഷ്യൻ്റെ ഈ സ്വഭാവ രൂപീകരണത്തിന് പൊതുവെ ഈ കലയ്ക്കൊരു വലിയ പ്രാധാന്യമുണ്ട്. അപ്പം അതിൽ തന്നെ സംഗീതത്തിന് കുറേ കൂടെ പ്രാധാന്യം ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണത്തെ ഏത് രീതിയിൽ ഈ സംഗീതകല സ്വാധീനിക്കുന്നു എന്ന് പറയുമോ?
0: അതായത് ഏകാഗ്രത ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു കലയാണ് സംഗീതം എന്ന് പറയുന്ന കല. സംഗീതം മാത്രമല്ല, കലകളെല്ലാം തന്നെ അങ്ങനെയാണ്. ഇത് വളരെ നമ്മുടെ മനസ്സിനെ സമന്വയിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ എല്ലാ കലകളിലുമുണ്ട്, അതുപോലെ തന്നെ സംഗീതത്തിലുമുണ്ട്. അതായത് ഒരു കുട്ടി പാടുമ്പോൾ ശ്രുതി എന്ന് പറയുന്നൊരു സംഗതിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രുതി എന്ന് പറയുന്ന ഒരു സംഗീതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത് കാണാപ്പാടം, ഞാൻ എന്താ പാടുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കാണാപ്പാടം ഉണ്ടെങ്കിലല്ലേ പാടാനെ കൊള്ളൂ. അപ്പോൾ ശ്രുതി ഉണ്ടാവണം, കാണാപ്പാടം ഉണ്ടാകണം. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞുകൊണ്ട് മാത്രം പാട്ടാവില്ല, സ്വരസ്ഥാനങ്ങൾ ശരിയായിരിക്കണം, രാഗം രാഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ഇങ്ങനെ 3-4 ഘടകങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് നയിക്കുന്ന ഒരു തലച്ചോറ് പ്രവർത്തിക്കുമ്പോഴാണ് അതിനകത്തൊരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വ്യക്തികളുടെ സ്വഭാവ രൂപീകരണത്തിനും അവരുടെ ഒരു ചിട്ടയ്ക്കും വ്യക്തിത്വ വികസനത്തിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, കാര്യങ്ങളിൽ ഒന്നാണ് സംഗീതകല. അതുപോലെ തന്നെ മറ്റു കലകളും അതുപോലെ തന്നെയാണ്.
1: ഈ അങ്ങനെ ഈ ഒരു ഏകാഗ്രതയും സ്വഭാവ ശുദ്ധീകരണത്തിനൊക്കെ സംഗീതം നല്ലൊരു ഉപാധിയാണെന്ന് പറയുമ്പോൾ, നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സംഗീത അധ്യാപകർ സ്കൂളിൽ കാണും. സാറും ഒരു സംഗീത അധ്യാപകനായിരുന്നല്ലോ, അപ്പം സംഗീതം പഠിപ്പിക്കുന്ന സാറന്മാർ കാണും. പക്ഷേ ഒന്നും ഞങ്ങളെ ആരെയും പഠിപ്പിച്ചിട്ടില്ല. ഇതൊരു പോസ്റ്റ്, ആ സ്കൂളിലൊരു പോസ്റ്റ് ഉണ്ട്, അങ്ങനെ ഡ്രിൽ മാസ്റ്റർ, പിന്നെ ക്രാഫ്റ്റ് മാസ്റ്റർ, സംഗീത മാസ്റ്റർ, ഇങ്ങനെയൊക്കെ പോസ്റ്റുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഈ മയക്കുമരുന്ന്, കഞ്ചാവ്, അങ്ങനെയുള്ള പിന്നെ ഡ്രഗ്സ്, ഇതിനൊക്കെ അഡിക്റ്റഡായി പോകുന്ന ഒരു തലമുറ, വർദ്ധിച്ചു വരികയാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സ്കൂൾ തലത്തിൽ നിർബന്ധമായിട്ട് ഒരു പീരീഡ് പിന്നെ സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ചുകൂടാ? അതൊരു സജഷനായിട്ട് സാറിനെ പോലെ ഈ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സർക്കാരിന് മുൻപിൽ വെക്കാൻ പറ്റില്ലേ?
0: തീർച്ചയായിട്ടും അത് ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു സാറ് പറഞ്ഞ കാര്യം. അതായത് മനുഷ്യനെ മനുഷ്യനാക്കാൻ മാത്രമുള്ളൂ സമൂഹത്തിന് ഗുണകരമാകുള്ളൂ. ഒരു രാഷ്ട്രം പുരോഗതിക്കണമെങ്കിൽ ഒരു വ്യക്തി വികസിക്കണം. വ്യക്തി വികസിച്ചാൽ സമൂഹം വികസിക്കും, സമൂഹം വികസിച്ചാൽ രാജ്യം നന്നാകും. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് കലകളെല്ലാം തന്നെ. അതിൽ പ്രത്യേകിച്ചും സംഗീത മ്യൂസിക് ടീച്ചർ സംഗീത അധ്യാപകരുള്ള ഒരു നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ വേണ്ട രീതിയിൽ ഫലവത്തായി ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ്. പക്ഷേ അതുകൊണ്ട് എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതിന് ഇതേ ഉള്ളൂ, നമ്മുടെ ചിന്താഗതികൾ മാറണം. നമ്മുടെ സർക്കാർ തലത്തിലുള്ള ചിന്താഗതികൾ മാറണം. സർക്കാർ തലത്തിലുള്ള ചിന്താഗതികൾ ഒരു കാരണവശാലും സംഗീത അധ്യാപകരെ മുന്നോട്ട് ഇതുവരെയൊക്കെ ആവശ്യമാണെന്നും സമൂഹത്തിന് ആവശ്യമാണെന്നും ഉള്ള ഒരു ബോധം സർക്കാരിൽ നിന്നുണ്ടാകുന്നില്ല. ഇന്നുവരെ ഉണ്ടായിട്ടില്ല. വളരെ ബുദ്ധിമുട്ടാണ്, ഞാൻ പറഞ്ഞു ഉണ്ടായിട്ടില്ല. കാരണം ആരെ നിയമിക്കുന്നു എന്ന് ചോദിച്ചാൽ പി എസ് സി സെലക്ഷൻ പോലും വളരെ അത്യപൂർവമായിട്ട് ഇതിനകത്ത് നടന്നിട്ടുള്ളൂ. മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ മനുഷ്യനെ മനുഷ്യനാക്കാനുള്ള കലകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാധാന്യവും സർക്കാർ നൽകിയിട്ടില്ല. ഇനിയെങ്കിലും അത് അതിനെക്കുറിച്ച് ചിന്തിക്കണം.
1: ഇപ്പം നമുക്കിപ്പം ഇത് പിന്നെ ഈ ഇപ്പം ഈ പ്രോഗ്രാമിൽ കൂടെ റേഡിയോ സാന്ദ്രം 90.4 FM ഈ ഒരു അഭിമുഖത്തിൽ കൂടി നമുക്കത് സർക്കാർ എന്നാ അധികൃതർ ഇത് ശ്രദ്ധിക്കുമെങ്കിൽ അവർക്ക് മുമ്പിൽ നമുക്ക് ഇതൊരു നിർദ്ദേശമായിട്ട് സമർപ്പിക്കാം.
0: തീർച്ചയായിട്ടും.
1: അപ്പം ഇനിയിപ്പം നമ്മൾ വേറെ കാര്യം ചോദിക്കുകയാണ്, സാറ് ഈ യഥാർത്ഥത്തിൽ ഈ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്നത് എന്തെങ്കിലും പാരമ്പര്യ വഴിയിൽ കൂടാണോ?
0: പാരമ്പര്യം എൻ്റെ അച്ഛൻ ഒരു കലാകാരനായിരുന്നു, നല്ലൊരു നടനായിരുന്നു, നാടക നടനായിരുന്നു.
1: എന്താ പേരെങ്ങനെയായിരുന്നു സാറേ?
0: ഗോപാലൻ എന്നായിരുന്നു പറഞ്ഞു. അച്ഛൻ്റെ പേര് ഗോപാലൻ ആയിരുന്നു. അദ്ദേഹം ഇന്നത്തെ പ്രഗത്ഭനായ എൻ എൻ പിള്ള സാറിൻ്റെ കൂടെ ഒരുപാട് വേദികളിൽ പങ്കുവെച്ച എൻ എൻ പിള്ള സാറിനോടൊപ്പം 10-35 വർഷങ്ങളോടും നാടകവേദികൾ പങ്കിട്ട ഒരു നടനായിരുന്നു എൻ്റെ അച്ഛൻ. ആ ഒരു പാരമ്പര്യം പിന്നെ അച്ഛന് സംഗീതപരമായിട്ട് നന്നായിട്ട് നല്ല സംഗീതജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ ആധികാരികമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, അന്നത്തെ കാലത്ത് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ സംഗീതപരമായിട്ട് നല്ല പാരമ്പര്യം ഉണ്ടായിരുന്നു, നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അഭിനയ ശേഷി തികഞ്ഞ നടന ഒരു നടനായിരുന്നു. അതുകൊണ്ടാണല്ലോ എന്നമ്പിള്ള സാറിൻ്റെ നാടകത്തിലെ എന്നമ്പിള്ള സാറ് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ നടനായിരുന്നു അച്ഛൻ.
1: വിശ്വകേരള കലാസമിതിയിലൊക്കെ നടനായിരുന്നു.
0: അതെ, വിശ്വകേരള കലാസമിതിയിലെ നാടകമായിരുന്നു. കാപാലിക നാടകം വരെ എൻ്റെ അച്ഛൻ ആ നാടകത്തിലെ പ്രധാനപ്പെട്ട നടനായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഈശ്വരൻ മനുഷ്യൻ, ക്രോസ് ബെൽറ്റ്, മരീചിക, ഈശ്വരൻ അറസ്റ്റിൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് നാടകങ്ങളിൽ അച്ഛൻ നാടക നടനായിരുന്നു. അപ്പൊ ആ പാരമ്പര്യം എനിക്കുണ്ട്. അതുപോലെ തന്നെ അച്ഛന് സംഗീതപരമായിട്ടുള്ള നല്ല കഴിവും അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ മൃദംഗം നന്നായിട്ട് വായിക്കുമായിരുന്നു. ആ ഈ മൂന്ന് കാര്യങ്ങളും കൊണ്ട് അച്ഛൻ്റെ പാരമ്പര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: അതീ സാറ് ഈ സംഗീതം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്?
0: സംഗീതം തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം വെച്ചാൽ പണ്ട് കാലം മുതലേ എനിക്ക് ഓർമ്മ വെച്ച ആള് മുതല് പാട്ട് കേൾക്കുന്നത് എനിക്കിഷ്ടമായിരുന്നു. പിന്നെ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, പാടാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു. അങ്ങനെ പാടാനുള്ള ആഗ്രഹവും പാട്ട് കേൾക്കുന്ന ഇഷ്ടവും അതിനോടുള്ള താല്പര്യവും, അത് നമുക്ക് ഒരു കാര്യത്തിനോട് എപ്പോഴും ഒരു ഇഷ്ടം തോന്നൂലേ. അതെന്ന് പറഞ്ഞ പോലെ പാട്ട് എവിടെ കേട്ടാലും കേൾക്കാം, പാടാൻ തോന്നുക, അതിനെ ആസ്വദിക്കാൻ തോന്നുക, അതൊക്കെ ആയിരുന്നു എനിക്ക് അങ്ങനെ തിരഞ്ഞെടുക്കാൻ കാരണം.
1: ചെറിയ സംഗീതം പഠിച്ചു തുടങ്ങുന്ന ഏത് പ്രായം മുതലാണ്?
0: ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 8-ാം ക്ലാസ് മുതലാണ് ഞാൻ പഠിക്കാൻ തുടങ്ങി. പഴയ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അതേ സമയം തന്നെ ഒന്നും പഠനം തുടങ്ങണം എന്ന് നിർബന്ധമില്ല. 8-ാം ക്ലാസ് മുതലാണ് ഞാൻ ഓർമ്മയിൽ പഠിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ ഗുരു കലാക്ഷേത്രം മാത്യു സാർ ആയിരുന്നു. കോട്ടയം കലാക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടായിരുന്നു, ഇന്നും ആ സ്ഥാപനമുണ്ട്. അദ്ദേഹമായിരുന്നു, അദ്ദേഹത്തിലെ കലാക്ഷേത്രം മാത്യു സാർ ആയിരുന്നു എൻ്റെ ഗുരുനാഥൻ. 8-ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ സംഗീതത്തിലെ ബാലപാഠങ്ങൾ പറഞ്ഞു തന്നെ മാത്യു സാറാണ്.
1: പ്രസന്റ്, ഇനിയിപ്പം നമുക്ക് ഈ സംഭാഷണത്തിനകത്ത് ഒരു ചെറിയൊരു ഇടവേള എടുക്കാം, അതിനുശേഷം നമുക്ക് വീണ്ടും തുടങ്ങാം. ആ ഇടവേളയിൽ വേണമെന്നുണ്ടെങ്കിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ശാസ്ത്രീയ സംഗീതത്തിലെ ഏതെങ്കിലും ഒരു കീർത്തനത്തിൻ്റെ കുറച്ച് വരികളോ എന്തെങ്കിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേൾക്കാം. അത് ഏത് പാട്ടാണ്?

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: വളരെ ആസ്വാദ്യകരമായ ഒരു കീർത്തനത്തിന്റെ കുറച്ച് വരികളെങ്കിലും ഞാൻ മാന്യ ശ്രോതാക്കൾക്ക് വേണ്ടി ആലപിച്ചതിന് നന്ദി. നമുക്ക് വീണ്ടും സംഭാഷണത്തിലേക്ക് തിരികെ വരാം. പിന്നെ സാറിന്റെ ഈ പഠനത്തോടൊപ്പം, സ്കൂൾ പഠനത്തോടും ഒക്കെ ഒപ്പം സംഗീത പഠനം തുടർന്നു, അതോ സംഗീതം മുഖ്യ വിഷയമായിട്ട് മാറിയോ?
2: അല്ല, SSC പഠിച്ചതിന് ശേഷം ഞാൻ അറബീസ് കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഫൈൻ ആർട്സിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാനവിടെ ഗാനഭൂഷണത്തിന് ചേർന്നു. അങ്ങനെ 4 വർഷം ഗാനഭൂഷണം കഴിഞ്ഞു, അവിടെ നിന്ന് പാസ്സായി. അതിനുശേഷം മുന്നോട്ട് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി.
1: സ്കൂൾ ടീച്ചറൊക്കെ വന്നു?
2: സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്നു. കാലടി ആദിശങ്കറിന്റെ ജന്മനാടായ കാലടിയിലാണ് ഞാൻ ജോലിക്ക് കയറിയത്.
1: മ്യൂസിക് ടീച്ചറായിട്ട് തന്നെ
2: അവിടെ ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ കീഴിലുള്ള ബ്രഹ്മാനന്ദോദയ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു എന്റെ ജോലി. അപ്പൊ അവിടെ നിന്നായിരുന്നു ഞാൻ എന്റെ ജോലിയുടെ തുടക്കം.
1: സംഗീത കച്ചേരികൾ നടത്തിയിട്ടുണ്ടോ?
2: അത് ഉണ്ട്. അതായത് ഞാൻ മ്യൂസിക് അക്കാദമി പോകുന്നതിന് മുമ്പ് തന്നെ കലാക്ഷേത്രം മാത്യു സാറ്, എന്റെ ഗുരുനാഥൻ, എന്നെ സംഗീത കച്ചേരിയുടെ അരങ്ങേറ്റം നടത്തിച്ചിരുന്നു. അവിടെ നിന്നുള്ളൊരു ഒരു തുടക്കമായിരുന്നു, സത്യം പറഞ്ഞാൽ ഒരു നല്ല ഊർജം പകർന്നത്.
1: വളരെ പിന്നെ ഒരു ഉദ്ദേശം, എത്ര കച്ചേരികൾ ഇതുവരെ സ്റ്റേജ് ചെയ്ത് കാണാം?
2: ഞാൻ അനവധി, ഇപ്പൊ അങ്ങനെ എണ്ണി പറയാൻ പറ്റില്ലെങ്കിലും അനവധി കച്ചേരികൾ, അതായത് എന്റെ ഓർമ്മയിൽ 100-300-400 കച്ചേരികളെങ്കിലും ഞാൻ നടത്തിയിട്ടുണ്ട് നിലവിൽ.
1: ഇപ്പോഴും
2: 10-34 വർഷം 35-40 വർഷത്തിനുള്ളിൽ എന്നെനിക്ക് തോന്നുന്നു.
1: ഇപ്പോഴും കച്ചേരിക്ക് പോകുന്നുണ്ടോ?
2: ഉണ്ട്, പോകുന്നുണ്ട്. അത് കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശങ്ങളിലും ഞാൻ സംഗീത കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്.
1: ഒരു തികഞ്ഞ കലാകുടുംബത്തിൽ നിന്നും വന്നു, കലാകാരനായിട്ട് വളർന്നു, വളർന്നുകൊണ്ട് ഇപ്പോഴും കലാകാരനായിട്ട് ജീവിക്കുന്ന ഒരു സംഗീതജ്ഞനായിട്ടുള്ള സാറിനെ സംബന്ധിച്ചോളം, ഈ മേഖലയ്ക്ക്, സംഗീത മേഖലയ്ക്ക് സാറിൻ്റെതായിട്ട് ഉള്ള സംഭാവന, ഈ ശിഷ്യസമ്പത്ത് കൊണ്ടായാലും മറ്റ് ഏതെങ്കിലും രീതിയിലും, അതെന്താണ്?
2: ശിഷ്യസമ്പത്ത് ഉണ്ട്, ഒരുപാട് ശിഷ്യസമ്പത്ത് എനിക്കുണ്ട്. പക്ഷേ അത് പറയുമ്പം വേറെ ചില കാര്യങ്ങളൂടെ പറയേണ്ടി വരും. ഈ ത്യാഗരാജസ്വാമികളുടെ ശിഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മുത്തുസ്വാമി ദീക്ഷിതർക്ക് അത്രയും ശിഷ്യന്മാരില്ലായിരുന്നു. ശ്യാമാശാസ്ത്രികൾക്ക് വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. എനിക്ക് ശിഷ്യന്മാർ കുറവാണ്, പക്ഷെ കുറച്ച് ശിഷ്യന്മാരുണ്ട് എന്ന് ഞാൻ പറയുന്നു. അതാണ് എൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ TV അവരെ കാണുകയൊക്കെ ചെയ്യാം. പൊതുവേ എനിക്ക് ശിഷ്യസമ്പത്ത് കുറവായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട്. കാരണം റിട്ടയർമെന്റിന് ശേഷം
1: പഠിപ്പിക്കാൻ സമയം കിട്ടുന്നു.
2: ആ, എനിക്ക് കുറച്ച് കൂടുതൽ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്.
1: ഈ നമ്മുടെ ഇപ്പം ഈ സംഗീതം പഠനം എന്ന് പറഞ്ഞാൽ ഇപ്പം മുഖ്യമായിട്ട് ഈ റിയാലിറ്റി ഷോകളെ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു പഠനമാണല്ലോ, അത് സംഗീതത്തിന് ഗുണമാണ്.

0: ദോഷമാണോ ചെയ്യുന്നത്?
1: അത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് അറിയപ്പെടാത്ത ഒരുപാട് പ്രതിഭകളെ ജനങ്ങളുടെ ഹൃദയത്തിലോട്ടും ജനങ്ങളുടെ വെളിച്ചത്തിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു വഴിയാണ്
0: റിയാലിറ്റി ഷോകൾ.
1: അതിനായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെത്താത്ത എത്രയോ കുട്ടികൾ എവിടേക്കോ എത്രയോ കുട്ടികൾ കിടക്കുന്നു. അപ്പം അവരെ വിസ്മരിച്ചു പോകുന്ന ഒരു പ്രശ്നം ഇതിനോടൊപ്പം ഉണ്ട്. കാരണം അതിപ്പോൾ ബോധ്യപ്പെടുത്താൻ ഇച്ചിരി വിഷമമാണ്. കാരണം നമ്മളിവിടെ നാസരം വായിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, നന്നായിട്ട് നാസരം വായിക്കുന്ന ആൾക്കാർ വളരെ കുറവ്. അപ്പോൾ ഞാൻ മദ്രാസിൽ കൽപ്പാക്കത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തൂടെ വൈകുന്നേരം സന്ധ്യയ്ക്ക് നടന്നപ്പോൾ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ നടക്കാനിടയായിട്ടുണ്ട്. അവിടെ അതിഭയങ്കരമായിട്ട് വായിക്കുന്ന, ഗംഭീരമായിട്ട് വായിക്കുന്ന ഒരുപാട് കൊച്ചുകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, നാസരം വായിക്കുന്നവർ. അപ്പം ഞാൻ അതിശയിച്ച് പോയി, ഇവരെ ആരെങ്കിലും നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഗംഭീരാകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ റിയാലിറ്റി ഷോകളിലൂടെ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടെങ്കിലും അങ്ങനെ പരിചയപ്പെടാത്ത ഒരുപാട് കലാപ്രതിഭകൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തുമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ അവർക്കൂടെ ഒരു അവസരങ്ങൾ കിട്ടുമ്പോഴേ ഉള്ളൂ അതിനെക്കുറിച്ച് മറുപടി പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കുട്ടികളെ എനിക്ക് അറിയാം. അതുകൊണ്ടാണ് എൻ്റെ കർണാടക സംഗീത പഠനത്തിനകത്ത് കഴിവുള്ള കുട്ടികളെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുകയും അവർക്ക് ഒരു സാമ്പത്തിക ബാധ്യതകളുടെയും ഭാരം ഏൽക്കാതെ ഞാൻ ട്രെയിനിങ് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ 10-20 വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
2: ഈ പിന്നെ വൈക്കം വിജയലക്ഷ്മി എന്ന് പറഞ്ഞ ഗായികയുമായിട്ട് പിന്നെ സാറ് എന്തോ ആ കുട്ടിയുടെ എന്തോ ഈ സാറിന്റെ ശിഷ്യ സമ്പത്തി പെട്ടതാണ് കാണുവാണോ?
1: എൻ്റെ ശിഷ്യല്ല വിജയലക്ഷ്മി, അത് ഒരു പ്രത്യേക കണ്ടുമുട്ടലും ഒരു പരിചയപ്പെടലിൻ്റെയും ഭാഗമായി സംഭവിച്ച ഒരു ബന്ധമാണ് വൈക്കം വിജയലക്ഷ്മിയായിട്ടുള്ള ബന്ധം. അതായത് ഞാൻ മ്യൂസിക്കിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് തമ്പുരു എന്ന് പറഞ്ഞത്. അതായത് ഒരു പാട്ടുകാരനെയും പക്കമേളക്കാരനെയും എപ്പോഴും ഏകോപിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തമ്പുരു എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ്. ആ തമ്പുരു ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒന്ന് പരിഷ്കരിക്കുകയും ആ പരിഷ്കരിച്ച് ഒരു പുതിയ തമ്പുരു സൃഷ്ടിക്കുകയും ചെയ്തു.
2: അതായത്
1: നിലവിൽ കർണാടക സംഗീതത്തിലെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് തമ്പുരു. തമ്പുരുവിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ സ്റ്റേജിലെ പക്കമേളക്കാർക്കും ഗായകനും ഒരുമിച്ച് നിർത്താനുള്ള ഒരേ ഒരു ബാലൻസ് നിർത്തുന്ന ഒരു സംഗീത ഉപകരണമാണ്
2: തമ്പുരു.
1: യേശുദാസ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു നിമിഷ നേരം ഈ തമ്പുരുവിൻ്റെ ധ്വനി കേട്ടില്ലെങ്കിൽ അവർ തിരിഞ്ഞു നോക്കും. കാരണം അവർക്ക് പാടാൻ പറ്റത്തില്ല.
2: ഓ ശരി.
1: അപ്പോൾ ഈ കലാകാരന്മാരെല്ലാം ഒരുമിച്ച് നിർത്തിയ ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഗായത്രി തമ്പുരു. ആ തമ്പുരുവിൻ്റെ ഘടന, വലിയ വലിപ്പവും വലിയ കുടവും ഒക്കെയുള്ള ആ ഘടനയുടെ ആ രൂപത്തെ ഞാൻ ഒന്ന് മാറ്റിമറിച്ചു, അല്പം ലഘുവാക്കി. എന്നാൽ ശാസ്ത്രപ്രകാരമുള്ള ശ്രുതികൾ കൃത്യമായിട്ട് കിട്ടണം. കിട്ടിയാലത് സംഗീത പ്രഗത്ഭരത് അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ഞാൻ രൂപവത്കരിച്ച ഒരു പുതിയ ഇൻസ്ട്രുമെന്റ് ആണ് ഗായത്രി തമ്പുരു. ഗായത്രി തമ്പുരു എന്ന് പേര് കൊടുക്കാൻ കാരണം എൻ്റെ മോളുടെ പേര് ഗായത്രി എന്നാണ്. ഞാൻ പുതിയതായിട്ട് ഞാൻ സ്വയം രൂപകൽപ്പന ചെയ്ത ഒരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടും എൻ്റെ മകളുടെ പേര് ഗായത്രി എന്നായതുകൊണ്ടും ഞാൻ ആ ഓർമ്മയ്ക്ക് വേണ്ടി ഗായത്രി തമ്പുരു എന്ന് നാമവൽക്കരണം ചെയ്തു.
2: അത് ഈ സംഗീത ലോകത്ത് അത് ഇപ്പം ഒരുവിധം വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയവരാണ് തൃക്കൊടുത്താനും സച്ചിദാനന്ദൻ, അതുകൂടാതെ നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്, ജയ വിജയന്മാര്, പിന്നെ പാലാ സി കെ രാമേന്ദ്ര സാറ്, അങ്ങനെ ഒരുപാട് പേര് നല്ല അവരുടെ പരിപാടികളിൽ ഈ ഗായത്രി തമ്പുരു ഉപയോഗിച്ച് പാടുകയും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു
2: സംഭാവന.
1: പിന്നെ അങ്ങനെ ഒരു പുതിയ സംഗതിയെ രൂപീകരിച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുണ്ട്. കാരണം നിലവിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പം നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള സംഗതി ഉള്ളതല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അതിലെന്താ പുതുമയുള്ളത് എന്നൊക്കെ ചോദിച്ചു. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ചെയ്തു. എനിക്ക് തോന്നിയതുപോലെ ഒരു വലിയ ഇൻസ്ട്രുമെന്റിനെ ചെറുതാക്കണമെന്ന് എനിക്ക് തോന്നി. വലുത് ചെറുതാക്കിയാലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും

0: അതിൻ്റെ എല്ലാ ഗുണ വിശേഷങ്ങളും ഇതിനുണ്ടാകണമെന്ന് വിചാരിച്ചു. അതൊക്കെ ശരിയായി വന്ന ഞാനതിനെ മുറുകെ പിടിച്ചു. അങ്ങനെ മുറുകെ പിടിച്ചപ്പോൾ അന്ന് ആർബി കോളേജ് ഓഫ് മ്യൂസിക്കിൻ്റെ പ്രിൻസിപ്പൽ പ്രഭാകർ വർമ്മ സാറ്, പാലാ സി കെ രാമേന്ദ്ര സാറ്, നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ്, എം ജി രാധാകൃഷ്ണൻ സാറ്, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, ഇവരെല്ലാവരും ഈ ഗായത്രി തമ്പുരു ഉപയോഗിച്ച് അനവധി ദിവേദികളിൽ പാടിയിട്ടുണ്ട്, എന്നെ അനുമോദിച്ചിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ വലിയൊരു അംഗീകാരം
1: തീർച്ചയായിട്ടും
0: എനിക്ക് വേണ്ടെന്ന് എനിക്ക് തോന്നി. അത്രേ ഉള്ളൂ.
1: പിന്നെ ഇത് പിന്നെ സ്കൂൾ യുവജനോത്സവങ്ങളിലും കണ്ടോ സാറ്? സംഭാവനയായിട്ട് കൊടുത്തു, സമ്മാനമായിട്ട്
0: ഉണ്ടായിരുന്നു.
1: അത്
0: പിന്നെ ഞാൻ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളാണല്ലോ അധ്യാപകനായിട്ട്. അപ്പം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആണ് ഈ ഞാനിത് കണ്ടുപിടിക്കുകയും ഗായത്രി തമ്പുരു രൂപവത്കരിക്കുന്നതും അതിൻ്റെ വികസനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച സമയം ഞാൻ എനിക്ക് ജോലി ഉണ്ടായിരുന്ന ഒരു സമയത്താണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞാനിതിനെ ബന്ധപ്പെടുത്തി. കാരണം എനിക്ക് വിദ്യാഭ്യാസം, എനിക്ക് ശമ്പളം നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ് കേരള സ്റ്റേറ്റിൻ്റെ. അപ്പോൾ ആ വിദ്യാഭ്യാസ വകുപ്പിനോടുള്ള കടപ്പാടും എൻ്റെ തൊഴിലിനോടുള്ള ഒരു ആദരവും എല്ലാം കൂടെ കൂടി ഞാൻ രൂപവത്കരിച്ച കുട്ടി, ഞാൻ സംഗീതാധ്യാപകനും കൂടി ആയതുകൊണ്ട് കുട്ടികളുടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പ്രാഗൽഭ്യത്തിനും വളർച്ചയ്ക്കും അവരുടെ ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഗായത്രി, ഞാൻ രൂപവത്കരണം ചെയ്ത ഗായത്രി തമ്പുരു ഓരോ വർഷവും സ്റ്റേറ്റ് കലോത്സവത്തിൽ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അത് തുടങ്ങി. അതിന് ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച് കിട്ടണമല്ലോ. പക്ഷെ അന്നത്തെ DPI മുഹമ്മദ് ഖനീഷ് സാറ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒക്കെയാണ് അത് വളരെ സന്തോഷപൂർവ്വം അതിനെ യാതൊരു എന്ന് പറഞ്ഞാൽ ഒരു സാങ്കേതിക പ്രശ്നങ്ങളൊന്നും, ഇന്നത്തെ ആൾക്കാരെല്ലാം സാങ്കേതിക പ്രശ്നങ്ങളാണ്. നേരത്തെ എന്ത് ആള് ചെയ്തു എന്നുള്ളത് നോക്കി എന്തെങ്കിലും കാര്യങ്ങൾ വിവരക്കേടാണേലും വിവരം ഉള്ളതാണേലും പണ്ട് എന്ത് ചെയ്തോ അതനുസരിച്ച് എനിക്കൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലോട്ടല്ല. അതങ്ങനെയൊന്നും മുഹമ്മദ് ഖനീഷ് സാറൊന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഉടനെ അദ്ദേഹം ഒരു 5 മിനിറ്റ് കൊണ്ട് കേട്ട് സന്തോഷത്തോടു കൂടി ഏറ്റവും എനിക്കൊരു കൈയൊക്കെ തന്ന് ഏറ്റവും നല്ല കാര്യം, ഇതിലും വലിയ കാര്യം എന്താ സാറിന് ചെയ്യാനുള്ളതെന്ന് പറയും. അത്ര നിസ്സാരവൽക്കരിച്ച് കൊണ്ടായിരുന്നു ഈ ഗായത്രി തമ്പുരുവിന്റെ ഒക്കെ തുടക്കം.
1: പിന്നെ ഇപ്പോഴത്തെ കൊടുക്കുന്നുണ്ടോ?
0: ഇപ്പൊ കൊടുക്കുന്നില്ല.
1: അത് കാരണം
0: കൊടുക്കുന്നതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെല്ലാം കൂടെ ഇരുന്ന് തീരുമാനിച്ചു, ബൈലോ പരിഷ്കരിച്ചപ്പോൾ ഈ നല്ല കാര്യം വേണ്ടെന്ന് വെച്ചു.
1: പറഞ്ഞൊരു വാക്ക് അണ്ടർലൈൻ ചെയ്ത് പറയുന്നത് വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് തീരുമാനിച്ചത്.
0: വിചക്ഷണന്മാരാ എന്നാ പറഞ്ഞേ.
1: അതിനകത്ത് പൊളിറ്റീഷ്യൻസ് ഉണ്ടോ?
0: പൊളിറ്റീഷ്യൻസുമായി ഞാൻ ഒരിക്കലും അതിനെ പൊളിറ്റീഷ്യൻസുമായിട്ട് ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, എന്റെ മനസ്സിലെ ഒരു ചോദ്യം ഞാൻ താങ്കളോട് പങ്കുവെക്കുക. കാരണം 97 മുമ്പാണ് ഞാനിത് തുടങ്ങിയത്. ഞാനൊരു സംഗീത അധ്യാപകനാണ്, കേരള സർക്കാർ സർവീസ് ജോലിയുള്ള ഒരാൾ, കുട്ടികളെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള അധ്യാപകൻ, ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്ന ഒരാള് എന്നൊക്കെ വിചാരിച്ചു നമ്മൾ രൂപകൽപ്പന ചെയ്ത ഒരു ഗായത്രി തമ്പുരു ഇന്ന് 28,000 രൂപ വില വരും. ഇന്ന് അന്ന് അത്രയും വിലയൊന്നുമില്ല. എങ്കിലും 20 വർഷം മുമ്പ് ഞാൻ കൊടുത്തല്ലോ. അപ്പൊ ഏതാണ്ട് ഒരു കണക്ക് കൂട്ടുമ്പോഴത്തേക്കും ഒരു 10-26 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം കണക്ക് കൂട്ടിക്കോ. 20 വർഷം ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തു കേരള സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് വേണ്ടി. ഏത് പറഞ്ഞ ഒരു 4 ലക്ഷം രൂപയുടെ ഏതാണ്ട് കോൺട്രിബ്യൂഷൻ ഞാൻ എൻ്റെ പ്രയത്നമായിട്ടും സാമ്പത്തികമായിട്ടും ഞാൻ അതിനുവേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളെ വികസിപ്പിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവരെ വേണ്ടി എന്തെല്ലാം നന്മകൾ ചെയ്യാവോ അതിനുവേണ്ടി ചെയ്യാനും ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തത്. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവര് വിദ്യാഭ്യാസ വിചക്ഷണന്മാർ അത് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞോളൂ. കാരണം ഇത് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിനും ഈ പണ്ട് എന്ത് നടന്നതെന്നുള്ളതെന്ന് ആലോചിക്കണ്ടെന്നായിരിക്കും. പണ്ട് ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കണ്ടേ?
1: ഈ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് സാറ് ഈ സ്കൂൾ യുവജനോത്സവങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ ജഡ്ജായിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടോ?
0: 10-30 വർഷങ്ങൾക്ക് മുകളിലായിട്ട് ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിലും അതുപോലെ തന്നെ സബ് ജില്ലാതല മത്സരങ്ങളിലൊക്കെ അനവധി തവണ പോയിട്ടുണ്ട്.
1: അപ്പം ആ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ സാറിൻ്റെ ഒരു അനുഭവം അങ്ങനെ, ഇപ്പം ഈ കുട്ടികളുടെ രക്ഷിതാക്കള് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പിന്നെ വഴിവിട്ട മാർഗങ്ങൾ, കുട്ടികളെ 1-ാം സമ്മാനവും 2-ാം സമ്മാനവും ഒക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജഡ്ജസിനെ സ്വാധീനിച്ച് ഒരുപാട് വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം സാറിൻ്റെ അനുഭവത്തിൽ അതെങ്ങനെയാണ്?
0: വഴിവിട്ട കാര്യങ്ങളൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നേരിട്ട് എനിക്ക് അനുഭവിക്കാൻ ഇതുവരെ ഇടയായിട്ടില്ല. കാരണം ഇന്ന കുട്ടിക്കും സമ്മാനം കൊടുക്കണം, അതിന് 10,000 രൂപ തരാം എന്നൊന്നും ആരും ഇന്നുവരെ

0: കഴിഞ്ഞ 34 വർഷത്തിനുള്ളിൽ എൻ്റെ ഈ ജഡ്ജ്മെൻ്റ് ജീവിതത്തിനുള്ളിൽ എന്നെ ആരും സമീപിച്ചിട്ടില്ല. പക്ഷേ ഈ ജഡ്ജ്മെൻ്റ് മൊത്തം കൊളാണ്, അതെനിക്ക് തുറന്നു പറയാൻ യാതൊരു മടി ഇല്ല. അതിൻ്റെ കാരണം പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ, അൺക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ് ഈ കലോത്സവ വേദികളിൽ ജഡ്ജ്മെന്റ് ആയിട്ട് വരുന്നത്. അത് ക്വാളിഫൈഡ് ഇല്ലാത്തവര് ഇങ്ങനെ കേറാൻ കാരണം കോൺട്രാക്ട് വ്യവസ്ഥയാണ്. അതായത് നിലവിലുള്ള എയോ ഡിഒ ഇവരെയൊക്കെ സമീപിക്കുന്നു, സമീപിച്ച് എല്ലാ ജഡ്ജിമാരെയും ഞങ്ങൾ തരാമെന്ന് പറയുന്നു. അപ്പം മൊത്തം ഇത്ര രൂപ, അതിലേറ്റവും കുറവുള്ള ആൾക്കാർക്ക് അങ്ങ് കൊടുക്കും. പക്ഷെ ഇവിടെയൊക്കെ ആർക്കൊക്കെ എന്തിനുള്ള യോഗ്യതയുണ്ട് എന്നൊന്നും ഈ വേണ്ടപ്പെട്ടവർ എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒപ്പിടുന്ന എയോ ഡിഒ ഒക്കെയാണ് വേണ്ടപ്പെട്ടവർ, അവരൊരിക്കുന്നു ഒരിക്കലും ശ്രദ്ധിക്കാറ്. ഈ കോൺട്രാക്ട് വ്യവസ്ഥയിൽ അവർ ഒപ്പിടുന്നു, അത് ജഡ്ജ്മെന്റ് പാനലായിട്ട് മാറുന്നു. അങ്ങനെ ഒരുപാട് വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് പേര് ഇതിനകത്ത് കയറി നിൽക്കും. കാരണം വെച്ചാൽ ഇപ്പം തുറന്നു പറയാൻ കാരണം ക്ലാസിക്കൽ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയും. കഴിഞ്ഞ 34 വർഷമായിട്ട് ക്ലാസിക്കൽ മ്യൂസിക്കിൽ യാതൊരു ക്വാളിഫൈഡും അല്ലാത്ത ആളുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഈ സ്റ്റേജ് കലോത്സവത്തിൽ ജഡ്ജ്മെന്റ് നടത്തുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതിനെക്കാട്ട് കൂടുതലെല്ലാം വലിയ തെളിവ് വേണ്ടേ?
1: ഈ അതാണ് ഈ മേഖലയിലെ ഈ വൃത്തികേടുകളൊക്കെ നടക്കാനുള്ള ഒരു പ്രധാന
0: കാരണം. മിനിമം ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ഔദ്യോഗിക പദവി കിട്ടിക്കഴിഞ്ഞാൽ ആ പദവിയെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യണം. ആ കൈകാര്യം ചെയ്യുമ്പോൾ ആർക്കു വേണ്ടിയാണ്? അടുത്ത തലമുറകൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്താഗതി മനസ്സിലുണ്ടാവണം. ഈ ചിന്താഗതി മനസ്സിലില്ലാതെ എന്ത് പ്രവൃത്തി ചെയ്താലും ഇത് ശരിയാകത്തില്ല. അതിന് പെട്ടെന്ന് പറയാനുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളൂ, ഇനിയെങ്കിലും അടുത്ത വർഷം മുതലെങ്കിലും ഈ സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും മത്സരങ്ങൾ നടക്കുമ്പോൾ, സ്കൂൾ കലോത്സവങ്ങൾ നടത്തുമ്പോൾ ക്വാളിഫൈഡ് ആണ് എന്ന ഉറപ്പുള്ള അവരുടെ സർട്ടിഫിക്കറ്റുകൾ, സെൽഫ് അറ്റസ്റ്റഡ് ആണെങ്കിൽ പോലും ഉള്ള സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഈ ഡിഡിയും എയും ഒക്കെ ഇത് അപ്രൂവൽ കൊടുക്കാവുള്ളൂ. ഇന്നലെ വരെ അങ്ങനെ കൊടുത്തിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്നറിയോ, 34 വർഷമായിട്ട് ഞാൻ വേദികളിലുണ്ട്, ഇന്ന് വരെ എന്നോടൊരു ഡിഡി ഒരു എയും ഇതുവരെ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല. ഇതിൽ കൂടുതലാണ് ഞാൻ തെളിവേറണേ.
1: അതെ അതെ, ഇപ്പം സംഗീതജ്ഞനാണോ എന്ന് പോലും അവർക്ക് അറിയില്ല.
0: ഞാൻ ആരും ആകാം, ഞാൻ അലുമിനിയം പത്ര കച്ചവടക്കാരനാകാം, സംഗീതക്കാരനാകാം, ഇതൊന്നും അവർക്ക് അറിയണ്ട. ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്റ്റേറ്റ് കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജഡ്ജ്മെന്റിൽ ഒരു അഴിച്ചുപണി വേണം. മിനിമം ഒരു ചിന്താഗതിയെങ്കിലും, ചിന്താഗതിയില്ലെങ്കിലും മാറ്റം വരുത്തുക. ഈ കുരുന്നു പ്രതിഭകളെ വിലയിരുത്താനായിട്ട് കാട്ടാളന്മാർക്ക് വിട്ടു കൊടുക്കണോ എന്ന് ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥർ തീരുമാനിക്കണം. ഇനിയെങ്കിലും ഇവിടെ മറ്റൊന്നുകൂടെ പറയാം, ഇത് പ്രതികരിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മ്യൂസിക് ടീച്ചേഴ്സിന് ഒരു ക്ലസ്റ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കൊരു യൂണിറ്റി ഉണ്ട്. എല്ലാ വിഷയത്തിനും ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാത്തിനും ഉണ്ട്. പിന്നെ HM4 ഉണ്ട്, AEO4 ഉണ്ട്, പിന്നെ എന്താണ്, എല്ലാ തരത്തിലുമുള്ള കൂട്ടായ്മകളുണ്ട്. ഇവിടെ ഒന്നും ഇത് ആരും ചർച്ച ചെയ്യുന്നില്ല. സ്വന്തം പിള്ളേരെ ഇവരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് പഠിപ്പിക്കുന്നത്. ടീച്ചേഴ്സ് അവരവരുടെ രക്തം നീരാക്കിയാണ് അവർ ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടും ഇവർക്കിത് തെറ്റാണെന്ന് തോന്നുന്നില്ല. ഇത് പ്രതികരിക്കാനുള്ള ശേഷിയില്ല. കണ്ട കട്ടാളന്മാരുടെ മുമ്പിൽ ജഡ്ജ്മെന്റ് നടത്താനും വേണ്ടി ഈ ചോര നീരാക്കിയ ടീച്ചേഴ്സ് കൊണ്ട് കൊടുക്കുക, അതിൻ്റെ ഫോറത്തിന് എങ്ങനെയാണ് ഫോറാന്ന് പറയാൻ പറ്റും? അതെ, ഇതൊക്കെ മനസ്സിലാക്കാത്ത HM4 എന്താ പറയാനൊക്കെ, AEO4 എന്താ മനസ്സിലാക്കാൻ പറ്റും? അത്രേ ഉള്ളൂ.
1: അപ്പൊ നമുക്ക് സംഭാഷണത്തിന്റെ ഒരു അവസാനിപ്പിക്കുന്നതിന്റെ നന്നായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഈ സാറിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന ഒരു ചില സാറിന്റെ മക്കളോ വീട്ടിലാരെങ്കിലും ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടോ?
0: മോള് നന്നായിട്ട് പാടും, പക്ഷെ പ്രാവർത്തികമായിട്ട് ഇപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. കാരണം അവള് മോള് ദുബായിലാണ്, അവൾ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. മോന് MBA ശേഷം അവൻ IT മേഖലയിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. മോൻ മൃദംഗം പഠിച്ചിട്ടുണ്ട്, ഒരുവിധം നന്നായിട്ട് വായിക്കും. മോള് നന്നായിട്ട് പാടും, പക്ഷേ ഇതും ഇമ്പ്രൂവ്മെന്റ് ആയിട്ടും വളരെ ഭംഗിയായിട്ട് അവരുടെ ജോലിക്കിടയിൽ അവരിത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയുണ്ട്, നിലനിർത്തുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്.
1: പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പം വിട്ടു ഒരു കാര്യം, ഈ ഈ വൈക്കം വിജയലക്ഷ്മിക്കും സർവീസ് തമ്പുരു ഇതിനെ സംഭാവന സമ്മാനമായിട്ട് കൊടുക്കാൻ അവസ്ഥ വന്നിട്ടുണ്ടോ?
0: വന്നിട്ടുണ്ട്. അത് 97 അത് ഞാൻ 97 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് കൊടുത്ത് തുടങ്ങിയിരുന്നു. അപ്പൊ 90 അപ്പൊ ഇത് സ്റ്റേറ്റ് കലോത്സവത്തിൽ ക്ലാസിക്കൽ മ്യൂസിക്കിനും 1 കിട്ടുന്ന കുട്ടിക്കാണ് ഞാൻ ഇത് നിശ്ചയിച്ചിരുന്നത്. അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ 1 രണ്ട് കുട്ടികൾക്ക് വരും. ആണിനും പെണ്ണും ഉണ്ട് മത്സരമുണ്ട്, പെണ്ണിനും മത്സരമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ 2 സമ്മാനങ്ങൾ കൊടുക്കേണ്ടി വരും അല്ലേ? പക്ഷെ നമ്മളെ കൊണ്ട് അത്രയും ഒരു സാമ്പത്തിക ബാധ്യത നേരിടാനുള്ള ഇതില്ലാത്തത് കൊണ്ട് ഈ വർഷം 1 ആണിനാണെങ്കിൽ അടുത്ത വർഷം പെൺകുട്ടിക്ക് അടുത്ത വർഷം ആണ്. അതങ്ങനെ മാറി മറിഞ്ഞു വരും. അങ്ങനെ മാറി മറിഞ്ഞു വന്നപ്പോൾ 97 യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ച പ്രകാരം ഗായത്രി തമ്പുരു ലഭിക്കുന്നത്. 97 വൈക്കം വിജയലക്ഷ്മിക്ക് എറണാകുളം സ്റ്റേറ്റ് കലോത്സവത്തിൽ
1: ക്ലാസിക്കൽ
0: 1 കിട്ടിയപ്പോൾ വിജയലക്ഷ്മിക്ക് അതിനർഹയാകുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോൾ തമ്പുരുവും വീണയും 2-2. അപ്പോൾ ഒരു അന്ന് പാട്ടുകൾ വായിക്കാൻ തമ്പുരുവിൽ വിജയലക്ഷ്മിക്ക് സാധിച്ചിരുന്നു. പക്ഷെ അതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ശബ്ദത്തിൻ്റെ വ്യത്യാസങ്ങളും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എന്നോട് ചോദിക്കുകയും അതനുസരിച്ച് ഞാൻ ചില മാറ്റങ്ങൾ വരുത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തതനുസരിച്ച് വിജയലക്ഷ്മിയുടെ അച്ഛൻ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്താണ് ഗായത്രി വീണയിലേക്കുള്ള പ്രയാണമായത്. എന്ന് പറഞ്ഞാൽ ഗായത്രി തമ്പുരുവിൽ നിന്നുള്ള നാദമാണ് ഗായത്രി വീണയിലൂടെ ഒരാധുനിക സംഗീതത്തിന്റെ ശൈലി സൃഷ്ടിക്കാനിടയായത്.
1: തമ്പുരുവും വീണയും തമ്മിൽ വ്യത്യാസം വെച്ചാൽ രൂപത്തിലാണോ സാറേ, അതോ എന്തിനകത്ത് എങ്ങനെ വ്യത്യാസം?
0: രൂപത്തിലുമുണ്ട് പ്രയോഗത്തിലുമുണ്ട്. തമ്പുരു എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞു കഴിഞ്ഞായിരുന്നു
1: ഈ കുത്തനെ
0: നേരെ നിർത്തുന്ന
1: മറ്റേ ദീക്ഷിതരൊക്കെ
0: ഫോട്ടോ കാണുന്നത് ഇങ്ങനെ മടി വെച്ച് വായിക്കുന്നുണ്ട്. അത് വീണയാണ്,
1: അതാണ് വീണ
0: നേരെ
1: നിർത്തിയിരിക്കുന്നത്,
0: അതാണ് തമ്പുരു. അപ്പോ തമ്പുരുവും വീണയും തമ്മിലുള്ള വ്യത്യാസം, തമ്പുരു ഒള്ളി ടോൺ ശ്രുതി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ വീണയിൽ അതല്ല, വീണയിൽ പാട്ടുകളെല്ലാം അതേപടി വായിക്കപ്പെടും, 2-2. അപ്പൊ ഗായത്തെ അന്ന് ഞാൻ പറഞ്ഞതിന് തന്നെ ഇങ്ങനെയാണ്, ഒരു റിങ്ങിയ മറ്റൊരു റിങ്ങിൽ ഇറങ്ങില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ മനസ്സിലായി. ഒരു റിങ്ങിയ മറ്റൊരു റിങ്ങിൽ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഗായത്രി തമ്പുരു എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് ഗായത്രി വീണ ശരിയല്ല. പക്ഷേ അങ്ങനെ ചേർത്തത് ആ അതിനെക്കുറിച്ച് രൂപകൽപ്പന ചെയ്ത് എനിക്ക് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ്. പിന്നെ അതിനകത്ത് അദ്ദേഹം കുട്ടിയുടെ അച്ഛൻ വിജയലക്ഷ്മിയുടെ അച്ഛൻ ഒക്കെ വളരെ പരിശ്രമശാലിയാണ്. അതിനൊക്കെ നമ്മളത് അംഗീകരിച്ച് പറ്റുള്ളൂ.
1: ശരി സാർ. അപ്പം ഈ നമ്മുടെ സ്വാതന്ത്ര്യം റേഡിയോ 90.4 FM വേണ്ടിയിട്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം ചിലവഴിച്ച അതിന് സാറിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സംഗീത അധ്യാപകനായ ശ്രീ കുമ്മനം ശശികുമാറുമായിട്ടുള്ള പ്രത്യേക അഭിമുഖം. അവതരണം പി ജയചന്ദ്രൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിൻ്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിൻ്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 94-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 94-46-20-27-60.
1: ും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജനപഥം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജിജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM ജനപഥം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കൊല്ലം മേയർ ശ്രീ എ കെ ഹഫീസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കേൾക്കാം. അങ്ങ് സ്ഥാനമേറ്റ സമയത്ത് ഇങ്ങനെ മുൻകാലങ്ങളിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതിന് ആ ദിശയിൽ വല്ലതും ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ ചോദിക്കണം, എന്നെ ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ പാർട്ടിയെ കണ്ടിട്ടല്ല അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുകയോ അങ്ങനെ.
4: ഞാൻ ജനമധ്യത്തിൽ പല പ്രാവശ്യം പത്രസമ്മേളനം നടത്തി ഞാനിത് സൂചിപ്പിച്ചു. ഓരോ വിഷയവും ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയെക്കുറിച്ച് ഞാനിത് സൂചിപ്പിച്ചു. അതുപോലെ തന്നെയാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഇവ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ BPCL-മായിട്ടൊരു ധാരണയുണ്ടാക്കി, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ട്, കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്, CBG പ്ലാന്റ്. അപ്പം CBG പ്ലാന്റ് ഉണ്ടായി വരാൻ ഇനി എടുക്കും കുറഞ്ഞത് 3 വർഷം, 2 വർഷം അവർ പറയുന്നെങ്കിലും 3 വർഷം എടുക്കുന്നതാണ്. കാരണം ഇപ്പോഴും അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ, എഗ്രിമെന്റ് വെച്ചിട്ട് ഇപ്പം 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. അതോ എഗ്രിമെന്റ് ഒക്കെ വെക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഒരു പ്രത്യേകത വരാൻ പോകുന്നത്, നമുക്ക് 120 ടൺ പെർ ഡേ മാലിന്യം അവർക്ക് കൊടുക്കണം. അപ്പോഴാണ് അതിനകത്തുനിന്ന് എല്ലാ മാലിന്യം അവിടെ കൊണ്ടെത്തിക്കാമെന്നാണ് നമുക്ക് കിട്ടുന്ന നഗരത്തിലെയും പരിസര പ്രദേശത്തുള്ള 8 പഞ്ചായത്തിലെയും 2 മുനിസിപ്പാലിറ്റിയിലെയും. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതൊന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. നമുക്കിപ്പോൾ ഇത് ആവശ്യമാണല്ലോ. ഇതിപ്പോൾ ഇവിടെ നാട്ടിലെല്ലാം എല്ലാ ഫ്ലാറ്റുകൾ ഉൾപ്പെടെ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ചെറിയ ഫ്ലാറ്റിലെ താമസിക്കുന്നത്, ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് ഞങ്ങൾക്കിത് എവിടെയെങ്കിലും ഒന്ന് ഡംപ് ചെയ്യാൻ, എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഡിപ്പോസിറ്റ് ചെയ്യാൻ ഒരു സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരേണ്ടത്. നമുക്കങ്ങനെ സംവിധാനം കൊല്ലം നഗരത്തിൽ എവിടെയും ഇല്ല. ഇപ്പം നടപടി എടുത്ത് പലരും ചോദിക്കും ക്യാമറ വെച്ച് നടപടി എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നടപടി എടുക്കാം, പക്ഷെ തിരിച്ച് അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇതെവിടാ ഞങ്ങൾ കൊണ്ടിടേണ്ടത്.
3: ഇപ്പം വേസ്റ്റൊക്കെ നഗരത്തിൽ പല സ്ഥലങ്ങളിലും ഡംപ് ചെയ്യുന്നൊരു സാഹചര്യമാണ് നിർഭാഗ്യവശാൽ ഉള്ളത്. അത് കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം അതത്ര ഒരു അഭിമാനകരമായ കാര്യമല്ല.
4: അല്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് തൽക്കാലം പെട്ടെന്നുള്ള ഒരു ഈ CBG പ്ലാന്റ് വരുന്നതിന് പൂർത്തീകരിച്ച്,
3: അതുകൊണ്ടാണ് ചോദിച്ചത്. എന്തെങ്കിലും ഷോർട്ട് ടേമായിട്ട്
4: ചെയ്യാൻ ഉദ്ദേശിക്കുന്നു,
3: ഹ്രസ്വകാല പദ്ധതികൾ
4: ഉണ്ട്, അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം പൊളയത്തോട് ശ്മശാനത്തിന്റെ വാതിലിൽ ഒരു കംപ്രസ്ഡ് പിന്നെ മെക്കനൈസ്ഡ് കമ്പ്രസ്ഡ് കമ്പോസിംഗ് യൂണിറ്റ് ഉണ്ട്. മെക്കനൈസ്ഡ് കമ്പോസിംഗ് യൂണിറ്റ് കുറച്ച് പ്രാക്ടിക്കലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ തീരപ്രദേശത്ത് അടുത്ത 1 മാസത്തിനകം 2 പ്ലാന്റ് സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റിലാണ്. അവർക്ക് അതിനോടൊപ്പം തീരപ്രദേശത്തുള്ള ആളുകളിൽ നിന്നും യൂസ് എഫ് ഫീ വാങ്ങണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം യൂസ് എഫ് ഫീ വാങ്ങാൻ അവിടെ സ്വാഭാവികമായിട്ടും BPL താഴെയുള്ള ആളുകളാണ്, BPL-കാരാണ് ഭൂഭൂരിപക്ഷവും. അവരിൽ നിന്ന് യൂസർ ഫീ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ അത് ശരിക്കും വിജയകരമാകത്തില്ല. അതുകൊണ്ട് തീരപ്രദേശത്തുള്ളവർക്ക് യൂസർ ഫീ ഒഴിവാക്കി അവരുടെ കയ്യിൽ നിന്നും അവരുടെ എല്ലാ ജൈവ മാലിന്യങ്ങളും ശേഖരിച്ച് ഈ പ്ലാന്റിൽ കൊണ്ട് എത്തിച്ചാൽ അവിടെ അവർ ഇത് സൗജന്യമായി പിന്നെ പ്രോസസ്സിങ് നടത്തി. അപ്പോൾ കടപ്പുറത്ത് തീരപ്രദേശം പൂർണ്ണ എന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഫ്രീ സോൺ ഏരിയ ആക്കി, അത്രയും വേസ്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലമാക്കി ആക്കാൻ, ഒരു പൂർണ്ണമായി മാലിന്യമുക്ത തീരപ്രദേശമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വിശ്വാസം അനുസരിച്ച് അത് 100% വിജയിക്കും, അങ്ങനെ പൂർത്തീകരിക്കാൻ പറ്റും.
3: വെരി ഗുഡ്. ഞാൻ അങ്ങ് ഈ മാലിന്യ പ്രശ്നത്തെക്കുറിച്ചും കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ 100% യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങ് പറയുന്നതെങ്കിലും ജനങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ശരി തന്നെ, നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെ, പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യം വരുമല്ലോ. അത് നമ്മളിരിക്കുന്ന സമയത്ത് അങ്ങ് ഫസ്റ്റ് ലാപ്പ് ആയാലും ശരി ലാസ്റ്റ് ലാപ്പ് ആയാലും ശരി എന്തോ ആയിക്കൊള്ളട്ടെ, 25-30 വർഷത്തിന് ശേഷം അധികാരം കിട്ടിയിരിക്കുകയാണ്. ഈ സമയത്ത് ഓരോ ദിവസവും നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് ജന മനസ്സിൽ ഒരു വലിയ ഒരു നേട്ടത്തിൻ്റെ ഒരു സ്ഥാനം നേടിയെടുക്കേണ്ടല്ലേ. അപ്പോൾ അതിന് ഇത് മുൻകാലങ്ങളിലെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ നമ്മൾ എത്ര പറയും, അതിനകത്തൊരു പരിധി വരില്ല.
4: അത് അതുകൊണ്ടാണല്ലോ ഞാൻ മുൻകാലത്തിന് കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ എടുത്ത് ചോദിച്ചത് കൊണ്ട് മാത്രം അത് സൂചിപ്പിച്ചത്.
3: തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ 100% സത്യമാണ്. പക്ഷേ ഈ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ
4: അതാണ് അതിൻ്റെ പ്രവർത്തനം വളരെ വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഈ കുടിവെള്ള പദ്ധതി തന്നെ അത്രയും പെട്ടെന്ന് ഇത് കമ്മീഷൻ ചെയ്യാനും തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നിട്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ തടയണ നിർമ്മിക്കാനുള്ള അറിവുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ വല്ലതും 2 ഡ്രോട്ട് കാലാവധി കഴിഞ്ഞെങ്കിൽ ആ ഉണക്ക് കാലാവധി 2 എണ്ണം വരണമെങ്കിൽ അവിടെ പണി പൂർത്തീകരിക്കാൻ പറ്റൂ. അതിനോടൊപ്പം നമുക്ക് കുരിപ്പിഴ ചണ്ടിടി പോലുള്ള പ്ലാന്റ്, ആ പ്ലാന്റിൻ്റെ പ്രവർത്തനവും താമസിയാതെ നടക്കണമെങ്കിൽ, പക്ഷെ അവിടെ മാത്രമാണ് അല്പതാമസം വരാൻ സാധ്യതയുള്ളത്. കാരണം ഇപ്പോഴും ഈ അവിടെ സാധനം എത്താനുള്ള വേസ്റ്റ് നമ്മുടെ ഈ സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുമ്പോഴും എസ് ടി പിയിലേക്ക് അവിടെ നിന്ന് വേസ്റ്റ് എത്തിക്കണമല്ലോ, സിവറേജ് എത്തിക്കാനുള്ള തടസ്സം ആണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പുതിയ ഒരു 1 മീറ്റർ ഡെപ്തിൽ മാത്രം കുഴിച്ചാൽ മതി, വാക്വം സിസ്റ്റം അനുസരിച്ച് അത് ഇവിടെ എത്തിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതൊരു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ട് വർഷമെങ്കിലും പിടിക്കാനാണ് സാധ്യത, കാലഘട്ടം എടുക്കും. അത് ബാക്കിയുള്ള ഈ അടിയന്തര പ്രാധാന്യത്തോടെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ ഒരു ടെക്ഫം എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീരപ്രദേശം മുഴുവൻ അത് പൂർത്തീകരിക്കാൻ പറ്റും. തീരപ്രദേശം എന്തായാലും ഉടൻ ചെയ്യും. അപ്പോൾ അത് തീരപ്രദേശം

0: മാത്രം ചെയ്താൽ പോരല്ലോ, കൊല്ലം നഗരത്തിൽ മുഴുവൻ ഇത് എത്തിക്കാൻ അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ സംസാരിക്കുന്നത് മാത്രമല്ല, തീർച്ചയായിട്ടും ഇത് പ്രാവർത്തികമാക്കി എടുക്കാൻ തന്നെയാണ് ശ്രമം.
1: ഇപ്പോഴും നേരത്തെ പൊളിറ്റിക്സിലുള്ള ചില മാറ്റങ്ങളെ കുറിച്ച് അങ്ങ് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ. അതിനകത്ത് ഇപ്പോൾ ജനങ്ങൾ വളരെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്. അവരുടെയൊക്കെ ഒരു പെട്ടെന്ന് കാര്യം നടക്കുക എന്നുള്ള ഒരു ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുക എന്നുള്ളൊരു കാര്യത്തിനാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒന്നും ജനങ്ങൾ കണക്കിലെടുക്കുന്നില്ല. അവർക്ക് കൺമുമ്പിൽ ആ വികസനം കാണണം. അപ്പോൾ അതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ ഭരണാധികാരികൾ മുന്നോട്ട് പോകണമല്ലോ എന്നുള്ള വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്.
0: അല്ല, ഉദാഹരണമായിട്ട് ഇപ്പോൾ തന്നെ നേരത്തെ നമ്മുടെ കൊല്ലത്തിന് ഒരു പ്രാധാന്യമുണ്ടല്ലോ. കൊല്ലം നഗരം എന്ന് പറയുമ്പോൾ ഈ കൊല്ലം ഒരു തുറമുഖ നഗരമായിട്ടാണ് നേരത്തെ മുതലേ കൊല്ലത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും എഴുതിയിട്ടുള്ളത്. ഒരു തുറമുഖ നഗരമെന്നും വാണിജ്യ നഗരമെന്ന നിലയിലാണ് കൊല്ലം അറിയപ്പെട്ടിരുന്നത്. അത് ഞങ്ങളുടെയൊക്കെ ഒരു അറിവനുസരിച്ചാണെങ്കിൽ 1400 വർഷം പഴക്കമുള്ള ഒരു നഗരമാണിത്. 1400 വർഷത്തിന് മുമ്പ് തന്നെ ഇവിടെ ധാരാളം ഡച്ചുകാർ, അറേബ്യക്കാർ, ചൈനീസുകാരൊക്കെ ഈ വാണിജ്യ ആവശ്യത്തിന് കൊല്ലത്ത് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ രേഖകൾ കാണാം. ഒരു പഴയ ചരിത്രം പരിശോധിക്കുന്നവർക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നഗരത്തിൽ ഇന്നും ആ തുറമുഖ നഗരം എന്ന് പറഞ്ഞെങ്കിലും ഒരു മാറ്റവും തുറമുഖ നഗരത്തിൽ ഉണ്ടായിട്ടില്ല. കച്ചവടങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാണ് ഇവിടെ ഉണ്ടായത്. നമുക്കുണ്ടായിരുന്നത് മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു. ഈ 1400 വർഷം മുമ്പ് ഇവരെല്ലാവരും ഇവിടെ എത്തിയിരുന്നത് മലഞ്ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത തന്നെ, ഒരു ഭാഗത്ത് നമുക്ക് കായലും മറുഭാഗത്ത് കടലുമാണ്. ഇത് തമ്മിൽ ചെറിയ ദൂരം മാത്രം, ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ഏരിയയിലായിട്ട് നോക്കിയാൽ പോലും വ്യത്യാസമുള്ളത്. ഇതിനിടയ്ക്ക് ഇതിനെ കണക്ട് ചെയ്യുന്ന കൊല്ലം തോടുമുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സാഹചര്യമുള്ള നഗരമാണ് കൊല്ലം. പക്ഷെ കൊല്ലത്ത് ഒരു 10-15 വർഷക്കാലം മുമ്പ് ഉണ്ടാക്കി വെച്ചൊരു പാലം കാരണം നഗരമാകെ തകർന്നു പോയി എന്നാണ്. ആ ഒറ്റ പാലം കൊണ്ട് മാത്രം തകർന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാന കാരണം, കൊല്ലം നഗരത്തിലെ കച്ചവടവും കൊല്ലം നഗരത്തിലെ ആളുകളുടെ ജീവിത രീതിയും വരുമാന മാർഗവും എല്ലാം നശിച്ചത് ഈ
1: ചൈനീസ് വന്മതിൽ. അത് ഞാൻ ആ ചോദ്യം ചോദിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുവായിരുന്നു. അതായത് അങ്ങ് മേയറായിട്ട് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ച അങ്ങയുടെ ഒരു പ്രഖ്യാപനം, ഒരു വാഗ്ദാനം, ഈ വന്മതിൽ പൊളിക്കുമെന്നും അതിന് പകരം ഒരു മനോഹരമായ ഫ്ലൈഓവർ കൊണ്ടുവരുന്നതൊക്കെയായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ കോർപ്പറേഷൻ കൗൺസിലിൽ അതിൻ്റെ ചർച്ചകൾ നടന്നതായിട്ടൊക്കെ പത്രത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. ജനപഥം പരിപാടിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്

0: റേഡിയോ സാന്ത്വനം 90.4 FM ജനബന്ധം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായി ശ്രോതാക്കളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ബഹുമാന്യായ മേയർ ശ്രീ എ കെ ഹഫീസ്. അങ്ങ് ഉദ്ദേശിക്കുന്നത്
1: വന്മതിൽ
0: അത് ഞാൻ ആ ചോദ്യം ചോദിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുവായിരുന്നു കുറച്ച് കൂടി. അതായത് അങ്ങ് മേയറായിട്ട് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ച അങ്ങയുടെ ഒരു പ്രഖ്യാപനം, ഒരു വാഗ്ദാനം, ഈ വന്മതിൽ പൊളിക്കുമെന്നും അതിന് പകരം ഒരു മനോഹരമായ ഫ്ലൈഓവർ കൊണ്ടുവരുന്നൊക്കെ ആയിരുന്നു. അതിനെ തുടർന്ന് പിന്നെ കോർപ്പറേഷൻ കൗൺസിലിൽ അതിന്റെ ചർച്ചകൾ നടന്നതായിട്ടൊക്കെ പത്രത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. അതിന്റെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അതിന് മുമ്പ് നമ്മൾ അതിലേക്ക് കടന്ന കുറച്ച് കൂടി സംസാരിച്ചു, അങ്ങ് തുറമുഖത്തിൽ പിടിച്ച് സംസാരിച്ച എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർക്ക് അതായത് വലിയൊരു സ്വപ്നമുണ്ട് കൊല്ലം അത് കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കണമെന്നൊക്കെ. വൻകിട തുറമുഖങ്ങളെയും ചെറിയ തുറമുഖങ്ങളെയും ചെറിയ ജലാശയങ്ങളെയും ഈ തോടുകളെയും എല്ലാം ബന്ധിപ്പിച്ചുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഈ കേരളം തന്നെ ഒരു വലിയൊരു തുറമുഖ ഹബ്ബാക്കി മാറ്റുക എന്നുള്ള വലിയൊരു സ്വപ്നമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം തന്നെയാണ് ഈ തുറമുഖത്തിൻ്റെ ചുമതല വഹിക്കുന്നത്. അങ്ങേക്കാണെങ്കിൽ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ വളരെ അടുത്ത വ്യക്തി ബന്ധമുണ്ട്. അപ്പം ഈ ഇതെല്ലാം ആ വ്യക്തിബന്ധം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്രയും വലിയ സർക്കാർ മുൻഗണന നൽകിയ വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തിന് വലിയ സാധ്യതകളില്ലേ, അത് നടപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കും.
2: അല്ല, ഇപ്പം ശരിക്കും ഈ കൊല്ലത്തെ തുറമുഖം തന്നെ ഈ 2008 കൊല്ലം തുറമുഖമാകുമ്പോൾ ഈ നവീകരിച്ച തുറമുഖം, പഴയകാലത്ത് പോർട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഇപ്പോഴത്തെ പോർട്ടുണ്ട് ഉദ്ഘാടനം ചെയ്തത് 2006 നവംബർ 18 ആണ് എൻ്റെ ഓർമ്മ. അന്നാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത്. ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ്.

0: 2006 അദ്ദേഹം ഭരണത്തിൽ കയറിയ ഉടനെയാണ്. അതിനു മുമ്പത്തെ ഈ 2001-2006 കാലയളവിലെ മന്ത്രിസഭയാണ് കാലഘട്ടത്തിലാണ് ഈ പ്രത്യേകിച്ച് അന്ന് പാവുദിവാരം കൊല്ലത്തുനിന്ന് മന്ത്രിയാണ്. ആ സമയത്താണ് ഇവിടെ കൊല്ലം തുറമുഖത്തിന്റെ പണി പൂർത്തീകരിച്ചതൊക്കെ. ഉദ്ഘാടനം ചെയ്തത് വിഎസ് അച്യുതാനന്ദൻ. അതിനുശേഷം ഈ 2011 വരെ അവിടെ പ്രത്യേകിച്ച് പൂർത്തീകരിച്ചു എന്നുള്ളതിന് മുന്നോട്ടുള്ള പ്രയാണം വളരെ പിന്നെയുള്ള വികസനം വളരെ മോശമായിരുന്നു. 11 ശേഷം കെ ബാബു മന്ത്രിയായി 11-16 കാലയളവിൽ. ആ കാലയളവിലാണ് ഇതിന് ധാരാളം മാറ്റങ്ങൾ വന്നത്. ഫോക്ക്ലിഫ്റ്റ് വന്നത്, ക്രെയിൻ വന്നത്, ബാർജിന് നീളം കൂട്ടിയത്, ഡെപ്ത് കൂട്ടിയത് ഒക്കെ ആ കാലയളവിലാണ്. ആ കാലയളവിൽ തന്നെ ഇവിടെ ഇപ്പം തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിന് അവസരം വന്നു. സാറിന് ഏറ്റവും ഒരു അവസരം ഉണ്ടായിരുന്ന ആ മേഖല അതായിരുന്നു. കൊല്ലത്ത് കശുവണ്ടിയുമായി ബന്ധപ്പെട്ട് പിഴാണല്ലോ കശുവണ്ടി പൂർണ്ണമായിട്ടും ഇല്ലാതായി പോയത്. പക്ഷെ അന്ന് കശുവണ്ടിയുള്ള ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന സമയം ഈ കശുവണ്ടിയുടെ തോട്ടണ്ടി കൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു തുറമുഖമായി ഒരു പ്രാവശ്യമാണ് യഥാർത്ഥത്തിൽ കൊല്ലം തുറമുഖത്ത് കശുവണ്ടി ഇറക്കുമതി ചെയ്ത്. പിന്നെ അത് വന്നിട്ടില്ല. കാരണം ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ ഈ തൂത്തുക്കുടി ലോബിയുടെ പ്രവർത്തനമുണ്ട്. കൊല്ലം തുറമുഖം നശിപ്പിക്കാനും തകർക്കാനും, കാരണം അവർക്കൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് ശരിക്കും ഒരു നമ്മളൊരു സാറ്റലൈറ്റ് ടൗൺ എന്നൊക്കെ പറഞ്ഞതുപോലെ ഉത്തരവുമായിട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ. അത് അവരുടെ അവിടെ വരുന്ന പല സാധനങ്ങളും സ്റ്റോർ ചെയ്യുന്ന ഗോഡൌൺ പോലെ ഇപ്പോൾ കൊല്ലം തുറമുഖം. കൊല്ലം തുറമുഖം ഇപ്പോൾ പ്രവർത്തിക്കുന്നേ ഇല്ല.
1: ഒരു കോറിഡോർ വരുന്നുണ്ടല്ലോ ഇഴിഞ്ഞം കൊല്ലം.
0: അതെ, പക്ഷേ ഇത് അതിനേക്കാളും ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായിരുന്നല്ലോ കടൽ മാർഗത്തിൽ കൂടെ ഈ കയറ്റ് ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കുകയാണെങ്കിൽ റോഡിലെ ട്രാഫിക് ഒരുപാട് കുറയുന്നത്. കണ്ടെയ്നർ ലോറികൾ കണ്ടെയ്നർസ് എല്ലാം കൊണ്ടുപോകുന്നത് കണ്ടെയ്നറുകൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് ലോറിയോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മുന്നോട്ട് പോയില്ല. കൊല്ലത്തിന് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഈ തുറമുഖത്തിലൂടെ ഈ തുറമുഖം വരുമ്പോൾ അതുകൊണ്ട് മാത്രമല്ല തീരപ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകളാണ് തൊഴിലില്ലാതെ ഇപ്പോഴും നിൽക്കുന്നത്. അവർക്കൊരു അവസരം കിട്ടുമായിരുന്നു, ആ പ്രദേശത്ത് വലിയ മാറ്റം വരുമായിരുന്നു. തുറമുഖത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വരുന്നില്ല. അപ്പം ഇപ്രാവശ്യം വി ഡി സതീശൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വകുപ്പ് നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റം കൊല്ലം തുറമുഖത്ത് നടത്താൻ കഴിയും എന്നുള്ള ക്ഷമിക്കും.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ വന്മതിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഇപ്പൊ അതിന്റെ പൊസിഷൻ? വന്മതിൽ പൊളിക്കുമെന്നായിരുന്നു അങ്ങയുടെ പ്രഖ്യാപനം.
0: തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗങ്ങളിലും ചാനൽ ചർച്ചകളിലും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വി പാർക്കിൽ നടന്നതിലും കടപ്പാക്കട സ്പോർട്സ് ക്ലബിൽ യോഗം നടന്നതൊക്കെ ഞാൻ യോഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ചാനൽ ചർച്ചകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ തീർച്ചയായിട്ടും ഇത് കൊല്ലം നഗരത്തെ തകർത്തത് ഈ വന്മതിലാണ്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റിയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ 26-ാം തീയതിയാണ് ചുമതല ഏറ്റെടുത്തത്. 26-ാം തീയതിയാണ് കൊല്ലത്ത് മേയർ സ്ഥാനം ചുമതല ഏറ്റെടുത്തത്. 27-ാം തീയതി തന്നെ ഒരു പിന്നെ ഫോണിൻ പ്രോഗ്രാമിലൂടെ ഞാൻ പറഞ്ഞു നിർബന്ധപൂർവ്വം ഒരു സംശയവും വേണ്ട ഇത് പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനം അന്ന് ആ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു DPR ഒക്കെ ആയിട്ടുണ്ട്. 210 കോടി രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ടല്ലോ, മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് മുന്നിൽ നിന്നും ആരംഭിക്കും ഒരെണ്ണം. അത് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ അപ്പുറത്ത് അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത് SMB പാലസിൻ്റെ മുന്നിൽ നിന്നും ഒരു അടുത്ത മേൽപ്പാലം ആരംഭിക്കും. അത് പിന്നെ എലിവേറ്റഡ് ഫ്ലൈഓവർ ആണ്, തൂണുകളിലെ മുകളിലുള്ള ഫ്ലൈഓവർ. ആ പിന്നെ SMB പാലസിൻ്റെ മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ഫ്ലൈഓവർ പായ്ക്കട റോഡിൻ്റെ മുൻവശത്തൂടെ ഇപ്പോഴത്തെ ക്ലോക്ക് ടവറിൻ്റെ സമീപത്ത് ക്ലോക്ക് ടവർ കഴിഞ്ഞ് അടുത്ത പോയിന്റിൽ വരുമ്പോഴത്തേക്കും ഈ രണ്ട് ഫ്ലൈഓവറും അവിടെ നിന്ന് യോജിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിന് മുമ്പിൽ ലാൻഡ് ചെയ്യാനാണ്. അപ്പം ആ ലാൻഡ് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്കത്തെ നടുക്കത്ത് ഇപ്പോഴത്തെ റൗണ്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ചിന്നക്കട റൗണ്ടിൻ്റെ മുകളിൽ ഭാഗത്ത് അവിടെ 4 ട്രിബ്യൂട്ട് ടവർ ഉണ്ടാക്കും. ഈ 4 ട്രിബ്യൂട്ട് ടവർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പല ആളുകൾ ധാരാളം നേതാക്കന്മാർ ഇതുമായി ആ സമരവുമായി ബന്ധപ്പെട്ട് കൊല്ലം നഗരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തു നിന്ന് പ്രമുഖരായ ആളുകളുണ്ട്. അവരെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഓരോ പേരുകളിലാണ് 4 ട്രിബ്യൂട്ട് ടവർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വലിയ ഗ്ലോബ്, ആ ഗ്ലോബ് സൂചിപ്പിക്കുന്നത് പഴയ കാലഘട്ടത്തിലെ കൊല്ലം നഗരത്തെ ഓർമ്മിപ്പിക്കാനാണ്. ഭൂലോകത്തിൽ ഈ ഭൂലോകപടം ഉണ്ടല്ലോ, ആ പടത്തിൽ ലോകഭൂപടത്തിൽ അന്ന് കൊല്ലത്തിനൊരു വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആ ലോകഭൂപടത്തിലെ കൊല്ലത്തെ സ്ഥാനത്തെ ഓർമ്മിപ്പിക്കാനാണ് അവിടെ ഒരു ഗ്ലോബ് സ്ഥാപിച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയ ദേശീയ പതാക ഉയർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നാളുകളിൽ ഇപ്പോൾ നമ്മൾ കൊല്ലം കാണുന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസും
1: ക്ലോക്ക്
0: ടവറുമാണ്.
1: ഇതുപോലെ
0: കൊല്ലത്തിൻ്റെ ഐക്കണായിട്ട് ഇത് കാണിക്കും.
1: പ്രവേശന കവാടം പോലെയൊക്കെ വരും,
0: കാണും. പ്രവേശന കവാടവും ഉണ്ട്. അപ്പൊ ഇത് അവിടെ നമ്മുടെ കോൺവെന്റിന്റെ മുന്നിൽ ഇറക്കാൻ ഉദ്ദേശിച്ചതിന്റെ പ്രധാന കാരണം വിക്ടോറിയ ഹോസ്പിറ്റലിലും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ പോകണം, താഴെ സർവീസ് റോഡുകളിൽ നിലനിൽക്കണം, അതിനോടൊപ്പം ഇതിന്റെ താഴെ അർബൻ പാർക്ക് എന്നുള്ള സംവിധാനം ഈ പാലത്തിന്റെയൊക്കെ താഴെ, അതാണല്ലോ ഒറ്റ ഓരോ സിംഗിൾ തൂണ്.
1: ഇപ്പം പരീക്ഷിച്ച് വിജയിച്ച വി പാർക്കിന്റെ ഒരു കുറച്ചുകൂടെ വിശാലമായ മോഡൽ,
0: കുറച്ചുകൂടെ വിശാലമായ, കുറച്ച് ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രി

0: വൈകുന്നേരങ്ങളിൽ
1: പുതിയ വയോജന വകുപ്പൊക്കെ വരികയാണല്ലോ.
0: അതുകൊണ്ട് മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ പാർക്കിന്റെ ഭാഗമായി തന്നെ അവർക്ക് ഇരിക്കാം. അതുപോലെ കുടുംബ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ, ഇപ്പൊ ആളുകൾക്ക് അങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷൻ നടത്താൻ താഴെ, അപ്പം അതിന് വലിയ ഹാളൊന്നും വാടകയ്ക്ക് എടുക്കണ്ട, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനും അവർക്ക് ഒരുമിച്ച് ഉല്ലസിക്കാനും അവർക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അങ്ങനെ ഒരു അതിനോടൊപ്പം തന്നെ കാർ പാർക്കിങ്ങിന് കുറച്ച് സ്ഥലം കൊടുക്കണം. അപ്പം ഈ പൂർണ്ണമായും ഇത് താഴെ ഉപയോഗിക്കുകയും രണ്ട് സൈഡിലും സർവീസ് റോഡും ഉണ്ടാകും. ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം പ്രോജക്റ്റ് അനുസരിച്ചാണെങ്കിൽ എവിടെയും ലാൻഡ് അക്വിസിഷൻ വേണ്ട, ഭൂമി ഏറ്റെടുക്കാതെ തന്നെ ഉള്ള നിലവിൽ ഭൂമി ഏറ്റെടുക്കുമ്പോഴാണ് പലപ്പോഴും താമസം വരുന്നത്. അത് എനിക്കൊരു പ്രത്യേകത ഗുണം കിട്ടിയിട്ടുള്ളത്, ഇവിടെ നിന്ന് ഇപ്പം മൂന്ന് മന്ത്രിമാരുണ്ട് കൊല്ലത്ത്, ഷിബു ബേബിജോൻ ഉണ്ട്, പി സി വിഷ്ണുനാഥ് ഉണ്ട്, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണനുണ്ട്, എം പി സി എൻ കെ പ്രേമേന്ദ്രൻ ഉണ്ട്, ഇവരെ നാലുപേരുടെയും അതുപോലെ എം എൽ എ പിന്നെ വിഷ്ണുമോഹൻ ഉണ്ട്. അവരോട് കൂടാതെ കൊല്ലത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിയുണ്ട് സുരേഷ് ഗോപി, അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. എല്ലാ സഹായവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാം.
1: ഇതിനാവശ്യമായ തുക ഇരുന്നു വലിയൊരു തുകയാണല്ലോ 210 കോടി രൂപ. അത് എങ്ങനെ കണ്ടെത്തും?
0: അല്ല, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, കോർപ്പറേഷൻ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കണ്ടെത്തി അത് ചെയ്ത് തീർക്കും, ഒരു സംശയവും വേണ്ട.
1: അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ
0: നടത്തിയിട്ടുണ്ട്. അതിനുള്ള ഇന്നിപ്പോ
1: കൗൺസിൽ പ്രതിപക്ഷത്തിന്റെ ഒക്കെ പിന്തുണ ഈ പ്രപ്പോസലിനുണ്ടോ? ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പോഴത്തെ പ്രതിപക്ഷമാണല്ലോ കഴിഞ്ഞ ഭരണകക്ഷി, മാത്രമല്ല ബി ജെ പി ഉണ്ട്.
0: പക്ഷെ ഇതിനകത്ത് എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ബി ജെ പിയുടെയും അവരുടെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു, അവരുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സഹായ സഹകരണവും ഉണ്ടാകും. ഇതൊരാവശ്യമാണെന്നൊരു
1: അഭിപ്രായ സമന്വയം
0: ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരാവശ്യമാണെന്നൊരു തോന്നല് പൊതുജനത്തിനുണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് പോസിറ്റീവായി ഞാൻ കാണുന്നൊരു കാര്യം. ഈ പൊളിച്ചു മാറ്റണം, പുതിയ പിന്നെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഉണ്ടാകണം എന്ന്
1: അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജനങ്ങൾ വലിയ ആവേശപൂർവ്വമാണ് അത് സ്വാഗതം ചെയ്തത്. നടക്കുകയില്ല എന്നുള്ള
0: നമ്മുടെ
1: നാട്ടിൽ അങ്ങനെയാണല്ലോ പല
0: വികസനങ്ങളും. 2 വർഷക്കാലത്തിനകത്ത് ഇത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് അതിനോടൊപ്പം നേരത്തെ എൻട്രി ഗേറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ, അതുപോലെ നമുക്ക് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ മുമ്പിലും എസ് എം ബിയുടെ മുൻവശത്തും തിരിച്ച് ചെന്ന് ഇറങ്ങുന്ന
1: ഈ എസ് എം ബി റെയിൽവേ ഗേറ്റ് എന്ന് പറയുമ്പോൾ റെയിൽവേയുടെ ഒക്കെ ക്ലിയറൻസ് ഒക്കെ
0: അവിടെ വേണം. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഫ്ലൈ ഓവറിന്റെ അവിടെ നമ്മളിപ്പോ അണ്ടർപാസിനെ ടച്ച് ചെയ്യുന്നില്ല. ഇപ്പം നിലവിലുള്ള അണ്ടർപാസ് അങ്ങനെ തന്നെ നിലനിർത്തും, കാരണം അത് അവിടെ നിന്നാണല്ലോ മണ്ണിട്ട് നിറച്ചിരിക്കുന്നത്. അവിടെ മുതലാണ് ഇളക്കി മാറ്റുന്നത്, അല്ലാതെ പാലം പൊളിച്ചു മാറ്റുന്നില്ല. ഫ്ലൈ ഓവർ ഇപ്പം നിൽക്കുന്ന അണ്ടർപാസ് തൊട്ട് മുന്നോട്ടാണ് പോകുന്നത്. ആ അണ്ടർപാസ് ഇപ്പൊ അവിടെ ഒന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ അണ്ടർപാസോട് ചേർന്നുള്ള ഭാഗത്താണ് നമ്മൾ പുതുതായി പില്ലറിലൂടെ തുടങ്ങുന്നത്. അതേസമയത്ത് പാരലായിട്ട് അപ്പുറത്ത് വരുമ്പോൾ പുതിയ ഒരെണ്ണം തുടങ്ങേണ്ടി വരും. ഈ മൂന്ന് സ്ഥലത്തും എൻട്രി ഗേറ്റ് ഉണ്ട്. എൻട്രി ഗേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്തിന്റെ ഐക്കോണാക്കി മാറ്റത്തക്ക വിധത്തിൽ കൊല്ലം നഗരത്തിലേക്ക് കയറുന്ന പ്രവേശന കവാടത്തിലും ഇറങ്ങുന്ന ഭാഗത്തും ഇത് നമ്മുടെ ഒരു ചുണ്ടൻ വള്ളത്തിന്റെ മോഡലിലാണ് ഞങ്ങളിപ്പോൾ അതിന് രൂപരേഖ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ചെയ്തിരിക്കുന്നത് അഭിലാഷ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ശ്രീ ബാബുരാജാണ്. ബാബുരാജും അതുപോലെ ബാബുരാജ് മാത്രമല്ല, നെറ്റ്പാക്കിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, റെയിൽവേൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, നാഷണൽ ഹൈവേയിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇവരൊരു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് ചേർന്നാണ് ഇതിനൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം കൊല്ലം നഗരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊന്നാണ് എം ജി പാർക്കിനകത്തുള്ള നവീകരണം. എം ജി പാർക്കിലെ നവീകരണവും നമുക്കതിന് വലിയ 1.5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. താമസിയാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അവിടെ നമ്മൾ വലിയ ജോയിന്റ് വീൽ ഉണ്ട്,
1: അതൊരു PPP മോഡലല്ലോ ആണോ?
0: അല്ല, ഫണ്ട് ഇറക്കുക, നമ്മുടെ അമൃതിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കൊല്ലം ബീച്ചിന്റെ ഒരു നവീകരണവും കൂടെ ഇതിന് കൂടെ ഉണ്ട്. അതും
1: കൊല്ലം ബീച്ചിൽ ഒരുപാട് അപകട സാധ്യത
0: ഉണ്ട്. അപ്പൊ ആ അപകട സാധ്യത ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒരു കൺസ്ട്രക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
1: കൊല്ലം മേയർ ശ്രീ എ കെ ഹഫീസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 3ാം ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനപഥം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4.

0: രാത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558780.

0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാൻ കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് തൊഴിൽ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദുകൃഷ്ണ. സംസ്ഥാന തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വരുമാനദായകമായ സംരംഭങ്ങൾ നടത്താൻ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകും. തയ്യൽ വസ്ത്ര നിർമ്മാണ മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കും. ബോർഡിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കണം. പഠന പാഠ്യേതര കാര്യങ്ങളിൽ മികവ് പുലർത്തുന്ന തൊഴിലാളികളുടെ മക്കൾക്ക് പിന്തുണ ഉറപ്പാക്കുകയാണ് എന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സാമൂഹിക വനവൽക്കരണത്തിന്റെ വിപുലീകരണം ഉറപ്പാക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. തേവലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന അഷ്ടമുടിക്കായൽ കണ്ടൽ വനവൽക്കരണം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസനം ഉറപ്പാക്കുന്ന പുത്തൻ വികസന കാഴ്ചപ്പാട് രൂപീകരിക്കുകയാണ്. വനവൽക്കരണത്തിന്റെ ഭാഗമായ പദ്ധതികളിലൂടെ ലഭിക്കുന്ന കാർബൺ ക്രെഡിറ്റിലൂടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വരുമാന മാർഗവും ഉറപ്പാക്കാനാകും. വനസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് മേഖലകൾ പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയാണ്. നിരോധനം കർശനമായി നടപ്പിലാക്കിയാകും ഇത് സാധ്യമാക്കുക. മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കാൻ ആരംഭിച്ച MCF പദ്ധതി കൂടുതൽ ശക്തമാക്കും. അഷ്ടമുടിക്കായലിലെ മൺതിട്ടകൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ ആധാർ രജിസ്ട്രേഷൻ സൗജന്യമാക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. 5 വയസ്സിലും 15 വയസ്സിലും ചെയ്യേണ്ട നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ 2026 സെപ്റ്റംബർ വരെ എല്ലാ ആധാർ കേന്ദ്രങ്ങളിലും സൗജന്യമായി ലഭിക്കും. നവജാത ശിശുക്കൾ ഉൾപ്പെടെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റും മാതാപിതാക്കളുടെ ആധാർ കാർഡും ഉപയോഗിച്ച് പുതിയ ആധാർ എടുക്കാം. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ വിരലടയാളമോ കൃഷ്ണമണി രേഖയോ ശേഖരിക്കില്ല. കുട്ടികൾക്ക് വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ചയുടൻ ആധാർ എടുക്കണം. 5 വയസ്സിലും 15 വയസ്സിലും ബയോമെട്രിക് വിവരങ്ങൾ രേഖ നിർബന്ധമായും പുതുക്കണം. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സെപ്റ്റംബർ വരെ ഈ സേവനം സൗജന്യമാണ്. കൃത്യസമയത്ത് ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കാത്ത ആധാർ കാർഡുകൾ താൽക്കാലികമായി അസാധുവാകാൻ ഇടയുണ്ട്. പുതിയ ആധാർ എടുക്കുന്നതിനും പുതുക്കുന്നതിനുമായി അക്ഷയ കേന്ദ്രങ്ങളെയോ അംഗീകൃത ആധാർ കേന്ദ്രങ്ങളെയോ സമീപിക്കാം. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായ June 23 ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. 23 വൈകിട്ട് 3:30 KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം വരെ ഒളിമ്പിക് ദിന റാലി സംഘടിപ്പിക്കും. മന്ത്രിമാരായ ഷിബു ബി ബി ജോൺ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്, ജനപ്രതിനിധികൾ, വിവിധ സർക്കാർ വകുപ്പ് മേധാവികൾ, കായിക സംഘടനാ ഭാരവാഹികൾ, കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ, SPC, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും. സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സബീത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പുത്തൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിൽ ജില്ലാ പട്ടികജാതി വികസന ഓഫീസറുടെ കാര്യാലയത്തിൽ പാർട്ട് ടൈം മെസ് ഗേൾ, പാർട്ട് ടൈം സ്വീപ്പർ തസ്തികകളിലേക്ക് June 23 അഭിമുഖം നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 0474-279-4996 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474-279-4996. കിഴക്കേ കല്ലട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കാൻ June 24 രാവിലെ 11 വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യത SSLC, ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ്. പ്രദേശവാസികൾക്ക് മുൻഗണന. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: സന്ദേശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

தக்கெட்டதும் தக்கெட்டதும் தக்கெட்டதும் தக்கெட்டதும்.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ IT പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ IT ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച IT ഈ IT വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279714. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279714. മൊബൈൽ 9446202760.
1: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
4: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
5: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
4: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
5: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

മൃദ സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറിൽ പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 22. ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം നടന്നതും സുനിത വില്യംസ് തന്റെ ടീമിനൊപ്പം ഭൂമിയിലേക്ക് മടങ്ങിയതും ISRO ബഹിരാകാശത്ത് ചരിത്രം സൃഷ്ടിച്ചതുമൊക്കെ ഒരു ജൂൺ 22-നായിരുന്നു. ജൂൺ 22-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂൺ 22. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി സോവിയറ്റ് റഷ്യയെ ആക്രമിച്ചത് 1941 ജൂൺ 22-നായിരുന്നു. ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ചത് 1946 ജൂൺ 22-നായിരുന്നു. ഏഴ് ജൂൺ 22-നായിരുന്നു സുനിത വില്യംസ് തന്റെ ടീമിനൊപ്പം ഭൂമിയിലേക്ക് മടങ്ങിയത്. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമായത് 2009 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ISRO ബഹിരാകാശത്ത് ചരിത്രം സൃഷ്ടിച്ച് 20 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് 2016 ജൂൺ 22-നായിരുന്നു. കാനഡയിലെ ജനസഭ വധശിക്ഷ നിർത്തലാക്കിയത് 1976 ജൂൺ 22-നായിരുന്നു. പ്ലൂട്ടോയോടൊപ്പമുള്ള കുള്ളൻ ഗ്രഹം ഷാരോൺ കണ്ടെത്തിയത് 1978 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. മുൻപ് ഇത് പ്ലൂട്ടോയുടെ ഉപഗ്രഹമായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: Radio Santhanam 90.4 FM il ippol kelkam Vyasa Prasadam. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

0: നമഃ.
1: ഹരി ഓം. 20-ാമത്തെ ശ്ലോകത്തെ സംബന്ധിച്ച് ഓൺലൈനിൽ ശ്രവിക്കുന്നവര് സംശയം ചോദിച്ചിരിക്കുന്നു. ശ്ലോകം പരസ്തസ്മാത്തു ഭാവോണ്യഹ അവ്യക്തോ വ്യക്താ സനാതനഹ യസ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. ഇതാണ് ശ്ലോകം. അതിന് തൊട്ടു മുമ്പ് ഭഗവാൻ പറഞ്ഞത് ഭൂതഗ്രാമമിമം കൃഷ്ണം ഭൂത്വാ ഭൂത്വാ പ്രളീയതേ രാത്രിയാഗമേ വശഃ പാർത്ഥ പ്രഭവതി അഹരാഗമേ. സൃഷ്ടി ലയത്തെ സംബന്ധിച്ച് സ്രഷ്ടാവായ ബ്രഹ്മാവിന്റെ രാപ്പകലുകൾ അനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്ന കാര്യം പറയേ. അവിടെ ഭൂതജാലങ്ങളെ സംബന്ധിച്ച് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഭൂതഗ്രാമമിമം കൃഷ്ണം അവശം പ്രകൃതേഹെ വശാത്ത്, പ്രകൃതിക്ക് വശകമായിട്ടുള്ള ഭൂതജാലങ്ങൾ അവശങ്ങളാകുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇവിടെ ഇത് വൈരാഗ്യം ജനിപ്പിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ജീവിതാശാ ബലീയസി, ജീവിക്കാനുള്ള ആശ വളരെ തീവ്രമാണ് എന്ന് പറയും. പക്ഷെ ഈ ജീവിതത്തിന്റെ പ്രകൃതം എന്താണ്? അതിൽ പലതരത്തിലുള്ള പരിമിതികളുണ്ട്, ഭയങ്ങൾക്ക് ന്യായമുണ്ട്, സങ്കടങ്ങളുണ്ട്, ഇതിനെ അതിക്രമിച്ച് പോവണ്ടേ എന്നാണ് ചോദ്യം. അങ്ങനെ അതിക്രമിച്ച് പോവുകയാണെങ്കിൽ ലക്ഷ്യമിടേണ്ടത് എന്ത്? നേരത്തെ യദക്ഷരം വേദവിദോ വദന്തി എന്ന മന്ത്ര എന്ന ശ്ലോകത്തിൽ ഓംകാരപ്രാപ്തിക്കാണ് ഉത്സാഹിക്കേണ്ടത് എന്ന് ഉദ്ബോധിപ്പിച്ചു. സംഗ്രഹേണ പ്രവക്ഷ്യേ എന്ന് പറഞ്ഞ് സുസജ്ജമായിരുന്ന ശേഷം ഓംകാരത്തെ ധ്യാനിക്കൂ എന്ന് ഉദ്ബോധിപ്പിച്ചു. ആ ഓംകാരത്തിന്റെ ശരിയായ സ്വരൂപത്തെയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. എന്തിന് പറഞ്ഞു തരുന്നു എന്നാണെങ്കിൽ പരിമിതികളെ, ഭയങ്ങളെ, സങ്കടങ്ങളെ, നിരാശകളെ അതിക്രമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വ്യക്തമായ ലക്ഷ്യബോധം പുലർത്തേണ്ടതുണ്ട്. പ്രാപ്യമായ ലക്ഷ്യമേത്? അതിനെക്കുറിച്ചാണ് 20-ാമത്തെ ശ്ലോകം പറയുന്നത്. അത് അവ്യക്തത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അവ്യക്തം എന്ന് പറയുന്നത് ത്രിഗുണ സാമ്യാവസ്ഥയാകുന്നു. ത്രിഗുണ സാമ്യാവസ്ഥയിലൊന്നും പ്രകടമല്ല, ആവിഷ്കൃതമല്ല, വ്യക്തമല്ല. ഈ വ്യക്ത പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം അത് അവ്യക്തം. ക്ലിയർ? 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് വേറൊരു വിചിത്രമായ അവ്യക്തമുണ്ട് എന്നാണ്. ഏതാ വിചിത്രമായ അവ്യക്തം? കാലദേശ അതീതമായി സനാതനമായി പരിലസിക്കുന്ന ചൈതന്യം. ഓംകാരത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തുരീയ മാനം. തുരീയം എന്ന് പറഞ്ഞാല് ആ ഉ മ എന്നീ അക്ഷരങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന നിശബ്ദതയാണ്, അതാണ് തുരീയം. ജാഗ്രത അവസ്ഥയെ അറിയുന്ന ചൈതന്യം, സ്വപ്നാവസ്ഥയെ അറിയുന്ന ചൈതന്യം, സുഷുപ്ത്യവസ്ഥയെ അറിയുന്ന ചൈതന്യം, അതിനൊക്കെ ഓരോരോ നാമ കൽപ്പനകൾ ആചാര്യന്മാർ നിർവഹിച്ചിട്ടുണ്ട്. ജാഗ്രത അവസ്ഥ അറിയുന്നതിന് പേര് ചൈതന്യത്തിന് പേര് വിശ്വൻ എന്നാണ്. ഒരാളുടെ പേരറിയില്ലെങ്കിൽ അയാള് ഉണർന്നിരിക്കുകയാണെങ്കിൽ വിശ്വാന്ന് വിളിച്ചാൽ തെറ്റില്ല എന്ന് പറയാ, പേരറിയില്ല വിശ്വാന്ന് വിളിച്ചോളൂ. ഇതുപോലെ ഒരാൾ സ്വപ്നം കാണുന്ന സമയത്ത് ആരാണ് സ്വപ്നം കാണുന്നത്? സ്വപ്ന ദ്രഷ്ടാവിന് പേര് തൈജസൻ എന്നാണ്. സുഷുപ്തി അവസ്ഥയിൽ ഒന്നും അറിഞ്ഞില്ല, സുഖം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖേന മയാ അസ്വാപ്സം എന്നാണ് ഉണർന്നു വന്നിട്ട് അയാൾ വിളിച്ചു പറയുക. അങ്ങനെ സുഖം അനുഭവിച്ച ചൈതന്യ പ്രഭാവത്തിന് പേര് പ്രാജ്ഞൻ. കുറച്ചുകൂടി അറിയാൻ താല്പര്യമുണ്ടോ? ഇല്ല സ്വാമി, മതിയാക്കിക്കോ. ഇതിന് സമഷ്ടിഭാവവും ഉണ്ട്, കേട്ടില്ലേ? അധിയജ്ഞമെന്നും അധ്യാത്മമെന്നും പറഞ്ഞില്ലേ, അതിന്റെ തന്നെ സമഷ്ടിഭാവമാണ് അധിദൈവം. ആ അധിദൈവ തലത്തിൽ വിശ്വന് പേര്,

എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെങ്ങും ജാഗ്രത അവസ്ഥയെ അറിയുന്ന തത്വത്തെ കുറിച്ച് വിരാട് എന്നാണ് പേര്. സമഷ്ടി പ്രപഞ്ചത്തിൽ സ്വപ്നം കാണുന്ന ചൈതന്യത്തിന് പേര് ഹിരണ്യഗർഭൻ. സമഷ്ടി പ്രപഞ്ചത്തിൽ സുഷുപ്തി അവസ്ഥ നുകരുന്നത് ഈശ്വരനാകുന്നു. ഇതിന് രണ്ടിനും അപ്പുറത്തുള്ള നിരുപാധിക തത്വത്തെയാണ് തുരീയം എന്ന് പറയുക. തുരീയനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? തുരീയനിൽ വിശ്വനുണ്ട്, തൈജസനുണ്ട്, പ്രാജ്ഞനുണ്ട്, വിരാട്ടുണ്ട്, ഹിരണ്യഗർഭനുണ്ട്, ഈശ്വരനുണ്ട്, അതുക്കും മേലെ. കേട്ടില്ലേ? അതൊക്കെ മേലെ എന്ന് പറഞ്ഞ എന്തർത്ഥം? ഇവയൊന്നും നിഷേധിച്ചിട്ടല്ല തുരീയൻ ഓൾ ഇൻക്ലൂസീവ്. ആ തത്വത്തെയാണ് ഇവിടെ അവ്യക്താത് എന്ന് പറഞ്ഞത്. അവ്യക്താത്, ആ അവ്യക്തം ഏതാ? നമ്മൾ പരിചയപ്പെട്ട ത്രിഗുണ സാമ്യാവസ്ഥയിലുള്ള അവ്യക്തം, മൂലപ്രകൃതി. ആ അവ്യക്താത്, തസ്മാത് അവ്യക്താത് പരഹ, ഈ അവ്യക്തത്തിനും പരമായിട്ട് സനാതനമായി ഒരു ഭാവം. അന്യഹ, ഇറ്റ് ഇസ് ഡിഫറെന്റ്. അതിനെന്താ പേര്? അവ്യക്തം എന്ന് തന്നെ പേര്. ആ അവ്യക്തത്തെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ആബ്സല്യൂട്ട് അവ്യക്തം. ഓക്കെ, ഇത് ഓർമ്മിച്ചോളന്ന് പറയാ. ദാറ്റ് ഈസ് എ ഗോൾ. ആ ഗോൾ എങ്ങനെയാ റിയലൈസ് ചെയ്യുക? മൈൻഡ് യു, ആ ഗോളിനെ റിയലൈസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടല്ല, പ്രത്യേകിച്ച് എവിടെയും ചെന്നിട്ടല്ല. കേട്ടില്ലേ? പിന്നെയോ, അറിവുകൊണ്ട് മാത്രം. അറിവുകൊണ്ടൊന്ന് നേടുന്നു എന്ന് പറയുന്നിടത്ത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് നഷ്ടമായിരുന്നു എന്നുള്ളത് തോന്നലായിരിക്കണം, അറിവില്ലായ്മ കൊണ്ടായിരിക്കണം. മനസ്സിലാവണില്ലേ? അപ്പോഴേ അറിവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടി എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? അറിവ് ഉള്ള ഒന്നിനെ ഇല്ലാതാക്കാൻ സമർത്ഥമല്ല. ദാറ്റ് ഈസ് ദി വീക്ക്നെസ് ഓഫ് നോളജ്. നോളജ് കാനോട്ട് റിമൂവ് എനിതിങ് വിച്ച് ഈസ് എക്സാക്ട്ലി എക്സിസ്റ്റ്, വിച്ച് ഈസ് എക്സാക്ട്ലി എക്സിസ്റ്റിംഗ്. നിലനിൽക്കുന്ന ഒന്നിനെ ഇല്ലാതാക്കാൻ അറിവിന് പറ്റില്ല. ദാറ്റ് ഈസ് ദി വീക്ക്നെസ് ഓഫ് നോളജ്. ഓക്കെ, പിന്നെയോ, ഉള്ള ഒന്നിനെ ഇല്ലാതാക്കാൻ പറ്റില്ല, ഇല്ലാത്ത ഒന്നിനെ ഉള്ളതാക്കാനും പറ്റില്ല. ഇത് രണ്ടും അറിവിന്റെ വീക്ക്നെസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അറിവിന്റെ സാമർഥ്യമാണെന്ന് പറയാം. അറിവ് എന്തേ ചെയ്യുന്നുള്ളൂ? അറിവ് ഉള്ളതിനെ ഉള്ളതുപോലെ അറിയിക്കുന്നു. ദാറ്റ് ഇസ് ഓൾ. അപ്പൊ ഇവിടെ ഈ അവ്യക്തത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് നോളജ് കൊണ്ടാണെങ്കിൽ അത് കർമ്മം കൊണ്ടല്ല, അത് ചെന്ന് പ്രാപിക്കുന്നതും അല്ല. അതിനെ ലക്ഷ്യമിടണം എന്ന് പറയാം. അതിനെ ലക്ഷ്യമിടുക എന്ന് പറഞ്ഞാൽ തിരമാല സമുദ്രത്തെ അറിയും പോലെ. പരസ്തസ്മാത്തു ഭാവണ്യഹ അവ്യക്തോ വ്യക്ത സനാതനഹ. ഇനി അതിനെ കുറിക്കുന്ന ഒരു ക്ലൂ തന്നിരിക്കുകയാണ്. എന്താ ക്ലൂ? യഹ സാ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനശ്യതി. സർവഭൂതജാലങ്ങൾക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു അഡ്ജക്റ്റീവ് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ഭൂതജാലങ്ങൾക്കും സ്വീകാര്യമായ വിശേഷണം എന്താ അത്? അത് വിനശ്യതി എന്നുള്ളതാണ്. വിനശ്യസു, നശിക്കുന്നവയിൽ സനാതനമായി നിൽക്കുന്നതാകുന്നു ഈ അവ്യക്തം. ഏതവ്യക്തം? അൾട്ടിമേറ്റ്.

അവ്യക്തം, അബ്സല്യൂട്ട് അവ്യക്തം. ക്ലിയർ? ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ബൈ.
1: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഉച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ നിന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
3: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ട്.
2: മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
3: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന്. ആകാശവാണി.
2: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും
4: മേഘാലയ രാജ്യയോഹ കൃത്തെ അതിവൃഷ്ടേഹ പൂർവാനുമാനം പ്രകടിതം.
2: ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തര

0: വേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആൻഡ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം.
1: ആകാശവാണി, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: പ്ലാറ്റ്ഫോം നമ്പർ 2
6: സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്
7: കെ. ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
7: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
9: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്കുകൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടങ്ങും. നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടങ്ങും. നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾ റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
10: 6 ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലോ ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി. മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയ ക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും താരം മിറോസ്ലോ ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി. മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീം എന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

0: Bobby.
1: Rapchik, rapchik, huh?

ഒരാൾ പ്രീ പ്ലാൻ ചെയ്ത ഒരു ലൈഫ്, അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല ജു. പിന്നെ അതിന്റെ പേരിൽ എന്റെ അപ്പയെ കുറ്റം പറയുന്ന കേൾക്കാൻ എന്നെ കൊണ്ടും പറ്റത്തില്ല. Let's just stop this. Let's end this. This won't happen.

പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേള, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തിയാട്ടം,

പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് പി ആർ അറിയിച്ചു. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600 രൂപ, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000, കോട്ടയം 26,000, പാലാ 23,900, എറണാകുളം 22,000 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ ക്വിന്റലിന് തിരുവനന്തപുരം 12,800, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100 രൂപ, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്നുപിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 11,000 രൂപ, ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600 രൂപ, തൊടുപുഴ 2,900 രൂപ, കട്ടപ്പന 2,800 രൂപ. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ 2-ാം ഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ബിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ 10,00,000 പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൗകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയേർഡ് മേജർ ജനറൽ ആമിർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം ആമിർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CASF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CASF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൌൺസിലിംഗ് നൽകുന്ന CASF പ്രോജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
2: ജവാനൊക്കെ കല്യാൺ ഉൻകെ പരിവാറിക്ക് സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രിജിക്ക് സർക്കാർ കി സർവോച്ച് പദവിമേ ഏക് ഹെ ജവാനൊക്കെ മാനസിക തനാവ് ദൂർ കന്നെ और उनका मनोबल बनाए रखने के लिए CASF का प्रोजेक्ट मन हजारों कर्मियों और उनके परिवारों की काउंसलिंग कर रहा है.
1: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന 2 വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യ നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച

0: നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GV രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി K.മുരളീധരൻ മറുപടിയായി പറഞ്ഞു. പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. ഒരാളിൽ രോഗബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത്.
3: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓരോ അക്ഷരങ്ങളും കോർത്തുവച്ച് ഓരോരോ വാക്കുകൾ, ആ വാക്കുകൾ കൂട്ടിയോജിപ്പിച്ച് ഓരോ വരികൾ, ആ വരികൾക്ക് അടുക്കും ചിട്ടയും നൽകിയപ്പോൾ അവിടെ മാനവ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാവ്യസങ്കല്പങ്ങൾ ഉണ്ടായി. സംഗീതവും ശബ്ദമാധുര്യവും അവയ്ക്ക് ജീവൻ നൽകി. സുന്ദര കാവ്യസങ്കല്പങ്ങൾ ശബ്ദമായും വരികളായും സംഗീതമായും നമ്മിലേക്ക് ഒഴുകിയെത്തി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാപ്രതിഭകളും നമ്മുടെ പ്രിയപ്പെട്ടവരായി. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിൽ നാം ആസ്വദിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ആസ്വാദക ഹൃദയം കീഴടക്കിയ കലാകാരി സ്വർണലതയുടെ ഗാനങ്ങളാണ്.

നിമിഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് സംഗീത പ്രേമികളുടെ പ്രിയ ഗായികയായി മാറിയ സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഓർമ്മയിലെ മധുരസ്വരം എന്ന് തന്നെ നമുക്ക് സ്വർണലതയെ വിശേഷിപ്പിക്കാം. 1973 പാലക്കാട് ജില്ലയിലെ കിഴക്കേപ്പാറ എന്ന ഗ്രാമത്തിലാണ് സ്വർണലത ജനിച്ചത്. പിതാവ് പ്രശസ്തനായ ഹാർമോണിയം വാദകനും ഗായകനുമായ ചെറുക്കുട്ടി, മാതാവ് കല്യാണി. നിരവധി സഹോദരി സഹോദരന്മാരുള്ള സ്വർണലത സംഗീത പ്രേമികളുടെ കുടുംബത്തിലെ 9-ാമത്തെ കുട്ടിയാണ്.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സുവർണ സംഗീതം ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിച്ച പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. മാന്ത്രികത കാത്തു സൂക്ഷിച്ച ഒരു ശബ്ദമായിരുന്നു സ്വർണലതയുടേത്. തന്റെ വ്യതിരിക്തമായ ശബ്ദത്തിലൂടെ അവർക്ക് ലഭിച്ച ഏത് തരത്തിലുള്ള ഗാനവും അതിശയകരമായി ആലപിക്കാനുള്ള കഴിവ് ഈ പ്രതിഭയ്ക്ക് ലഭിച്ചിരുന്നു. 1995 പുറത്തിറങ്ങിയ രംഗേല എന്ന ചിത്രത്തിലെ ഹേ രാമായ ക്യാഹുവ എന്ന ഗാനം ഇന്ന് നാം അത്രയേറെ ആസ്വദിക്കുന്നുണ്ട്. സഹഗായകനായ ഹരിഹരനേക്കാൾ മികച്ച രീതിയിൽ പ്രണയത്തിനായുള്ള ദാഹത്തിന്റെ ആഴത്തിലുള്ള വികാരങ്ങൾ സ്വർണലത മികച്ച രീതിയിൽ പ്രകടിപ്പിച്ച ഒരു ഗാനമായിരുന്നു അത്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയഹാരിയായ ശബ്ദം കൊണ്ട് നമ്മെ ഏറെ വിസ്മയിപ്പിച്ച സ്വർണലത എന്ന അതുല്യ പ്രതിഭയുടെ

ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘ മൽഹാറിന്റെ സഞ്ചാരം. ഉച്ചാരണ ശുദ്ധി എന്നത് ഈ ഗായികയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. ആദ്യ ഗാനത്തിൽ തന്നെ വ്യക്തമായ തമിഴ് ഉച്ചാരണം കണ്ടപ്പോൾ സ്വർണലത ഒരു തമിഴ് വംശജയല്ലെന്ന് ആരും കരുതിയില്ല. ഹിന്ദി, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ പാടിയപ്പോഴും അതിൽ മറ്റൊരു ഭാഷയുടെ ചെറിയ ചായ്വ് പോലും ഉണ്ടായിരുന്നില്ല. എസ് ജാനകിക്ക് ശേഷം ഇത്രയേറെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായിക കൂടിയായിരുന്നു സ്വർണലത. പാലക്കാടാണ് ജനിച്ചതെങ്കിലും കർണാടകയിൽ വളർന്നതിനാലും വിദ്യാഭ്യാസത്തിനും മറ്റും കന്നഡ ഭാഷ ഉപയോഗിച്ചതിനാലും ഇഷ്ടഭാഷ കന്നഡ തന്നെയായി.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അനവധി സുന്ദര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 1989 മുതൽ പിന്നണി രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു സ്വർണലത. പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥനാണ് ചലച്ചിത്ര ഗാന പിന്നണി ഗായികയായി സ്വർണലതയെ വാർത്തെടുത്തത്. കണ്ണൂർ

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിത്യഹരിത ശബ്ദത്തിലൂടെ ഇന്നും ആസ്വാദക ഹൃദയങ്ങളിൽ സാന്നിധ്യമായിട്ടുള്ള സ്വർണലത എന്ന അതുല്യ പ്രതിഭയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ 3 വയസ്സിലാണ് സ്വർണലത സംഗീത പഠനം ആരംഭിക്കുന്നത്. സ്വർണലതയിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ ആദ്യ അവസരം നൽകിയത് പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥനായിരുന്നു. പിന്നീട് ഇളയരാജ, AR റഹ്മാൻ, ദേവ, വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, അനു മാലിക്, ശങ്കർ എസാലോയി, യുവാൻ ശങ്കർ രാജ, മണി ശർമ്മ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരുടെ കീഴിൽ ഗാനങ്ങൾ ആലപിച്ചു. 1994 കർത്തമ എന്ന ചിത്രത്തിലെ ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 1991, 1994, 2000 മികച്ച ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും സ്വർണലതയെ തേടിയെത്തി.

Music with Radio Santhvanam 90.4 FM. ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 ചിറകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ഗാനരംഗത്തേക്ക് സ്വർണലത കടന്നുവന്നു. ഹൈവേ, മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്, തച്ചോളി വർഗീസ് ചേകവർ, വർണ്ണപ്പകിട്ട്, ഇൻഡിപെൻഡൻസ്, സത്യം, ശിവം, സുന്ദരം തുടങ്ങി നിരവധി മലയാള സിനിമയ്ക്ക് വേണ്ടി സ്വർണലത ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശബ്ദ സൗകുമാര്യം തൻ്റെ 37 വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. മലയാളത്തിൽ മോഹം എന്ന ആൽബത്തിലാണ് ഒടുവിൽ പാടിയത്. എങ്കിലും നിരവധി മധുര മനോജ്ഞമായ ഗാനങ്ങളിലൂടെ ആ ശബ്ദ സാന്നിധ്യം ഇന്നും നമ്മുടെ ഹൃദയതാളങ്ങളിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു.

അടുത്ത ആഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ

0: എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ചു ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കലാസാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

0: Music with Radio Santhvanam 90.4 FM. Radio Santhvanam 90.4 FM il ippol kelkam bedtime stories. Avatharanam Rita George.
1: Hi kochu kuttare, indante കഥയിലേക്ക് സ്വാഗതം. ദേവദാരു മരത്തിന്റെ അഹങ്കാരം എന്ന ഒരു കുഞ്ഞു കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശരി, കേട്ടോളൂ. ഒരു വലിയ കാട്, ആ കാട്ടിലാണെങ്കിലേ ഒരു ദേവദാരു മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ കാട്ടിലുള്ള മറ്റു മരങ്ങളെയൊക്കെയും കാളും ഉയരമുണ്ട് ആ മരത്തിന്. ഏതാ ഈ ദേവദാരു മരത്തിന്? പിന്നെയാണെങ്കിലോ അതിനനുസരിച്ചാണെങ്കിൽ, അതായത് അതിന് എത്ര പൊക്കമുണ്ടോ അതിനനുസരിച്ച് വണ്ണവുമുണ്ട് ആ ദേവദാരു വൃക്ഷത്തിന്. അപ്പോ ഇതൊക്കെ കാരണം, അതായത് ഉയരം, വണ്ണം, ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയല്ലേ? മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ചുള്ള അതിനുള്ള ഗുണമാണല്ലോ. അപ്പൊ ഇത് ആ ദേവദാരു മരത്തിന്, അതായത് തന്നെ പറ്റി തന്നെ ഒരു വലിയ ഒരു മതിപ്പായിരുന്നു. മറ്റു മൃഗങ്ങൾക്ക് അത്രയും പൊക്കമില്ല, വണ്ണമില്ല, എനിക്കാണെങ്കിൽ ഇവയൊക്കെ കാളും ഭയങ്കരമായ ഉയരമുണ്ട്, വണ്ണമുണ്ട് എന്നൊക്കെ ഭയങ്കര ഉള്ള അഹങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആണെങ്കിലേ ആ മരം നിൽക്കുന്നതിന് കുറെ അകലെയായിട്ടേ ഒരു കുറ്റിക്കാടുണ്ടായിരുന്നു. അപ്പം ഈ ഇത്രയും ഉയരം

0: ഉള്ള ഈ ദേവദാരു മരം ആ കുറ്റിക്കാടിനോട് നോക്കി പറയുവാ, ഏയ് നിങ്ങളെ എന്താ ഇങ്ങനെ ഈ കുഞ്ഞന്മാരായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നത്? വളരുന്നെങ്കിൽ എന്നെ പോഴൊന്ന് വളർന്നു വാ. എന്നെ കണ്ടില്ലേ? ഞാനിത്ര ഉയരത്തിൽ നിൽക്കുന്ന കണ്ടില്ലേ? ഞാനിത്ര വണ്ണത്തിൽ നിൽക്കുന്ന കണ്ടില്ലേ? നിങ്ങൾ വളരുന്നെങ്കിൽ എന്നെ പോലെ വളർന്നു വാ എന്നിങ്ങനെ ആ കുറ്റിക്കാടിനെ നോക്കി ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ആ പിന്നെ മാത്രമല്ലല്ലോ, നോക്ക് എന്റെ തലയാണെങ്കിലേ മേഘം മുട്ടുന്നു, മേഘത്തിൽ മുട്ടി നിൽക്കുകയാണ് എൻ്റെ തല. എനിക്ക് എത്ര ദൂരെയുള്ളത് വേണേലും കാണാം. നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ. നിങ്ങളെന്തോ ഇത്തിരി കുഞ്ഞന്മാരായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നത്, വളരുന്നെങ്കിൽ എന്നെ പോലെ വളരു എന്നിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കളിയാക്കുമായിരുന്നു. ഈ കുറ്റിക്കാടാണെങ്കിലോ ഒന്നും മിണ്ടത്തില്ല. അവൻ എന്ത് വേണേലും പറയട്ടെ, അവന് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്, എന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ദേവദാരു മരത്തിൻ്റെ ഈ പൊങ്ങച്ചുണ്ടല്ലോ, അത് കേട്ട് കേട്ട് മടുത്തു. ഒരു ദിവസം പറഞ്ഞു, ഏയ് ദേവദാരു വൃക്ഷമേ, നീ എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നത്? നീ ഇങ്ങനെ അഹങ്കരിക്കരുതേ. പിന്നെ നിന്റെ ഈ വണ്ണവും പൊക്കവും ഒക്കെ കണ്ടിട്ടേ മരം വെട്ടുകാർ വരും, അവർ നിന്നെ കഷണങ്ങളാക്കി വെട്ടി നുറുക്കി കൊണ്ടുപോകും കേട്ടോ. നിന്നെ ഇത്രയും പൊക്കത്തി നിൽക്കുന്ന നിന്നെ എന്ത് ചെയ്യും അവര്? വെട്ടി വെട്ടി കഷണങ്ങളാക്കും, കഷണങ്ങളാക്കിയിട്ട് അവര് കൊണ്ടുപോകും. എന്താ അപ്പോ നിന്റെ അഹങ്കാരം എല്ലാം അങ്ങ് തീരത്തില്ലേ? അപ്പോ നിന്റെ പൊക്കവും കുറയുമല്ലോ, വണ്ണവും കുറയുമല്ലോ. ഇത് കേട്ടപ്പോ ഈ ദേവദാരു വിചാരിച്ചു, ശരിയായിരിക്കുമല്ലേ, നാളെ ശരിയാണ്, നാളെ ഞാൻ വിചാരിക്കും. പിന്നെ എന്താ ഈ കുറ്റിക്കാടിൻ്റെ അത്രയും മതിയായിരുന്നു, ഒരു ചെടിയായാൽ മതിയായിരുന്നു എന്ന് ഞാൻ നാളെ വിചാരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വൃക്ഷത്തിൻ്റെ അഹങ്കാരം അങ്ങ് തീർന്നു. തന്നെയല്ല, ആ കുറ്റിക്കാട് തന്നെ പറഞ്ഞു, ആ ദേവദാരു മരത്തിനോട് പറഞ്ഞു, നാളെ മരം വെട്ടുകാർ വരുമ്പോൾ നീ വിചാരിക്കും ഞങ്ങളെപ്പോലെ വളർന്നാൽ മതിയെന്ന്, അല്ലേ? അതുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കൊന്നും ചെയ്യരുതേ, മര്യാദയ്ക്ക് അവിടെ നിന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റിക്കാട് അവൻ്റെ വായ പൊത്തിച്ചു. അപ്പോ എന്താണ്, നമുക്കുള്ള മഹിമയിൽ നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് എന്ന ഒരു കുഞ്ഞു ഗുണപാഠം ഇതിനകത്തുണ്ട്, അല്ലേ? ശരി, ഇന്നത്തെ കഥ ഇന്നിവിടെ തീർന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാ സുഗതൻ.

കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിനാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ടാഗോറും സരളാദേവിയും ചേർന്നാണ്. ബംഗാളിയിൽ രചിച്ച ആ ഗാനത്തിന് ഭാഗ്യവിധാത എന്നാണ് ആദ്യം പേരിട്ടിരുന്നത്. ശങ്കരാഭരണ രാഗത്തിൽ രാംസിംഗ് ടാക്കൂർ സംഗീതം നൽകിയ ഈ ഗാനം പിന്നീട് ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും മൊഴിമാറ്റി. 1950 ജനുവരി 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത്. നിയമപ്രകാരം ഇന്ത്യയുടെ ദേശീയ ഗാനം പൂർണമായി 52 സെക്കൻഡിനുള്ളിൽ ആലപിക്കേണ്ടതാണ്. ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടുള്ള രീതിയിൽ ദേശീയ ഗാനം ആലപിക്കണമെന്നും ആലാപന വേളയിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നവരെല്ലാം ദേശത്തോടുള്ള ആദര സൂചകമായി എഴുന്നേറ്റു നിൽക്കണമെന്നും വ്യവസ്ഥയുണ്ട്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നിവ ആഘോഷിക്കുമ്പോഴും മറ്റ് ഔദ്യോഗിക ചടങ്ങുകളുടെ ആരംഭത്തിലും ചില നിശ്ചിത ചടങ്ങുകളുടെ അന്ത്യത്തിലും ദേശീയഗാനം ആലപിക്കണം എന്ന ചട്ടമുണ്ട്. വിദേശ ഭരണാധികാരികൾ ഭാരതം സന്ദർശിക്കുമ്പോഴുള്ള ചടങ്ങുകളിലും ഭാരതം വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഔദ്യോഗികമായി പങ്കെടുക്കുന്ന ചടങ്ങുകളിലും ബന്ധപ്പെട്ട രണ്ട് രാജ്യത്തിന്റെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കണമെന്നാണ് വ്യവസ്ഥ. അന്തർദേശീയ കലാ കായിക മേളകളിലും മറ്റും ദേശീയ ഗാനം ആലപിക്കുന്ന സമ്പ്രദായം അന്തർദേശീയമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് എഴുതിയതും ടാഗോർ തന്നെയാണ്. ഭാരതത്തിന്റെ ദേശീയ ഗീതമെന്ന നിലയിൽ പ്രസിദ്ധമാണ് വന്ദേ മാതരം എന്ന ദേശഭക്തി ഗാനം. 1870 സ്വാതന്ത്ര്യ സമരസേനാനിയും കവിയുമായ ബങ്കിംചന്ദ്ര ചാറ്റർജി സംസ്കൃതത്തിലും ബംഗാളിയിലുമായി എഴുതിയതാണ് വന്ദേ മാതരം. 1937 കോൺഗ്രസ് ഇതിനെ ദേശീയ ഗീതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ഈ കവിത ആലപിച്ചതോടെയാണ് ഇത് ശ്രദ്ധയാകർഷിക്കുന്നത്. ഭാരതാംബയെ സ്തുതിക്കുന്ന ഗീതമായാണ് ഇതിന്റെ രചന. ദേശ് എന്ന രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആലാപന സമയം 3:10. 1882 പുറത്തുവന്ന ആനന്ദമഠം എന്ന പുസ്തകത്തിലാണ് ഈ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പിന്നീട് ജഡുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ ശബ്ദമായി വന്ദേ മാതരം മാറി. ഭാരത മാതാവ് എന്ന സങ്കല്പം ആദ്യമായി പങ്കുവച്ചത് ഈ കവിതയിലാണ്. 1950 ജനുവരി 24 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് വന്ദേ മാതരം ദേശീയ ഗീതമായി പ്രഖ്യാപിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് എഴുതിയത് അരവിന്ദ ഘോഷാണ്. മദർ ഐ ബൗ ടു ദീ എന്ന പേരിൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനവും വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതവും തമ്മിൽ ചരിത്രപരമായും ഘടനാപരമായും ചില വ്യത്യാസങ്ങളൊക്കെയുണ്ട്. എന്നാൽ അവ നൽകുന്ന ആത്യന്തികമായ സന്ദേശം ഒന്നാണ്, മാതൃരാജ്യത്തോടുള്ള അതിരറ്റ സ്നേഹവും ആദരവും. ജനഗണമന ഭാരതമെന്ന ഈ മഹാരാജ്യത്തിന്റെ വൈവിധ്യത്തെയും പരമാധികാരത്തെയും വാഴ്ത്തുമ്പോൾ വന്ദേ മാതരം മാതൃഭൂമിയോടുള്ള ആഴമേറിയ ഭക്തിയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീര്യവുമാണ് ഓരോ ഭാരതീയനിലും ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം പ്രഖ്യാപിച്ചതുപോലെ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്കൊപ്പമുള്ള തുല്യ പദവിയും ആദരവുമാണുള്ളത്. വിഭിന്നമായ ചരിത്ര പശ്ചാത്തലവും ഈണവുമുള്ള ഈ രണ്ട് ഗാനങ്ങളും വൈവിധ്യങ്ങൾക്കിടയിലും ഓരോ ഭാരതീയനിലും ഒരുപോലെ ദേശസ്നേഹത്തിന്റെ അഗ്നി പടർത്തുന്നു. ഭാരതമെന്ന ഒരൊറ്റ വികാരത്തിന് കീഴിൽ നമ്മെ എന്നും ഒരുമിപ്പിക്കുന്നു. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ അറിവുകളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം തിരിച്ചെത്താം. സൈനിങ് ഓഫ് പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യാത്രകളെ മാറോട് ചേർക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിപക്ഷവും എന്നാണ് അനുഭവം. ഓരോ യാത്രയും സമ്മാനിക്കുന്ന ആനന്ദവും പുത്തൻ ഉണർവും പുതു രുചിഭേദങ്ങളും നവ്യാനുഭവങ്ങളും സൗഹൃദങ്ങളും തന്നെയാണ് ഇതിന് ആധാരമെന്ന് തീർച്ചയായും കരുതാം. നാല് ചുവരുകൾക്കുള്ളിലെ ചെറിയ ഇലക്ട്രോണിക് സ്ക്രീനിൽ നിന്നുള്ള മോചനം കൂടിയാണല്ലോ യാത്രകൾ. എന്നാൽ സ്വന്തം പട്ടണത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ പോലും കാണാത്തവരും ഉണ്ടാകും. ഞങ്ങൾ നാളിതുവരെ നടത്തിയ യാത്രകളുടെ സംക്ഷിപ്തമാണ് സുന്ദര സഞ്ചാരമെന്ന യാത്രാ പങ്ക്തിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ ടി സദാശിവൻ. ഇത്രയൊന്നും യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് സാഹസികമായി യാത്രകൾ നടത്തി അവയൊക്കെ പുസ്തകങ്ങളാക്കി മലയാളികൾക്ക് സമ്മാനിച്ച എസ് കെ പൊറ്റക്കാടിനെ അഭിമാനത്തോടെ ഓർക്കാതിരിക്കാൻ ആകില്ല. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണല്ലോ സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകളുടെ കൂട്ടായ്മയായ ലക്ഷദ്വീപിൽ 10 തുരുത്തുകളിൽ മാത്രമേ ആൾവാസമുള്ളൂ എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. വിമാനത്താവളമുള്ള ഏക ദ്വീപായ അഗത്തി ദ്വീപ് വിശേഷങ്ങൾ പങ്കിട്ടപ്പോൾ അന്താൻ ബീച്ചിൻ്റെയും ലഗൂൺ ബീച്ചിലെ അസ്തമയ കാഴ്ചകളും പറഞ്ഞിരുന്നു. പട്ടിയും പന്നിയും പാമ്പും കളവുമില്ലാത്ത ഈ നാടിൻ്റെ നന്മയിൽ സന്തോഷിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. നാളികേരവും മത്സ്യവും കൊണ്ടു മാത്രം ജീവസന്ധാരണം നടത്തുന്ന ദ്വീപുകാരുടെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാകില്ല. ലാളിത്യവും ആദിത്യ മര്യാദയും ഏറെയുള്ള ദ്വീപ് നിവാസികൾ ശാന്തശീലരും ആണ്. ആൾ താമസമില്ലാത്തതും ചെറുതുമായ കൽപ്പേറ്റി ദ്വീപ് യാത്രാവിശേഷങ്ങൾ പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ബ്രിട്ടീഷ് നാവികന്റെ പ്രേമാഭ്യർത്ഥനയിൽ നിന്നും രക്ഷപ്പെടാൻ കടൽ തീരത്തെ പാറക്കെട്ടിൽ അഭയം തേടിയ ബി കുഞ്ഞിയെക്കുറിച്ചും ബി കുഞ്ഞിപ്പാറയ്ക്ക് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്ന സഞ്ചാരികളെക്കുറിച്ചും പറഞ്ഞിരുന്നു. നമ്മുടെ അഭിമാനമായ അശോകമുദ്ര ആലേഖനം ചെയ്തിരിക്കുന്ന സ്തൂപത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. സ്തൂപത്തിന് സമീപം നിന്ന് കുറച്ച് ചിത്രങ്ങൾ പകർത്തിയ ശേഷം ബോട്ട് അടുപ്പിച്ചിരിക്കുന്ന തീരത്തേക്ക് നടന്ന കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. അപ്പോഴേക്കും കടുത്ത ചൂട് വർഷിച്ചിരുന്ന പകലോൻ ശക്തി കുറഞ്ഞ് കടലിനെ പുൽകാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഇവിടെ നിന്നുള്ള അസ്തമയ കാഴ്ചയായിരുന്നല്ലോ കൽപ്പേറ്റി യാത്രയുടെ പ്രധാന ലക്ഷ്യം. മലിനീകരണം തീരെയില്ലാത്ത ലക്ഷദ്വീപിൻ്റെ തെളിഞ്ഞ ആകാശത്ത് വിരിയുന്ന അസ്തമയ കാഴ്ചയുടെ ചാരുതയാകെ നുകരാനായി സഞ്ചാരികളുടെ തിരക്കായി. നീലാകാശത്തിന് ചന്തം ചാർത്താൻ വെമ്പൽ കൊണ്ട വെൺമേഘങ്ങളാകെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു. തെളിഞ്ഞ ആകാശം നിറയെ നിറവിസ്മയം. പ്രകൃതിയുടെ ഇന്ദ്രജാലം മുഴുവൻ ആകാശത്ത് നിറപൊലിയായി നിറഞ്ഞു. ചുവന്നു തുടുത്ത അസ്തമയാർക്കിന് ചുറ്റും വർണ്ണപ്പൊലിമ തീർക്കുന്ന ആകാശം. ഹോളി ഉത്സവകാലത്ത് വാരി വിതറുന്ന നിറങ്ങളുടെ കൂട്ടായ്മ പോലെ ആകാശം പ്രോജ്വലിച്ചൊരു വർണ്ണചിത്രമായി സഞ്ചാരികൾക്ക് വിരുന്നേകി. ചുവന്ന സൂര്യ

എൻ പ്രഭമങ്ങി സാഗരം പൂവി ഇരുളിൻ്റെ കറുപ്പുമായി സാവധാനം സന്ധ്യ കടന്നു വന്നു. കടലിൻ്റെ നിറം ഇരുണ്ട നീല നിറമായി. ആകാശം കൂടുതൽ കറുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. മടക്കയാത്രയും ആവേശകരമായിരുന്നു. പാഞ്ഞു പോകുന്ന ബോട്ടിലേക്ക് വീശിയടിക്കുന്ന കാറ്റിൽ സന്ധ്യയുടെ തണുപ്പുണ്ടായിരുന്നു. ആകാശത്തപ്പോഴും ചെറു വെളിച്ചം തെളിഞ്ഞു നിന്നു. 7 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോം സ്റ്റേക്ക് സമീപമുള്ള തീരത്ത് ബോട്ടെത്തി. അടുത്ത ദിവസത്തെ പരിപാടികളുടെ ചെറിയൊരു രൂപരേഖ നൽകി ഗൈഡ് ഞങ്ങളെ യാത്രയാക്കി. നേരെ ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക്. മനസ്സ് നിറയെ ആനന്ദ കാഴ്ചയുടെ ചിത്രങ്ങൾ അപ്പോഴും മിന്നിമറയുന്നുണ്ടായിരുന്നു. രാവിലെ മുതലുള്ള യാത്രയുടെയും അലച്ചിലിൻ്റെയും ആവേശത്തിൻ്റെയും കിതപ്പുമായി ഹോം സ്റ്റേയിലെത്തുമ്പോൾ ഞങ്ങൾക്കുള്ള ഭക്ഷണവുമായി പ്രിയപ്പെട്ടവർ എത്തിയിരുന്നു. വേഗം തന്നെ ഓരോരുത്തരായി കുളിച്ച് ഉപ്പുകാറ്റിൽ കിട്ടിയ ഉപ്പുപാട കഴുകിക്കളഞ്ഞ് ഭക്ഷണത്തിനായി ഡൈനിങ് ഹാളിൽ ഹാജരായി. രുചിയൂറും അത്താഴത്തിൻ്റെ ഒരു പ്രദർശന മേഖലയായി തീൻമേശ മാറിയിരുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കൽപ്പേറ്റി ദ്വീപ് സന്ദർശന വിശേഷങ്ങളാണല്ലോ പറഞ്ഞു വന്നത്. ബി കുഞ്ഞിപ്പാറയുടെ കഥയും പറഞ്ഞിരുന്നു. കൽപ്പേറ്റി ഐലൻഡിൽ നിന്നുള്ള അന്തിക്കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. നിറങ്ങളുടെ മായാജാലം തീർക്കുന്ന സായം സന്ധ്യയിൽ അനുഭവിച്ച ആഹ്ലാദവും പറഞ്ഞിരുന്നു. കടലിലെ കുളിർകാറ്റേറ്റ് സന്ധ്യയ്ക്ക് തിരിയെ അകത്തിലേക്കുള്ള യാത്രയുടെ സുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും കുളിരുകോരുന്നു. രാത്രി ഹോം സ്റ്റേയിലെത്തിയപ്പോൾ അത്താഴവുമായി കാത്തിരിക്കുന്ന ദീപശ്രീ പ്രവർത്തകരെയാണ് കാണാനായത്. പെട്ടെന്ന് കുളിച്ചു വന്ന് ഡൈനിങ് ഹാളിലിരുന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ അത്താഴ വിശേഷങ്ങളിലേക്ക് കടക്കാം. രുചിയൂറും വിഭവങ്ങളുടെ ഒരു പ്രദർശന മേഖലയായി തീൻമേശ മാറിയിരുന്നു. ചോറ്, തോരൻ, സാമ്പാർ, ട്യൂണ മീൻകറി, അച്ചാർ, പപ്പടം എന്നിവയായിരുന്നു രാത്രി ഭക്ഷണത്തിനായി ഒരുക്കിയിരുന്നത്. ലക്ഷദ്വീപ് സസ്യാഹാരികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം ദ്വീപിന് പുറത്തുനിന്നും വരുന്നതിനാൽ വില വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ പച്ചക്കറികളുടെ ഉപയോഗം ഇവിടെ തുല്യവും തുച്ഛമാണ്. നാളികേരവും മത്സ്യവും മാത്രമാണല്ലോ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവയുടെ ധാരാളിത്തം തന്നെയാണ് ദ്വീപിലെ ഭക്ഷണത്തിലും തെളിയുന്നത്. മത്സ്യസമ്പത്തിന് ഏറെ പേരുകേട്ട കൊല്ലം ജില്ലയിലാണ് താമസമെങ്കിലും ഐസിടാത്ത മത്സ്യം ലഭിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണല്ലോ. ഇവിടെ അപ്പപ്പോൾ പിടിക്കുന്ന മത്സ്യം കൊണ്ടാണ് കറിയും ഫ്രൈയും ഉണ്ടാക്കുന്നത്. അതിനാൽ തന്നെ അതിൻ്റെ രുചിയും ഗുണവും വേറിട്ടതും മേന്മയേറിയതും ആയിരിക്കുമെന്ന് പറയാൻ പാഴൂർ പടിവരെ പോകേണ്ട കാര്യമില്ല. കുഴമ്പ് പരുവത്തിലുള്ള മസാലയിൽ വെന്ത് കിടക്കുന്ന മീൻകറി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയും. അത്രമേൽ ഹൃദ്യം. മീൻ കറിയായി ഉണ്ടായിരുന്നില്ല, പകരം മീനിൽ പറ്റിപ്പിടിച്ചിരുന്ന കുഴമ്പ് പരുവത്തിലുള്ള അരപ്പാണ് കറിയായി ഉപയോഗിച്ചത്. തമിഴ് ഭാഷയിലെ മീൻ കുളമ്പ് ഓർത്തുപോയി. സാമ്പാറിൽ പച്ചക്കറികളുടെ ധാരാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. വാഴക്കായ് തോരനും ക്യാബേജ് മെഴുകുപുരട്ടും ഗംഭീരം തന്നെ. പുളിശ്ശേരിയിൽ തേങ്ങയുടെ നേർക്കാഴ്ച അറിയാനുണ്ടായിരുന്നു. രാത്രിയാണെന്ന ബോധം മറന്നായിരുന്നു അന്നത്തെ അത്താഴം കഴിച്ചത്. ഏകദേശം അവിടെ എത്തിയ മത്സ്യവിഭവങ്ങൾ പൂർണമായി തീർന്നിരുന്നുവെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അങ്ങനെ രണ്ടാം ദിനവും കാഴ്ചകളുടെയും അത്ഭുതങ്ങളുടെയും നിറച്ചാർത്തുമായി നിദ്രയിലേക്ക് നടന്നു നീങ്ങി. മൂന്നാം ദിനം ഉണർന്നത് തന്നെ കാറ്റിൻ്റെയും തിരമാലയുടെയും ശബ്ദം കേട്ടുകൊണ്ടാണ്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം പ്രഭാത സവാരിക്കായി ഞങ്ങൾ കടൽ തീരം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. വെള്ളമണൽ വിരിപ്പിട്ട തീരം തൊടാൻ മത്സരിച്ചെത്തുന്ന തിരമാലകളുടെ ചന്തം കണ്ടു നടക്കാൻ ബഹുരസമായിരുന്നു. സീ ബ്രീസ് എന്ന കടൽക്കാറ്റ് തലോടുന്ന പ്രഭാതം, സൂര്യനൊപ്പം കുളിരും കരയെ ഉണർത്തുന്ന സുപ്രഭാതം. ലക്ഷദ്വീപിൽ പൊതുവെ പക്ഷികൾ കുറവാണെങ്കിലും രാവിലെ കടൽ തീരത്ത് ഭക്ഷണം തേടിയെത്തിയ കുറച്ച് കിളികളെ കാണാൻ കഴിഞ്ഞത് കൗതുകമായി. പുതുമണ്ണിൽ ചവിട്ടിയുള്ള നടത്തത്തിന് വേഗത കുറവായിരുന്നു. ചൂണ്ടയിട്ട ശേഷം മരക്കോലും കോമ്പയിൽ കോർത്ത മത്സ്യങ്ങളുമായി നടന്നു പോകുന്ന ദ്വീപുകാർ, അകലെ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ, നീലാകാശത്തിൻ്റെ ചന്തമാകെ വാരിപ്പൂശി ദർശന സൗഭാഗ്യം സമ്മാനിക്കുന്ന കടൽ, ആഴം കുറവുള്ള ഭാഗത്ത് ചലനരഹിതം. തീരത്താകട്ടെ വലിയ വടങ്ങൾ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുന്ന ധാരാളം ബോട്ടുകൾ, തിരയിൽ ഉലയുന്ന ചന്തമുള്ള കാഴ്ച. ഇവിടെ കാവൽക്കാർ ആരും തന്നെ ഇല്ല എന്ന സത്യവും ഓർക്കണം. ക്രമസമാധാന നിലയുടെ ഭദ്രതയിൽ ഇവിടത്തുകാർ സമാധാനത്തോടെയാണല്ലോ കഴിയുന്നത്. കള്ളന്മാരോ നായ്ക്കളോ പന്നികളോ പാമ്പുകളോ ലക്ഷദ്വീപിൽ ഇല്ല എന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. ഓരോ പുരയിടത്തിലും കൊന്നു കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരത്തിൽ നിന്ന് ഒന്നുപോലും നഷ്ടപ്പെടില്ല എന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ എത്തിയവർ പറഞ്ഞത്. പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളായി നമുക്ക് ദ്വീപവാസികളെ വിശേഷിപ്പിക്കാം. ഒഴിവ് സമയങ്ങളിൽ വീട്ടിന് മുന്നിൽ ഇരിപ്പിടങ്ങളിട്ട് അവയിലിരുന്ന് വർത്തമാനം പറയുന്ന ദ്വീപിലെ വനിതകളുടെ കാഴ്ച ആഹ്ലാദം പകരുന്നതായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്ന ഈ നാട്ടിൽ വധുവിൻ്റെ വീട്ടിലേക്ക് വരനെ വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നടക്കുമ്പോൾ തന്നെ പല

വിവിധ ചിന്തകൾ ഞങ്ങളെ ദ്വീപിന്റെ അസുലഭതയിലേക്ക് നയിച്ചു. അരമണിക്കൂർ നീണ്ട പ്രഭാത നടത്തം അവസാനിപ്പിച്ച് തിരികെ ഹോം സ്റ്റേയിലേക്ക് മടങ്ങി. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സ്വന്തം 90.4 FM-ൽ സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കുവച്ചു വരുന്നത്. കൽപ്പേറ്റി ഐലൻഡിലെ വിശേഷങ്ങളാണ് പങ്കുവച്ചത്. മടക്കയാത്രയുടെ കുളിർമയും രാത്രി ഭക്ഷണത്തിൻ്റെ മേന്മയും പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ഓർക്കുമല്ലോ. പ്രഭാത സവാരിയിൽ കണ്ട കടലിൻ്റെ പ്രഭാത കാഴ്ചയും ചൂണ്ടയിട്ട്

മീൻ പിടിച്ചെത്തുന്ന ദീപകാരെ കുറിച്ചും പരാമർശിച്ചിരുന്നു. നാളിതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനം ഹൃദയത്തോട് ചേർക്കുന്നു. തുടർന്നും ശ്രോതാക്കളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹനിധികളായ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848557885 എന്ന മൊബൈൽ നമ്പറിൽ അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. വിനോദ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. രാവിലെ 8 മണിക്ക് തന്നെ പ്രാതലെത്തി ലക്ഷദ്വീപിലെ പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങളിൽ ഏറെ പ്രശസ്തമായ കിലാഞ്ചിയായിരുന്നു പ്രഭാത ഭക്ഷണമായി ലഭിച്ചത്. തേങ്ങാപ്പീരയും അരിപ്പൊടിയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകതരം പലഹാരമാണ് കിലാഞ്ചി. ഞങ്ങൾക്ക് ലഭിച്ച കിലാഞ്ചി വളരെ നേർത്തതും അതീവ രുചികരവും ആയിരുന്നു. എന്നാൽ ചില ദ്വീപുകളിൽ ചെറിയ പത്തിരി രൂപത്തിലും ഇത് തയ്യാറാക്കാറുണ്ട്. അരിപ്പൊടിയിൽ ഉപ്പും ചൂടുവെള്ളവും ചേർത്ത് മാവ് മൃദുവായി കുഴച്ച് അതിലേക്ക് ചിരങ്ങിയ തേങ്ങ ചേർത്ത് യോജിപ്പിച്ച് ജീരകമോ ചെറിയുള്ളിയോ ചേർത്ത് ഇതിൻ്റെ രുചി വർദ്ധിപ്പിക്കാവുന്നതാണ്. കുഴച്ചു വച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി കൈകൊണ്ട് പരത്തി ഇലയിൽ പൊതിയുകയോ തവയിൽ ചുട്ടെടുക്കുകയോ ചെയ്യാം. എന്നാൽ ഇതിനെ ആവിയിൽ വേവിച്ചും തയ്യാറാക്കാവുന്നതാണെന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. പ്രാതലായോ വൈകുന്നേരത്തെ കാപ്പിയോടൊപ്പമോ ആണ് ദ്വീപ് നിവാസികൾ കിലാഞ്ചി ഉപയോഗിക്കുന്നത്. കിലാഞ്ചിയോടൊപ്പം നൽകുന്ന പഴം ചേർത്ത മധുരക്കറിയാണ് വിശേഷം. ഇതിനെ പഴക്കറിയെന്നോ മധുരക്കറിയെന്നോ വിളിക്കുന്നു. രുചികരവും വേറിട്ടതുമായ പ്രാതൽ കഴിഞ്ഞതോടെ ഡോൾഫിൻ ബാച്ചിന് പോകാനുള്ള അറിയിപ്പുമായി ഞങ്ങളുടെ ഗൈഡ് എത്തിച്ചേർന്നു. ഹോം സ്റ്റേക്ക് സമീപമുള്ള കടൽ തീരത്ത് നിന്ന് തന്നെയായിരുന്നു ഈ യാത്ര. എല്ലാവരും വേഗം റെഡിയായി. നീന്തുവാൻ പാകത്തിലുള്ള വേഷം ധരിച്ച് യാത്രയ്ക്കായി പുറത്തിറങ്ങി. ആവേശം ഇരട്ടിച്ചിരുന്നതിനാൽ നടത്തത്തിന് വേഗത കൂടിയിരുന്നു. സാധാരണയിൽ നിന്നും കുറച്ചുകൂടി വലിപ്പമുള്ള ബോട്ടായിരുന്നു യാത്രയ്ക്കായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കരയിൽ നിന്നും കുറച്ച് മാറിയായിരുന്നു ബോട്ട് നങ്കൂരമിട്ടിരുന്നത്. കടലിലൂടെ കുറച്ചു ദൂരം നടന്നു മാത്രമേ ബോട്ടിൽ കയറാൻ കഴിയുമായിരുന്നുള്ളൂ. ബോട്ടിൽ നിന്നും കരയിലേക്ക് ഇറക്കി വച്ചിരിക്കുന്ന ഏണിയിലൂടെ കയറിയാൽ മാത്രമേ നമുക്ക് ബോട്ടിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. സാഹസികമായ ഈ കയറ്റം നന്നായി ആസ്വദിക്കുവാൻ കഴിഞ്ഞതിൽ ആഹ്ലാദിക്കുന്നു. ലക്ഷദ്വീപിൽ നടത്തിയ ഓരോ പ്രവൃത്തികളിലെയും സാഹസികത ഒരു കീഴടക്കലിൻ്റെ സന്തോഷവും അഭിമാനവും നേടിത്തരുന്നതായിരുന്നു. ഡോൾഫിൻ ബാച്ചിന് ഞങ്ങളോടൊപ്പം മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു. വടക്കൻ മലബാറിൽ നിന്നെത്തിയ അവരുമായി ചങ്ങാത്തം കൂടാൻ അധികം സമയം ആവശ്യം ഇല്ലായിരുന്നു. ബോട്ടിൻ്റെ ശരവേഗത്തിലുള്ള യാത്ര അമ്പരപ്പിക്കും വിധം ആനന്ദദായകമായിരുന്നു. കടലിൻ്റെ വിരിമാറിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് ബോട്ടുകളിലെ യാത്രക്കാർ കൈവീശി അഭിവാദ്യം ചെയ്ത് കടന്നു പോകുമ്പോൾ ബോട്ടിന് പിന്നാലെ സഞ്ചരിക്കുന്ന ഓളപ്പാത്തിയിൽ നിന്നും ഇടയ്ക്കിടെ മത്സ്യങ്ങൾ പൊങ്ങിച്ചാടുന്നത് കാണാമായിരുന്നു. ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. ബോട്ടിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റ് ധരിപ്പിക്കുവാൻ ബോട്ടിലുണ്ടായിരുന്നവർ മറന്നില്ല. ബോട്ടിൻ്റെ പിറക് വശത്ത് ഒരു കൂട്ടം സഞ്ചാരികൾ വനിതാ കൂട്ടായ്മ ഇടം പിടിച്ച് ഡോൾഫിൻ വാച്ച് സാർത്ഥകമാക്കുവാൻ മുൻകൈയെടുത്ത് ഇരുന്നു. ഞങ്ങൾ ബോട്ടിലെ കസേരകളിലിരുന്നാണ് ഡോൾഫിനുകളെ കാണാൻ ശ്രമിച്ചത്. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ടി. സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2020

0: ഹാട്രിക് കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

സിംബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ശരീരത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555877.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനമന്ദാരം.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓരോ അക്ഷരങ്ങളും കോർത്തുവച്ച് ഓരോരോ വാക്കുകൾ, ആ വാക്കുകൾ കൂട്ടിയോജിപ്പിച്ച് ഓരോ വരികൾ, ആ വരികൾക്ക് അടുക്കും ചിട്ടയും നൽകിയപ്പോൾ അവിടെ മാനവ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാവ്യസങ്കല്പങ്ങൾ ഉണ്ടായി. സംഗീതവും ശബ്ദമാധുര്യവും അവയ്ക്ക് ജീവൻ നൽകി. സുന്ദര കാവ്യസങ്കല്പങ്ങൾ ശബ്ദമായും വരികളായും സംഗീതമായും നമ്മിലേക്ക് ഒഴുകിയെത്തി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാപ്രതിഭകളും നമ്മുടെ പ്രിയപ്പെട്ടവരായി. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിൽ നാം ആസ്വദിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ആസ്വാദക ഹൃദയം കീഴടക്കിയ കലാകാരി സ്വർണലതയുടെ ഗാനങ്ങളാണ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് സംഗീത പ്രേമികളുടെ പ്രിയ ഗായികയായി മാറിയ സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഓർമ്മയിലെ മധുരസ്വരം എന്ന് തന്നെ നമുക്ക് സ്വർണലതയെ വിശേഷിപ്പിക്കാം. 1973 പാലക്കാട് ജില്ലയിലെ കിഴക്കേപ്പാറ എന്ന ഗ്രാമത്തിലാണ് സ്വർണലത ജനിച്ചത്. പിതാവ് പ്രശസ്തനായ ഹാർമോണിയം വാദകനും ഗായകനുമായ ചെറുക്കുട്ടി, മാതാവ് കല്യാണി, നിരവധി സഹോദരീ സഹോദരന്മാരുള്ള സ്വർണലത സംഗീത പ്രേമികളുടെ കുടുംബത്തിലെ 9-ാമത്തെ കുട്ടിയാണ്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സുവർണ സംഗീതം ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിച്ച പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്. മാന്ത്രികത കാത്തു സൂക്ഷിച്ച ഒരു ശബ്ദമായിരുന്നു സ്വർണലതയുടേത്. തന്റെ വ്യതിരിക്തമായ ശബ്ദത്തിലൂടെ അവർക്ക് ലഭിച്ച ഏത് തരത്തിലുള്ള ഗാനവും അതിശയകരമായി ആലപിക്കാനുള്ള കഴിവ് ഈ പ്രതിഭയ്ക്ക് ലഭിച്ചിരുന്നു. 1995 പുറത്തിറങ്ങിയ രംഗീല എന്ന ചിത്രത്തിലെ ഹേ രാമായേ ക്യാഹുവ എന്ന ഗാനം ഇന്ന് നാം അത്രയേറെ ആസ്വദിക്കുന്നുണ്ട്. സഹഗായകനായ ഹരിഹരനേക്കാൾ മികച്ച രീതിയിൽ പ്രണയത്തിനായുള്ള ദാഹത്തിന്റെ ആഴത്തിലുള്ള വികാരങ്ങൾ സ്വർണലത മികച്ച രീതിയിൽ പ്രകടിപ്പിച്ച ഒരു ഗാനമായിരുന്നു അത്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയഹാരിയായ ശബ്ദം കൊണ്ട് നമ്മെ ഏറെ വിസ്മയിപ്പിച്ച സ്വർണലത എന്ന അതുല്യ പ്രതിഭയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ഉച്ചാരണ ശുദ്ധി എന്നത് ഈ ഗായികയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. ആദ്യ ഗാനത്തിൽ തന്നെ വ്യക്തമായ തമിഴ് ഉച്ചാരണം കണ്ടപ്പോൾ സ്വർണലത ഒരു തമിഴ് വംശജയല്ലെന്ന് ആരും കരുതിയില്ല. ഹിന്ദി, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ പാടിയപ്പോഴും

ഇതിൽ മറ്റൊരു ഭാഷയുടെ ചെറിയ ചായ്വ് പോലും ഉണ്ടായിരുന്നില്ല. എസ് ജാനകിക്ക് ശേഷം ഇത്രയേറെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായിക കൂടിയായിരുന്നു സ്വർണലത. പാലക്കാടാണ് ജനിച്ചതെങ്കിലും കർണാടകയിൽ വളർന്നതിനാലും വിദ്യാഭ്യാസത്തിനും മറ്റും കന്നഡ ഭാഷ ഉപയോഗിച്ചതിനാലും ഇഷ്ടഭാഷ കന്നഡ തന്നെയായിരുന്നു.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അനവധി സുന്ദര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 1989 മുതൽ പിന്നണി രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു സ്വർണലത. പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥനാണ് ചലച്ചിത്ര ഗാന പിന്നണി ഗായികയായി സ്വർണലതയെ വാർത്തെടുത്തത്. കണ്ണൂർ രാജന്റെ സംഗീത സംവിധാനത്തിലാണ് സ്വർണലത ആദ്യമായി മലയാളത്തിൽ ഗാനം ആലപിച്ചത്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിത്യഹരിത ശബ്ദത്തിലൂടെ ഇന്നും ആസ്വാദക ഹൃദയങ്ങളിൽ സാന്നിധ്യമായിട്ടുള്ള സ്വർണലത എന്ന അതുല്യ പ്രതിഭയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ 3 വയസ്സിലാണ് സ്വർണലത സംഗീത പഠനം ആരംഭിക്കുന്നത്. സ്വർണലതയിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ ആദ്യ അവസരം നൽകിയത് പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥനായിരുന്നു. പിന്നീട് ഇളയരാജ, AR റഹ്മാൻ, ദേവ, വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, അനു മാലിക്, ശങ്കർ എസാലോയി, യുവാൻ ശങ്കർ രാജ, മണി ശർമ്മ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരുടെ കീഴിൽ ഗാനങ്ങൾ ആലപിച്ചു. 1994 കർത്തമ്മ എന്ന ചിത്രത്തിലെ ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 1991, 1994, 2000 മികച്ച ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും സ്വർണലതയെ തേടി.

സിംബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 ചിറകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ഗാനരംഗത്തേക്ക് സ്വർണലത കടന്നുവന്നു. ഹൈവേ, മിന്നാമിനിങ്ങിനും മിന്നും

കെട്ട്, തച്ചോളി വർഗീസ് ചേകവർ, വർണ്ണപ്പകിട്ട്, ഇൻഡിപെൻഡൻസ്, സത്യം, ശിവം, സുന്ദരം തുടങ്ങി നിരവധി മലയാള സിനിമയ്ക്ക് വേണ്ടി സ്വർണലത ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശബ്ദ സൗകുമാര്യം തൻ്റെ 37 വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. മലയാളത്തിൽ മോഹം എന്ന ആൽബത്തിലാണ് ഒടുവിൽ പാടിയത്. എങ്കിലും നിരവധി മധുര മനോജ്ഞമായ ഗാനങ്ങളിലൂടെ ആ ശബ്ദ സാന്നിധ്യം ഇന്നും നമ്മുടെ ഹൃദയതാളങ്ങളിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു.

അടുത്ത ആഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You're listening to Radio Swandanam 90.4 FM. Stay tuned.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രക്ത

ഭൂമിശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848557.

മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. കനത്ത മഴയെ തുടർന്ന് കാനഡയിലെ മോൺട്രിയൽ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. മണിക്കൂറുകൾക്കുള്ളിൽ പെയ്ത അതിശക്തമായ മഴ നഗരത്തിലെ നിരവധി റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാക്കി. മോൺട്രിയാലിന്റെ വെസ്റ്റ് ഐലൻഡ് മേഖലയിലും സൗത്ത് ഷോർ പ്രദേശങ്ങളിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 100 മുതൽ 150 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടിയന്തര രക്ഷാപ്രവർത്തന സംഘങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ വെള്ളത്തിൽ കുടുങ്ങിയവരെ സഹായിക്കുകയും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുകയും ചെയ്യുകയാണ്. കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 2026 ഫിഫ ലോകകപ്പിലെ അർജന്റീനയുടെ ആദ്യ മത്സരത്തിന് മുന്നോടിയായി ഡാളസിലെ ക്ലൈഡ് വാറൻ പാർക്കിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് അർജന്റീനിയൻ ആരാധകർ തങ്ങളുടെ പ്രിയതാരം ലയണൽ മെസ്സിയെയും ടീമിനെയും വരവേൽക്കാനായി ഞായറാഴ്ച വൈകുന്നേരത്തോടെ പാർക്ക് നീലയും വെള്ളയും ജേഴ്സികൾ അണിഞ്ഞ് നിറഞ്ഞു. അർജന്റീനയിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് ആരാധകരാണ് മത്സരങ്ങൾ കാണാനായി ടെക്സസിൽ എത്തിയിരിക്കുന്നത്. ടെക്സസിലെ ഹിൽ കൌണ്ടിയിൽ രണ്ട് വാഹനങ്ങൾ നേർക്കുനേർ കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് കുട്ടികളടക്കം 6 പേർ മരിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 4:30 സ്റ്റേറ്റ് ഹൈവേ 171 ബൈനത്തിനും മലൂണിനും സമീപമാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. മരണപ്പെട്ടവരുടെ വിവരങ്ങൾ അധികൃതർ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് സേഫ്റ്റി സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിവരുന്നു. കൊളംബിയയിൽ നടന്ന ശക്തമായ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ സ്ഥാനാർത്ഥിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയുള്ളയാളുമായ അംബേലാഡോ ഡി ലാ എസ്പ്രിയേല പ്രാഥമിക വോട്ടെണ്ണലിൽ നേരിയ വിജയം നേടി. 99.91% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അംബേലാഡോ 49.65% വോട്ടുകളും ഭരണകക്ഷി സ്ഥാനാർത്ഥിയായ ഇവാൻ സെപ്പേഡ 48.71% വോട്ടുകളും നേടി. കേവലം 2.5 ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് ഇരുവർക്കും ഇടയിലുള്ളത്. ഫിഫ ലോകകപ്പ് മത്സരത്തിനിടയിൽ ഡാലസ് സ്റ്റേഡിയത്തിന് മുകളിൽ അനുമതിയില്ലാതെ ഡ്രോൺ പറത്തിയ ഹോണ്ടുറാസ് സ്വദേശിയായ ലൂയിസ് മൗറിസിയ എന്നയാൾക്കെതിരെ US ഫെഡറൽ അധികൃതർ കേസെടുത്തു. വിലക്കുള്ള വ്യോമ മേഖലയിൽ രജിസ്റ്റർ ചെയ്യാത്ത ഡ്രോൺ പറത്തിയതിനാണ് നടപടി. കുറ്റം തെളിഞ്ഞാൽ ഇയാൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. ഫൊക്കാന മെൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫൊക്കാന ഇന്റർനാഷണൽ കൺവെൻഷൻ 2026 ഭാഗമായി ഫൊക്കാന ശ്രീമാൻ കോൺടെസ്റ്റ് 2026 സംഘടിപ്പിക്കുന്നു. കേരളീയ പാരമ്പര്യം, ആത്മവിശ്വാസം, സാംസ്കാരിക അഭിമാനം എന്നിവ ഉയർത്തിക്കാട്ടുന്ന ഈ മത്സരം വടക്കേ അമേരിക്കയിലെ മലയാളി പുരുഷന്മാരുടെ വ്യക്തിത്വവും നേതൃപാടവും വേദിയിലെത്തിക്കുന്ന വ്യത്യസ്ത പരിപാടിയായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. എ സെലിബ്രേഷൻ ഓഫ് ട്രഡീഷൻ, കോൺഫിഡൻസ് ആൻഡ് കൾച്ചറൽ പ്രൈഡ് എന്ന ആശയത്തെ ആസ്പദമാക്കി നടക്കുന്നു മത്സരത്തിൽ പങ്കാളികളുടെ വ്യക്തിത്വം, സംസ്കാരബോധം, അവതരണശേഷി, ആശയവിനിമയ കഴിവ്, ആത്മവിശ്വാസം എന്നിവ വിവിധ ഘട്ടങ്ങളിലൂടെ വിലയിരുത്തുന്നു. 6 മുതൽ 9 വരെ പെൻസിൽവാനിയയിലെ കൽഹാരി റിസോർട്ടിലായിരിക്കും ഫൊക്കാന ശ്രീമാൻ മത്സരം 2026 അരങ്ങേറുന്നത്. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിറ്റി കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: യുവർ ലിസണിംഗ് ആൻ എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കണ്ണുകളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്കേ.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ്.

0: നവജന മത്സരം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.
0: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
1: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
1: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
1: ഫ്രീ കിക്ക് 90.4 FM 2026.

0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ഗാനമന്ദാരം കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ ഗാനമ

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.